പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 1-ന്റെ തട്ടകത്തിലൂടെയാണ്. 1858 ജൂലൈ 1, ആധുനിക ജീവശാസ്ത്രവും പരിണാമവാദവും ഔപചാരികമായി പിറവിയെടുത്തിരിക്കുന്നു. ലണ്ടനിലെ ശാസ്ത്ര സംഘടനയായ ലിനിയൻ സൊസൈറ്റിയുടെ അംഗങ്ങൾക്ക് മുന്നിൽ ചാൾസ് ഡാർവിനും ആൽഫ്രഡ് റസ്സൽ വാലസും ചേർന്നെഴുതിയ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ദേ അവതരിപ്പിക്കപ്പെടുന്നു. 1863 ജൂലൈ 1, അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിലെ നിർണായക പോരാട്ടങ്ങളിലൊന്ന് ദേ പെൻസിൽവാനിയയിലെ ഗെറ്റിസ്ബർഗ് പട്ടണത്തിൽ ആരംഭിച്ചിരിക്കുന്നു. 1961 ജൂലൈ 1, ലോക കായിക രംഗത്തെ അതുല്യ പ്രതിഭയായ അമേരിക്കൻ അത്ലറ്റ് കാൾ ലൂയിസ് അലബാമയിലെ ബർമിംഗ്ഹാമിൽ ഭൂജാതനായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര താരമാണ് റാൽഫ് മോർഗൻ. ജർമ്മൻ നടനും ടി വി അവതാരകനുമാണ്. യുവാവായിരുന്ന സമയം ഒരിക്കൽ അദ്ദേഹത്തിന് തന്റെ ജീവിതം ആകെ ഇരുളടഞ്ഞതായി തോന്നി. വിഷാദം തന്റെ ജീവിതത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയോ എന്ന് തന്നെ അദ്ദേഹം സംശയിച്ചു. മറ്റുപദേശമൊന്നും കൂടാതെ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു. മോർഗന് നാടകമായിരുന്നു ജീവിതം. അതിനപ്പുറമോ ഇപ്പുറമോ അയാൾ വേറൊന്നും കണ്ടില്ല, കേട്ടില്ല. വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പോലും അയാൾ ചിന്തിച്ചിരുന്നില്ല. നാടകം, നാടകത്തിലെ കഥാപാത്രങ്ങൾ, അതുമാത്രമായിരുന്നു ജീവിതം. സൈക്കോളജിസ്റ്റ് അയാൾക്കൊരു പ്രതിവിധി നിർദ്ദേശിച്ചു. നിങ്ങളുമായി ഇടപെടുന്ന വളരെ സാധാരണക്കാരായ ആളുകളെ നന്നായി ശ്രദ്ധിക്കൂ. അതായത് പത്രക്കാരൻ, പാൽക്കാരൻ, റിക്ഷക്കാരൻ, ഡ്രൈവർ, ഷോപ്പ് ഉടമ, അങ്ങനെ നിങ്ങളുടെ നിത്യജീവിതവുമായി ഇടപെടുന്ന ആളുകളെ ശ്രദ്ധിക്കുക മാത്രമല്ല, അവരെ സ്നേഹിക്കുവാനും സൈക്കോളജിസ്റ്റ് മോർഗനോട് പറഞ്ഞു. മുറിക്ക് പുറത്ത് മുറ്റത്തെ സസ്യലതാദികളെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും പറഞ്ഞു. മോർഗൻ, നിങ്ങൾക്കൊരു കാര്യമറിയുമോ? ഇവരെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇവരെയൊന്നും സ്നേഹിക്കുന്നില്ല. നിങ്ങൾ എന്നെങ്കിലും നിങ്ങളുടെ സെർവന്റിനോട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവർ എത്ര ശ്രദ്ധയോടെയാണ് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന പാത്രങ്ങൾ, ഗ്ലാസുകൾ ഒക്കെ എത്ര നന്നായി കഴുകി തുടച്ചാണ് സൂക്ഷിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സൈക്കോളജിസ്റ്റിന്റെ ആ ചോദ്യങ്ങൾ മോർഗനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകാശധാരയായിരുന്നു. അയാൾ അതെല്ലാം പരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യമായി അയാൾ പുറം ലോകം കണ്ടു മനസ്സിലാക്കി. മറ്റുള്ളവർ എത്ര നിഷ്കളങ്കമായിട്ടാണ് തന്നെ സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് തന്നെ അയാളിലെ വിഷാദത്തിന്റെ വിഷവിത്തുകളെ കരിയിച്ചു കളയാൻ പ്രാപ്തമായിരുന്നു. അധികം വൈകാതെ മോർഗൻ നിരാശയുടെ തടവറയിൽ നിന്ന് പുറത്തുവന്നു. പുതിയ ആകാശവും അതിൽ തെളിഞ്ഞു കത്തുന്ന നക്ഷത്രങ്ങളും അയാളുടെ ജീവിതത്തെ പുതുമയുള്ളതാക്കി. മോർഗൻ തന്റെ ആത്മകഥയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് പലർക്കും അനുകരണീയമാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിലെ പല ഹോർമോണുകളും സജീവമാകുന്നത്. ഹോർമോണുകൾ സജീവമാകുമ്പോഴാണ് നിരാശയുടെയും വിഷാദത്തിന്റെയും കണികകൾ അപ്രസക്തമാകുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം വെറും യാന്ത്രിക ഘടകങ്ങളല്ല, ബോധനിലാവെട്ടങ്ങളാണെന്ന് മറക്കാതിരിക്കുക.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ദുഃഖം, വിലാപം, സങ്കടം ഇവയെല്ലാം പര്യായ പദങ്ങളായി ഉപയോഗിച്ചു വരുന്നു. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നാം അത്യധികം വിലമതിക്കുന്ന, നമുക്ക് പ്രിയപ്പെട്ട ഒരാളിന്റെ മരണത്തിലുള്ള നമ്മുടെ വൈകാരിക ഭാവമാണ് സങ്കടം. പ്രസ്തുത മരണം എത്രമാത്രം നമ്മുടെ ആളത്വത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അതിനോടനുബന്ധമായ സങ്കടവും. മരണം മാത്രമല്ല സങ്കടകരമായ വികാരം, മരണകാരണമെന്ന് നാം കരുതുന്ന എന്തും അതുപോലെ ദുഃഖമുളവാക്കും. നിരന്തരമായ ചികിത്സകളുടെ ഫലമായി ശരീരം പ്രവർത്തനക്ഷമമല്ലാതാവുക, അവയവം മുറിച്ചുമാറ്റേണ്ടി വരിക, വിവാഹമോചനത്തിലൂടെയുള്ള വേർപിരിയൽ, സാമ്പത്തികമായ വൻ തകർച്ച, ഇവയെല്ലാം മരണകരമായ ദുഃഖകാരണങ്ങളാണ്. ഇവയെല്ലാം പ്രിയപ്പെട്ടവരുടെ വേർപാടിന് തുല്യമായ മാനസിക വ്യഥയാണ് ഉണ്ടാക്കുക. ദുഃഖം പ്രകടിപ്പിക്കുന്ന വിധം ഓരോ സംസ്കാരങ്ങളിലും വ്യത്യസ്തമായിരിക്കും. സാംസ്കാരികവും മതപരവും പരമ്പരാഗതവുമായ ആചാരങ്ങൾ ദുഃഖം ലഘൂകരിക്കുന്നതിന് സഹായകരമാണ്. വേർപാടിൽ ദുഃഖിക്കുന്നവരുടെ അടുത്ത് ബന്ധുക്കളും സ്നേഹിതരും 7 ദിവസം ഇരിക്കുന്ന പതിവ് ചില സംസ്കാരങ്ങളിലുണ്ട്. ഇത് സങ്കടത്തിന്റെ ആഴം കുറയ്ക്കുകയും ആരൊക്കെയോ കൂടെയുണ്ടെന്നുള്ള തോന്നലിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്യും. വിലാപത്തിന്റെ പൂർത്തീകരണമായി ബന്ധുക്കളും സ്നേഹിതരും ഒത്തുകൂടി പ്രാർത്ഥിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നതും ചിലയിടങ്ങളിൽ നിലവിലുണ്ട്. ചിലയിടങ്ങളിൽ 1 വർഷം ദുഃഖാചരണമാണ്. ആ കാലയളവിൽ സന്തോഷകരമായ 1 ചടങ്ങും ആ കുടുംബത്തിൽ നടക്കുകയില്ല. ഇവയെല്ലാം ദുഃഖിതരായവർക്ക് ആശ്വാസം പകരുന്നതാണ്. വേർപാടിൽ കരയാൻ പാടില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ എന്നത് ചിലയിടങ്ങളിൽ അലിഖിത നിയമമാണ്. അതേസമയം സ്ത്രീകൾ അലമുറയിട്ട് കരയുകയും വേണം. വിലാപം കഴിക്കുന്ന സംഘങ്ങൾ പോലും ആദിമ നൂറ്റാണ്ടു മുതൽ നിലവിലുണ്ട്. ദുഃഖം പ്രകടിപ്പിക്കാതെ പിടിച്ചു നിർത്തുന്നത് ധൈര്യമായും പ്രത്യാശയായും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പിൽക്കാലത്ത് മാനസിക രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ദുഃഖം പോലും സാർവത്രികമാകുമ്പോൾ ദുഃഖത്തിന്റെ തീവ്രത കുറയുകയാണ്. ആവർത്തിച്ചുള്ള ദുഃഖവാർത്തകൾ കേട്ട് മനുഷ്യൻ ദുഃഖങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കുകയാണ്. ആദ്യം ഞെട്ടലോടെ കേട്ട, പിന്നീട് മറിയപ്പോടെ കേട്ട വാർത്തകൾ ഇപ്പോൾ കൗതുകത്തോടെയാണ് ശ്രദ്ധിക്കുന്നത്. ബന്ധുക്കൾ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ മാത്രമേ കണ്ണുനീർ ഉതിരുന്നുള്ളൂ. അതും ആചാരപരമായ ശവസംസ്കാരമോ യാത്രയപ്പോ നൽകുവാൻ സാധിക്കാതെ വേർപെടുമ്പോൾ ദുഃഖം അധികരിക്കുന്നു. ദുഃഖത്തോട് പൊരുത്തപ്പെടാൻ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. എല്ലായിടത്തും മരണവും എല്ലായിടത്തും ദുഃഖവും നിലനിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിഗത ദുഃഖങ്ങളിൽ ഒരുപാട് ആഴ്ന്നിറങ്ങുവാൻ സാധിക്കാതെ വരുന്നു. ഇത് അല്പം ആശ്വാസം പ്രദാനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരും മരിച്ചല്ലോ എന്നുള്ള ഗൂഢാനന്ദം കൊണ്ടല്ല ആശ്വാസം ലഭിക്കുന്നത്, പകരം ഇത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. സ്വന്തം മക്കളുടെ അകാല വേർപാടിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം പോലെ തീവ്രമായ വേദന മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അതൊരു അപകട മരണമോ ആത്മഹത്യയോ ആകുമ്പോൾ വേദന 10 മടങ്ങ് വർദ്ധിക്കും. അത് മാതാപിതാക്കളുടെ ആയുസ് മുഴുവൻ കണ്ണു നനയുന്ന തീവ്രമായ ദുഃഖാനുഭവമാണ്. ബന്ധങ്ങളുടെ നഷ്ടമാണ് ദുഃഖത്തിന്റെ പാരമ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. കോവിഡ് കാലത്ത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടൊപ്പം വിദേശത്തു നിന്നും നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഭർത്താവ് മറ്റൊരു അത്യാവശ്യക്കാരനു വേണ്ടി തന്റെ യാത്രാവസരം വിട്ടുകൊടുക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഹൃദയസ്തംഭനം മൂലം മരിച്ച ഭർത്താവിന്റെ മൃതദേഹം കാണേണ്ടി വരുന്ന യുവതിയായ ഭാര്യയുടെ സങ്കടം വർണ്ണനാതീതമാണ്. എത്ര ആശ്വാസവാക്കുകൾ പറയാൻ ശ്രമിച്ചാലും കൂടെ നിൽക്കുന്നവരെ പോലും കണ്ണീർക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ. ദുഃഖമാണ് മനുഷ്യന്റെ സ്ഥായിയായ വികാരം എന്ന തോമസ് മാത്യു സാറിന്റെ വാക്കുകൾ ചിലപ്പോൾ ശരിവച്ചു പോകും. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം സങ്കടങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഓരോ കുഞ്ഞും ലോകത്തിലേക്ക് വരുന്നത്. കരയാത്ത കുഞ്ഞിനെ തട്ടിക്കരയിക്കും, കാരണം അതാണ് ജീവന്റെ അടയാളം. പിന്നെ അങ്ങോട്ട് ശാരീരികവും മാനസികവുമായ ഒരുപിടി സംഘർഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയുമുള്ള യാത്രയാണ്. വിശക്കുമ്പോൾ കരയുക, വിയർക്കുമ്പോൾ കരയുക, വീഴ്ചകളിൽ കരയുക, ഭയപ്പെടുമ്പോൾ കരയുക തുടങ്ങിയ സന്ദർഭങ്ങൾ. സ്വന്തമെന്ന് പലതും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. എല്ലാ നഷ്ടങ്ങളും സങ്കടകാരണമായി തീരുന്നു. സ്വന്തം രൂപവും ശബ്ദവും കൗമാരത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഭയവും സങ്കടവും ഉണ്ടാകും. സ്വന്തം സ്വപ്നങ്ങൾ തകർക്കപ്പെടുമ്പോൾ സങ്കടക്കടലിൽ താണുപോകുന്നു. ധൈര്യം നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞുപോകുന്നു. ശരീരം തളരുമ്പോൾ, മനസ്സ് തകരുമ്പോൾ ദുഃഖത്തിലേക്ക് വഴുതി വീഴുന്നു. ചിലർക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ എല്ലാം സങ്കടകാരണമായി തീരുന്നു. റിട്ടയർമെന്റ് പോലും ചിലർക്ക് അതിവേദന ഉളവാക്കുന്നതാണ്. മക്കളെല്ലാം പഠനത്തിനായോ വിവാഹിതരായോ ദൂരേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കത് സങ്കടമുണ്ടാക്കുന്നു. ദുഃഖത്തിന്റെ ഒന്നാമത്തെ ഘട്ടം മരവിപ്പാണ്. താങ്ങാനാവാത്ത ദുഃഖമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി സ്തബ്ധനായി പോകുന്നു. എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാൻ സാധിക്കാതെ മരവിച്ചു പോകുന്നു. ചിലർക്ക് ചില നിമിഷങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് ഓർത്തെടുക്കുവാൻ സാധ്യമാകാത്തതുപോലെ ഓർമ്മനഷ്ടം സംഭവിക്കാറുണ്ട്. ഒരു വൈകാരിക ഭാവവും ഈ ഘട്ടത്തിൽ വ്യക്തികൾ കാണിക്കില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറും. അതല്ലെങ്കിൽ നിശ്ചേഷ്ടനായി മരവിച്ചിരിക്കും. നിസ്സഹായതയുടെയും പരസ്പര ബന്ധമില്ലാതെ പെരുമാറുന്നതിൻ്റെയും അവസ്ഥകൾ ഈ ഘട്ടത്തിലുണ്ടാകാം. ഇവിടെയാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇടപെടേണ്ടത്. സൗഹൃദാത്മകത ഇവിടെ ഏറെ ഗുണം ചെയ്യും.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു.

0: ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവേ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശീലിക്കുകയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന് ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമായി വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53 മിനിറ്റിൽ ബ്രാഡ്ലിയെ ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86 മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3ാം മത്സരം ഈ മാസം 7-ന് നോട്ടിംഗ്ഹാമിലും 4ാം മത്സരം 9-ന് ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11-ന് സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്കപ്പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ ഒരാഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ഒ പി പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒ പിയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗ

നിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185,171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3ാം ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം BBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴ ഒഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അച്ചടി മലയാളത്തെക്കുറിച്ച് കേൾക്കാം. അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ആഗോളതലത്തിൽ തന്നെ ഗതിവേഗം പകർന്ന സാങ്കേതിക വിദ്യയാണ് അച്ചടി. മലയാളത്തിലെ അച്ചുകൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ കടലാസിലേക്ക് പകർത്തുകയാണ് അതിന്റെ രീതി. വിദേശ മിഷണറിമാരാണ് കേരളത്തിൽ അച്ചടി വിദ്യ പരിചയപ്പെടുത്തിയത്. ഹെർമൻ ഗുണ്ടറ്റ് കണ്ടുപിടിച്ച് നടപ്പിലാക്കിയ അച്ചടി വിദ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി അച്ചടി വിദ്യ നടപ്പിലായത് കൊല്ലം, കൊച്ചി, വൈപ്പിക്കോട്ട, അമ്പഴക്കാട് എന്നീ സ്ഥലങ്ങളിലാണെന്ന് കരുതപ്പെടുന്നു. കൊച്ചിയിലും വൈപ്പിക്കോട്ടയിലും ഉണ്ടായിരുന്ന അച്ചടി ശാലകളിൽ 50-ൽ കുറയാതെ പുസ്തകങ്ങൾ അച്ചടിച്ചിരിക്കുമെന്നും കരുതപ്പെടുന്നു. ഇന്ത്യൻ ലിപികളിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം എന്ന ബഹുമതി 1758 കൊല്ലത്ത് അച്ചടിച്ച ക്രിസ്തീയ വേദോപദേശത്തിനാണ്. അതായത് കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം കൊല്ലത്തുള്ള ദിവ്യരക്ഷകന്റെ കലാലയത്തിൽ 1578 ഒക്ടോബർ 20 അച്ചടിച്ചതെന്ന് അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ പുസ്തകം തമിഴ് ലിപിയിലുള്ളതാണ്. മലയാള ലിപികൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന സസ്യശാസ്ത്ര പുസ്തകത്തിലാണ്. മലയാള ലിപി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഹോർത്തൂസ് മലബാറിക്കൂസിനെ ഒരു മലയാള കൃതിയായി അംഗീകരിക്കാനാവില്ല. മലയാള ലിപികൾ മാത്രം ഉപയോഗിച്ച് ആദ്യം ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത് 1772. ക്ലമന്റ് പാതിരി എഴുതിയ സംക്ഷേപ വേദാർത്ഥം എന്ന പുസ്തകം റോമിൽ പോയി മലയാള ലിപികൾ ചതുരവടിവിൽ കൊത്തിയുണ്ടാക്കിക്കൊണ്ടുവന്നാണ് ക്ലമന്റ് സംക്ഷേപ വേദാർത്ഥം അച്ചടിച്ചത്. മലയാളത്തിലെ 51 മൗലിക അക്ഷരങ്ങൾ അച്ചടിക്കാൻ 1128 അച്ചുകൾ നിർമ്മിക്കേണ്ടി വന്നു. എന്നാൽ ചതുരവടിവിലുള്ള അച്ചുകളെല്ലാം ഉപേക്ഷിച്ച് ഗതിശൈലിയിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കി അച്ചടിയിൽ വിപ്ലവമുണ്ടാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ഒന്നാമത്തെ മാസികയായ രാജ്യസമാചാരം 1847 ജൂണിൽ ആദ്യമായി അച്ചടിച്ചത് ഇല്ലിക്കുന്നിലെ അച്ചുകൂടത്തിലാണ്. 1853 മാർത്താണ്ഡവർമ്മ മുൻകൈയെടുത്ത് തിരുവനന്തപുരത്ത് കേരളവിലാസം എന്ന പേരിൽ ഒരച്ചുകൂടം സ്ഥാപിച്ചു. ഇതിന്റെ ആവിർഭാവത്തോടെയാണ് മലയാളിയുടെ പ്രസിദ്ധീകരണ ചരിത്രം ആരംഭിക്കുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ സാഹിത്യ മാസികയായ വിദ്യാവിലാസിനിയും പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രവും അച്ചടിമഷി പുരണ്ടത് ഇവിടെ നിന്നാണ്. അച്ചടി വ്യവസായം മലയാളത്തിൽ വളർന്നു വികസിച്ചു. ഏറ്റവും ആധുനികമായ അച്ചടി യന്ത്രങ്ങളും സമ്പ്രദായങ്ങളും നിലവിൽ വന്നു. പുതിയ കാലഘട്ടത്തിലെ പ്രസിദ്ധീകരണ രംഗത്തെ നവപ്രവണതകളായ ഇ ബുക്ക്, ഇ റീഡർ, ഇ പബ്ലിഷിംഗ് എന്നിവയും നമുക്ക് വളരെ പരിചിതമായി തീർന്നു.
2: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടിമരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്ക് ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തുടനീളം BBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് BBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5th രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SC ID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198th യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 വർഷത്തേക്കു കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് July 6 മുതൽ പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയങ്കീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല. ഒരു ദിവസത്തെ തിരക്കുകൾക്കൊടുവിൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരോടൊപ്പം മനസമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും എനിക്ക് കുറച്ച് സമാധാനം മാത്രം മതി എന്ന് പറയുന്നവരെ നാം ധാരാളം കാണാറുണ്ട്. പക്ഷെ ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം, നാം സമാധാനം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ സമാധാനമാണോ, അല്ലെങ്കിൽ അത് വെറും നിശബ്ദത മാത്രമാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം അതിന്റെ പ്രസക്തി പലർക്കും മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മളിൽ പലരും ബാല്യം മുതൽ പഠിച്ചു വളർന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. വീട്ടിൽ വഴക്കില്ലെങ്കിൽ അത് നല്ല കുടുംബമാണ്, ആരും ശബ്ദമുയർത്തുന്നില്ലെങ്കിൽ അവിടെ സമാധാനമുണ്ട്, എല്ലാവരും മിണ്ടാതെ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണെങ്കിൽ ആ ബന്ധം വിജയകരമാണ്. പക്ഷേ ജീവിതം അത്ര ലളിതമല്ല. പുറമേ ശാന്തമായി കാണപ്പെടുന്ന പല വീടുകളുടെയും ഉള്ളിൽ പറയപ്പെടാത്ത വേദനകളുടെ ഒരു വലിയ ലോകം ഒളിഞ്ഞുകിടപ്പുണ്ട്. ചില വീടുകളിൽ ഭാര്യ വർഷങ്ങളായി സ്വന്തം സങ്കടങ്ങൾ പറയാതെ ജീവിക്കുന്നുണ്ടാകാം. ചില കുടുംബങ്ങളിൽ ഭർത്താവ് തന്റെ മാനസിക ഭാരം ആരോടും തുറന്നു പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടാകാം. ചില മക്കൾ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ സ്വന്തം പ്രശ്നങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടാകാം. പുറത്തുനിന്ന് നോക്കുമ്പോ ആ വീടുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വഴക്കുകളില്ല, ബഹളങ്ങളില്ല, തർക്കങ്ങളില്ല. എന്നാൽ അവിടെ സമാധാനമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് വളരെ വ്യക്തമാണ്, വികാരങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടുള്ള നിശബ്ദത സമാധാനമല്ല, അത് വൈകാരിക അകലത്തിന്റെ തുടക്കമാണ്. ഒരാൾക്ക് വേദന തോന്നുമ്പോൾ അത് പറയാൻ കഴിയാതിരിക്കുക, അനീതി അനുഭവിക്കുമ്പോൾ പ്രതികരിക്കാൻ ഭയപ്പെടുക, സ്വന്തം ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാതെ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക, ഇവയൊന്നും ആരോഗ്യകരമായ ബന്ധത്തിന്റെ ലക്ഷണങ്ങളല്ല, അത് പലപ്പോഴും ഭയത്തിന്റെ ലക്ഷണമാണ്.

ചിലർ മിണ്ടാതിരിക്കുന്നത് തർക്കം ഒഴിവാക്കാനാണ്. ചിലർ പ്രതികരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന പേടികൊണ്ടാണ്. ചിലർക്ക് അവരുടെ വികാരങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടില്ലെന്ന് അറിയാം. ചിലർക്ക് വർഷങ്ങളായി ആരും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് സംസാരിക്കാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടിരിക്കും. പുറമേ നോക്കുമ്പോൾ അവർ ശാന്തരാണ്, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ വീശുന്നുണ്ടാകാം. ഒരു നദിയെ തടഞ്ഞു നിർത്തിയാൽ കുറച്ചു കാലം അത് ശാന്തമായി നിൽക്കും, എന്നാൽ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണമായി അവസാനിക്കുന്നില്ല. ഒരു നാൾ അത് കരകവിഞ്ഞൊഴുകും. മനുഷ്യന്റെ വികാരങ്ങളും അങ്ങനെ തന്നെയാണ്. സങ്കടങ്ങൾ, ദേഷ്യങ്ങൾ, നിരാശകൾ, പരിഭവങ്ങൾ, അവഗണനകൾ, ഇവയെല്ലാം ഉള്ളിൽ അടച്ചു വെച്ചാൽ അത് അപ്രത്യക്ഷമാകില്ല. അവ മനസ്സിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടും. പിന്നീടൊരിക്കൽ വളരെ ചെറിയ ഒരു കാരണത്തിന് പോലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇത്ര ചെറിയ കാര്യത്തിന് ഇത്രയും ദേഷ്യമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ചെറിയ കാര്യത്തിന്റെ പ്രതികരണമല്ല, വർഷങ്ങളായി പറയാതെ അടക്കി വെച്ച വികാരങ്ങളുടെ പൊട്ടിത്തെറിയാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോൺ ഗോട്ട്മാൻ ബന്ധങ്ങളെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ഒരു പ്രധാന പദമുണ്ട്, സ്റ്റോൺ വോളിംഗ്. അർത്ഥം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകാതെ മതിൽ പോലെ മിണ്ടാതിരിക്കുക. പലരും ഇതിനെ സമാധാനപരമായ സമീപനമായി കരുതുന്നു. എന്നാൽ ഗവേഷണങ്ങൾ പറയുന്നത് ഇത് ബന്ധങ്ങളുടെ ഏറ്റവും അപകടകരമായ അവസ്ഥകളിൽ ഒന്നാണ് എന്നാണ്. കാരണം അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, ആശയവിനിമയം അവസാനിക്കുകയാണ്. ഒരു ബന്ധം തകരുന്നത് വലിയ വഴക്കുകൾ കൊണ്ട് മാത്രമല്ല, പലപ്പോഴും അത് മിണ്ടാതിരിക്കലുകൊണ്ടാണ്. ഒരാൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ, മറ്റേയാൾ കേൾക്കുന്നത് നിർത്തുമ്പോൾ, വികാരങ്ങൾ പങ്കുവെക്കുന്നത് അവസാനിക്കുമ്പോൾ, ബന്ധം പുറമെ ജീവനോടെ കാണപ്പെട്ടാലും ഉള്ളിൽ മരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് യഥാർത്ഥ സമാധാനം എന്നത് നിശബ്ദതയല്ലെന്ന് പറയുന്നത്. യഥാർത്ഥ സമാധാനം എന്നത് സംസാരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമാണ്. എനിക്കിത് വേദനിപ്പിച്ചു എന്ന് ഭയമില്ലാതെ പറയാൻ കഴിയുന്ന സാഹചര്യം, നീ പറഞ്ഞത് എനിക്കിഷ്ടമായില്ല എന്ന് തുറന്നു പറയാൻ കഴിയുന്ന അടുപ്പം, ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ കഴിയുന്ന വിനയം, നിന്റെ വേദന ഞാൻ കേൾക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന പക്വത, ഇവയൊക്കെയാണ് ഒരു ബന്ധത്തിന്റെ യഥാർത്ഥ ശക്തി.

ചെയ്യുന്നത് എപ്പോഴും ഒരുമിച്ച് ചിരിക്കുന്നതല്ല, ചിലപ്പോൾ ഒരുമിച്ച് കരയുന്നതുമാണ്. ചിലപ്പോൾ അസ്വസ്ഥമായ സംഭാഷണങ്ങൾ നടത്തുന്നതുമാണ്. ചിലപ്പോൾ സ്വന്തം തെറ്റുകളെ നേരിടുന്നതുമാണ്. അവിടെയാണ് ബന്ധങ്ങൾ കൂടുതൽ ആഴമാകുന്നത്. ഒരു നല്ല ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെ പരസ്പര ബഹുമാനം നഷ്ടപ്പെടില്ല. കാരണം അവർ ജയിക്കാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈ തിരിച്ചറിവാണ്. നമ്മുടെ വീടുകളിലും സൗഹൃദങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും മക്കളുമായുള്ള ബന്ധങ്ങളിലും നിശബ്ദതയെ സമാധാനമെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. ആരെങ്കിലും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർ സന്തോഷവാനാണെന്ന് ഉറപ്പിക്കരുത്. ആരെങ്കിലും പരാതിപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വേദനയില്ലെന്ന് കരുതരുത്. ചിലപ്പോൾ ഏറ്റവും വലിയ നിലവിളികൾ ശബ്ദമില്ലാത്തവയായിരിക്കും. അതുകൊണ്ട് നമ്മൾ പരസ്പരം കൂടുതൽ കേൾക്കാൻ പഠിക്കണം. വിചാരണ ചെയ്യാതെ കേൾക്കണം, മുൻവിധികളില്ലാതെ കേൾക്കണം, വികാരങ്ങളെ ചെറുതാക്കി കാണാതെ കേൾക്കണം. കാരണം യഥാർത്ഥ സമാധാനം എന്നത് ആരും സംസാരിക്കാത്ത അവസ്ഥയല്ല, എല്ലാവർക്കും സംസാരിക്കാൻ സുരക്ഷിതത്വമുള്ള അവസ്ഥയാണ്. ആ സമാധാനമാണ് ഒരു ബന്ധത്തെ നിലനിർത്തുന്നത്. ആ സമാധാനമാണ് സ്നേഹത്തെ ജീവനോടെ സൂക്ഷിക്കുന്നത്. ആ സമാധാനമാണ് മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കുന്നത്. നിശബ്ദതയ്ക്ക് ചിലപ്പോൾ ശാന്തതയുടെ രൂപമുണ്ടാകാം, പക്ഷേ യഥാർത്ഥ സമാധാനത്തിന് എല്ലായ്പ്പോഴും മനസ്സിലാക്കലിന്റെ ശബ്ദമുണ്ടാകും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.

അരയിലെ കുപ്പായം അഴിഞ്ഞു വീഴുമ്പോൾ അറിയാതെ പെട്ടെന്ന് കൈ അതിനെ പിടിക്കാൻ ആയുന്നതുപോലെ വിഷമസ്ഥിതിയിൽ സൗഹൃദം സ്വാഭാവികമായി കടന്നുവരും. തമിഴിലെ വിശ്വപ്രസിദ്ധമായ തിരുക്കുറളിലെ ഈ വരികൾ സൗഹൃദത്തിന്റെ ഏറ്റവും മനോഹരവും തീവ്രവുമായ അർത്ഥത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ആലോചിച്ചുറപ്പിച്ചോ പ്ലാൻ ചെയ്തോ വരുന്ന ഒന്നല്ല യഥാർത്ഥ സൗഹൃദം. അതൊരു സ്വാഭാവിക പ്രതികരണമാണ്. നമ്മുടെ വസ്ത്രം അഴിഞ്ഞു വീഴുമ്പോൾ, അയ്യോ വസ്ത്രം വീഴുന്നുണ്ടല്ലോ, ഇനി ഞാൻ കൈനീട്ടി അത് പിടിക്കട്ടെ എന്ന് നാം ബുദ്ധിപൂർവ്വം ചിന്തിക്കാറില്ല. ചിന്തയേക്കാൾ വേഗത്തിൽ നമ്മുടെ കൈകൾ അവിടേക്ക് നീളുന്നു. ഇതുപോലെയാണ് യഥാർത്ഥ സുഹൃത്തും. നാം ഒരു ആപത്തിൽ പെടുമ്പോൾ അല്ലെങ്കിൽ തളർന്നു പോകുമ്പോൾ സഹായിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു നിൽക്കുന്നവനല്ല സുഹൃത്ത്. നമ്മുടെ വീഴ്ച പൂർണ്ണമാകുന്നതിന് മുൻപേ താങ്ങായി മാറുന്നവനാണ് അവൻ. അവിടെ യുക്തിയല്ല, ഹൃദയത്തിന്റെ സ്വാഭാവികമായ വേഗതയാണ് പ്രവർത്തിക്കുന്നത്. വസ്ത്രം പിടിക്കുന്ന കൈ പിന്നീട് അതിനെക്കുറിച്ച് വീണ്ടും പറയാറില്ല. അത് ആ ശരീരത്തിന്റെ തന്നെ ഭാഗമായതുകൊണ്ട് അതൊരു കടമയായി പോലും തോന്നാറില്ല. യഥാർത്ഥ സൗഹൃദവും അങ്ങനെയാണ്. സഹായിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു പറയുകയോ പ്രത്യുപകാരം പ്രതീക്ഷിക്കുകയോ ചെയ്യില്ല. ഞാനുണ്ടല്ലോ എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ പ്രവൃത്തികൾ കൊണ്ട് സാന്നിധ്യം അറിയിക്കുന്നവനാണവൻ. ശരീരവും വസ്ത്രവും തമ്മിലുള്ള ബന്ധം പോലെയാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധവും. വസ്ത്രം ശരീരത്തിന് മാന്യതയും സംരക്ഷണവും നൽകുന്നു. അത് അഴിഞ്ഞു വീഴുമ്പോൾ ആ ശരീരത്തിനുണ്ടാകുന്ന നാണക്കേട് സ്വന്തം നാണക്കേടായി കണ്ടാണ് കൈകൾ അതിനെ തടയുന്നത്. സൗഹൃദത്തിന്റെ അപമാനം സ്വന്തം അപമാനമായി കാണുന്നവനെ സൗഹൃദത്തിന്റെ ഈ റിഫ്ലക്സ് ആക്ഷൻ കാണിക്കാൻ കഴിയൂ. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴോ നാം ഒറ്റപ്പെട്ടു പോകുമ്പോഴോ ഒരു സുഹൃത്ത് കടന്നു വരുന്നത് വലിയൊരാശ്വാസമാണ്. ആ വരവ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയുള്ളതാകില്ല. കണ്ണിന് മുറിവേറ്റാൽ കൈകൾ അറിയാതെ കണ്ണിനരികിലേക്ക് എത്തുന്നതുപോലെ നമ്മുടെ വേദന സുഹൃത്തിന്റെ ഉള്ളിലും ഒരു വിങ്ങലായി മാറുന്നു. ആ വിങ്ങലാണ് അവനെ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്താൻ പ്രേരിപ്പിക്കുന്നത്. ആവശ്യനേരത്ത് ആലോചിച്ചു നിൽക്കാതെ സഹായഹസ്തം നീട്ടുന്ന സുഹൃത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. വസ്ത്രം കാക്കുന്ന കൈകളെ പോലെ നമ്മുടെ ആത്മാഭിമാനത്തെയും ജീവിതത്തെയും കാത്തുസൂക്ഷിക്കുന്ന അത്തരം സൗഹൃദങ്ങളെ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കണം. കാരണം വാക്കുകളല്ല, മറിച്ച് പ്രതിസന്ധികളിൽ അറിയാതെ നീളുന്ന ആ കൈകളാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ ഭാഷ.

നമസ്തെ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: കാലത്തിന്റെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗം വമ്പിച്ച ഒരു സംഘടിത ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലാളി ഇന്ന് അടിമയല്ല. തൊഴിലാളിയുടെ വിയർപ്പും ചോരയും കൊണ്ടാണ് ഈ തൊഴിൽശാല ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൊള്ളലാഭം കൊയ്തെടുക്കുന്ന മുതലാളിത്തത്തെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തി അവനിന്ന് സംഭരിച്ചിരിക്കുകയാണ്. അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചുയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് തൊഴിലുടമയാകുന്ന ചെകുത്താൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തിവെച്ച് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ലാഭവിഹിതത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ്. സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിൽ പണിമുടക്കിയല്ല നിവർത്തിയില്ല. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ പുകക്കുഴലിലൂടെ പുക ഉയരുകയില്ല, സൈറൺ മുഴങ്ങുകയില്ല. ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞുകിടന്നു വന്നേക്കാം. എന്നാലും മുതലാളിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല.
2: എനിക്കും ചിലത് പറയാനുണ്ട്. തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ. പക്ഷെ നേതാവല്ല, സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നതിനുമല്ല. നൂറുകണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. സമരം ചെയ്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ? പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു. ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ഒരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു. അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേദന എന്ന ചില്ലിക്കാശിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? തൊഴിലാളിക്ക് വേണ്ടി പ്രസംഗിച്ചടക്കാൻ ഇവിടെ 1000 പേരുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയും? തൊഴിലാളിയെ മുതലാളിയെ തമ്മിലടുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഇവരെ പോലെ രാഷ്ട്രീയ കഴുകന്മാരെ ചങ്ങലക്കിടുക, അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിധി. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട വിപ്ലവം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ട
3: വിപ്ലവം. ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി തൊഴിലാളികളെ പണിമുടക്കിന് പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ?
4: തൊഴിൽ സമരങ്ങളുടെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കലല്ല എന്റെ ജോലി. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്.
3: ഒരു സമരം ഉണ്ടായ നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും. പട്ടിണിയേക്കാൾ വലുതാണ് ഈ ലോ ആൻഡ് ഓർഡർ എന്ന് എനിക്ക് തോന്നുന്നില്ല.
4: സാറ് പറയുന്നത് തത്വശാസ്ത്രമാണ്. അത് പോലീസ് സ്റ്റേഷനിൽ ചെലവാകാത്തൊരു സാധനമാണ്.
3: ആയിക്കോട്ടെ, ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. 6-7 കൊല്ലക്കാലം ഗൾഫിൽ കിടന്ന് അറിയിച്ചുണ്ടാക്കിയതെല്ലാം ഈ നേതാക്കന്മാർ കാരണം വെള്ളത്തിലായി. ആരുമില്ല അയാളെ സഹായിക്കാൻ. താങ്കളെ അയാൾക്ക് ജാമ്യം കൊടുക്കണം.
4: സാർ, സത്യം പറയാം, MLA പ്രത്യേകം വിളിച്ച് പറഞ്ഞിരിക്കുക.
3: ഓഹോ, ഒരു പാവത്തിനെ ദ്രോഹിക്കാൻ MLA മാരും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാം. മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാന്ന് പറഞ്ഞ വെറുതെ അല്ല, ഒന്ന് ഫോൺ ചെയ്യാമല്ലോ.
4: വേണമെന്നില്ല.
5: സാർ,
4: ആ മുരളീധരനെ വിളിച്ചോണ്ട് വരൂ.
5: ശരി സാർ.
6: എനിക്ക് വേണ്ടി സാറ് വളരെയധികം ബുദ്ധിമുട്ടി.
3: എന്റെ കസേരയ്ക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും അടിയറ വെച്ചിട്ടില്ല. എന്നെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അതുപോട്ടെ, ഈ ഒറ്റയ്ക്കുള്ള സമരം ഇനി വേണോ? ബസ് തല്ലിപ്പൊളിച്ച കേസിൽ മുരളി ജയിക്കുമെന്നാണ് അറിഞ്ഞത്.
6: ഇല്ല സാർ, ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു.
3: ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിലെ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. ബസ് ഇറക്കാൻ ഞാൻ തന്നെ സഹായിച്ചാലോ?
6: വേണ്ട സാർ, ബസ് ഫൈനാൻസേഴ്സ് കൊണ്ടുപോയിക്കോളും.
3: അപ്പൊ പിന്നെ താൻ എന്തിയാനാ ഭാവം?
6: ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സാറിന്റെ നല്ല മനസ്സിന് വളരെ നന്ദി. എന്നെങ്കിലും ഇനിയും കാണാം.
3: വാ, ഞാൻ വീട്ടിൽ വിടാം.
6: ഏത് വീട് സാർ?
7: വേണ്ടായിരുന്നു. അല്ലാതെ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ പോലീസും ബഹളവും.
6: ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നല്ലോ. ആ ഫാക്ടറി പൂട്ടിക്കാനുള്ള അവന്റെ ആവേശം കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല.
7: ഏതായാലും അത് ഇങ്ങനെ തീർന്ന ഭാഗ്യായി. അല്ല, ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ബസ് ഇറക്കുന്നില്ലേ?
6: ബസ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണം. ടയറൊക്കെ മാറ്റണം, എഞ്ചിനും ബോഡിയും റിപ്പയർ ചെയ്യണം, ബസിന്റെ പുറത്തുള്ള കടം വീട്ടണം, രൂപ കുറച്ചൊന്നും പോരാ.
7: ഒന്ന് രണ്ട് ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു.
6: എന്താ?
7: ഈ വീടും പറമ്പും അച്ഛൻ നേരത്തെ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല. ഇത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താ ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ? കാര്യമായിട്ട് പറയാ, ബസ് ഓടി തുടങ്ങിയ വീടും പറമ്പും തിരിച്ചെടുക്കാലോ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത മാസം മുതല് പ്രസിലെ ജോലി സ്ഥിരാവും. പിന്നെന്താ?
6: കഴിഞ്ഞതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോ തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രമയെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നോ? പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഏഴ് കൊല്ലം മുമ്പ് 500 രൂപയും കൊണ്ടാണ് ഞാൻ ബോംബെക്ക് വണ്ടി കയറിയത്. എനിക്കിപ്പോഴും അവിടെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർക്ക് എഴുതിയിരുന്നു, ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആരോഗ്യവും അധ്വാനിക്കാൻ തയ്യാറുള്ളൊരു മനസ്സുള്ളപ്പോ ആരെ പേടിക്കാനാ?
7: അപ്പോ പോകാൻ തീരുമാനിച്ചോ?
6: ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എന്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും. തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം. നഷ്ടങ്ങളൊന്നും സാരമില്ല. സന്തോഷിക്കാൻ എനിക്കിപ്പോ വലിയൊരു നേട്ടം ഉണ്ടായല്ലോ. രമ

നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. സന്തോഷം എന്നത് ഭാഗ്യം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ആർക്കും പരിശീലിച്ചെടുക്കാവുന്ന ഒരു ജീവിത ശൈലിയാണ്. പ്രമുഖ പണ്ഡിതനായ ആർതർ ബ്രൂക്സ് മുന്നോട്ട് വയ്ക്കുന്ന 6 ശീലങ്ങൾ ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയാകുന്നു. അവ നമ്മുടെ ജീവിതത്തെ സന്തുലിതമാക്കാനും പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് നൽകാനും സ്നേഹത്തെ ആഘോഷിക്കാനും സഹായിക്കുന്നു. ജീവിതത്തിന്റെ നങ്കൂരമാണ് ലക്ഷ്യബോധം അഥവാ പർപ്പസ്. ആരോഗ്യകരമായ ഭക്ഷണക്രമം, കൃത്യമായ വ്യായാമം, ലഹരികളില്ലാത്ത ജീവിതം എന്നിവ കേവലം ശാരീരിക ആരോഗ്യം നിലനിർത്താൻ മാത്രമല്ല, മറിച്ച് അവ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള അടിത്തറയാണ്. നന്മ സൃഷ്ടിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് സംഭാവനകൾ നൽകാനും ഈ ആരോഗ്യം നമ്മെ പ്രാപ്തരാക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യവും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും നമ്മുടെ ലക്ഷ്യബോധത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. വിജയം നേടാനോ പണം സമ്പാദിക്കാനോ ഉള്ള നെട്ടോട്ടമല്ല ഇത്, മറിച്ച് കാലം മാറിയാലും മങ്ങാത്ത മൂല്യങ്ങളുമായി നമ്മുടെ പ്രവൃത്തികളെ ചേർത്ത് വയ്ക്കുന്നതിനെയാണ് യഥാർത്ഥ ലക്ഷ്യബോധം എന്ന് വിളിക്കുന്നത്. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് വളർച്ചയിലൂടെയും ബന്ധങ്ങളിലൂടെയുമാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലെ വിസ്മയങ്ങളെ കെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും. വെല്ലുവിളികളെ ധൈര്യത്തോടെയും വിവേകത്തോടെയും നേരിടാൻ പഠിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. വലിയ വിജയങ്ങളിൽ മാത്രമല്ല ജീവിതത്തിന്റെ അർത്ഥമിരിക്കുന്നത്. ഒന്നിച്ച് പങ്കിടുന്ന ആഹാരത്തിലും വായിച്ചു തീർക്കുന്ന പുസ്തകങ്ങളിലും പ്രാർത്ഥനകളിലും ഡയറിയിൽ കുറിക്കുന്ന ചിന്തകളിലുമൊക്കെ ജീവിതത്തിന്റെ അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. നിസ്സാരമെന്ന് തോന്നുന്ന പ്രഭാതങ്ങളിൽ പോലും ഈ മഹത്തായ സത്യം നാം അറിയാതെ തന്നെ നിലനിൽക്കുന്നു. സ്നേഹമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നതാണ്. സന്തോഷമെന്നത് സ്നേഹമാണ്, അതിലൊരു മാറ്റവുമില്ല. ഉറച്ച ദാമ്പത്യ ബന്ധങ്ങളും നിലനിൽക്കുന്ന സൗഹൃദങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പവും ആഡംബരങ്ങളല്ല, മറിച്ച് അവ ജീവിതത്തിന്റെ അനിവാര്യതകളാണ്. ബന്ധങ്ങളാണ് ജീവിതത്തിന് ഊഷ്മളതയും ഭംഗിയും നൽകുന്നത്. നമ്മുടെ നേട്ടങ്ങളോ സമ്പാദ്യങ്ങളോ അല്ല നമ്മെ നിർവചിക്കുന്നത്, മറിച്ച് നാം വളർത്തിയെടുത്ത ആത്മബന്ധങ്ങളാണ്. മക്കളുടെ ചിരിയും സുഹൃത്തുക്കളുടെ വിശ്വസ്തതയും കുടുംബത്തിന്റെ ആശ്ലേഷവുമാണ് ജീവിതത്തെ പൂർണ്ണമാക്കുന്നത്. ഈ ലോകത്ത് നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി സ്നേഹത്തെ കാണാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അവരെ താങ്ങി നിർത്താനും കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ വൈകാരികമായ ഐക്യദാർഢ്യം നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും ആയുസ് നീട്ടി നൽകുകയും ചെയ്യുമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. ഒറ്റപ്പെടൽ പുകവലിയേക്കാൾ അപകടകരമാണെന്ന് ഈ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്തുക എന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. നമ്മുടെ ഉള്ളിലെ സന്തോഷം കണ്ടെത്താൻ നാം പുറം ലോകത്ത് തിരയേണ്ടതില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലും നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകളിലും ഇരിപ്പുണ്ട്. ഓരോ ദിവസവും പുതിയൊരു പ്രതീക്ഷയോടെ ഉണരാനും മറ്റൊരാൾക്ക് തണലാകാനും നമുക്ക് ശ്രമിക്കാം. അറിവ് നൽകുന്ന ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു നാളെ നമുക്കൊന്നിച്ച് പടുത്തുയർത്താം. നമ്മുടെ ഓരോ ചുവടും ഈ സ്നേഹത്തിലേക്കുള്ള യാത്രയാവട്ടെ. സന്തോഷമെന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒന്ന് തന്നെയാണ്. നാം തിരഞ്ഞെടുക്കുന്ന ഓരോ ശീലവും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. സ്നേഹിക്കാൻ പഠിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക, ഇതാണ് ശാശ്വതമായ സന്തോഷത്തിലേക്കുള്ള വഴി. ശാസ്ത്രം തെളിയിക്കുന്ന ഈ സത്യങ്ങൾ വരും തലമുറകൾക്ക് കൂടി മാർഗദർശകമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്നേഹവും ലക്ഷ്യബോധവുമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അറിവ് നൽകുന്ന ഈ വെളിച്ചം ജീവിതത്തിലെ ഇരുളകറ്റാൻ സഹായിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെ കാണാൻ നമുക്ക് ശീലിക്കാം. ഓരോ ദിവസവും പുതിയ വിജ്ഞാനത്തിലേക്കുള്ള ചുവടുവയ്പ്പായി മാറട്ടെ.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടഴുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

മദ്യപാനം എന്നത് ഒരു വ്യക്തിയുടെ ആ നിമിഷത്തെ മാനസികാവസ്ഥയെ മാത്രമല്ല, മറിച്ച് തലച്ചോറ് സമ്മർദ്ദങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന രീതിയെ തന്നെ ദീർഘകാലത്തേക്ക് മാറ്റിമറിക്കുന്ന ഒന്നാണ്. മദ്യം തലച്ചോറിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തുടക്കത്തിൽ ശരീരത്തിന് ശാന്തത നൽകുന്ന ഗാബ പോലുള്ള രാസസന്ദേശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ട്രെസ് സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. മദ്യപിച്ച ഉടനെ ആളുകൾക്ക് വലിയ രീതിയിൽ റിലാക്സേഷനും സന്തോഷവും അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ശരീരം ഈ മദ്യത്തെ വിഘടിപ്പിച്ച് പുറന്തള്ളാൻ തുടങ്ങുന്നതോടെ തലച്ചോറ് ഈ അവസ്ഥയെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഇതിനായി അത് ഉത്തേജനം നൽകുന്ന രാസസന്ദേശങ്ങൾ അമിതമായി വർദ്ധിപ്പിക്കുകയും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. നിരന്തരമായ മദ്യപാനം തലച്ചോറിലെ ഈ രാസസന്തുലനാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കും. തൽഫലമായി തലച്ചോർ സമ്മർദ്ദങ്ങളോട് കൂടുതൽ പെട്ടെന്ന് പ്രതികരിക്കാൻ തുടങ്ങുകയും വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അതിന്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യും. മദ്യപിക്കാത്ത സമയങ്ങളിൽ പോലും കടുത്ത ആകുലത, പെട്ടെന്നുള്ള ദേഷ്യം, ഉറക്കക്കുറവ്, മാനസികമായ അസ്ഥിരത എന്നിവ വ്യക്തികളിൽ പ്രകടമാകുന്നത് ഈ രാസമാറ്റങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഒരു വ്യക്തി മദ്യപാനം പൂർണ്ണമായി നിർത്തുമ്പോൾ തലച്ചോറ് ഈ തകരാറുകൾ പരിഹരിച്ച് അതിന്റെ പഴയ സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങാൻ ആരംഭിക്കുന്നു. മദ്യപാനം അവസാനിപ്പിച്ചു കഴിഞ്ഞുള്ള ആദ്യത്തെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള തലച്ചോറിന്റെ ശേഷിയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ വ്യക്തികളിലെ ആകുലതകളും വിഷാദ രോഗലക്ഷണങ്ങളും 25 മുതൽ 30% വരെ കുറയുന്നതായി ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവരുടെ ഉറക്കം സ്വാഭാവിക നിലയിലാവുകയും വൈകാരികമായ പ്രതികരണങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതാവുകയും ചെയ്യും. മദ്യം പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് മാറുമ്പോൾ തലച്ചോറിലെ കെമിക്കൽ സിഗ്നലിംഗ് സംവിധാനങ്ങളും സ്ട്രെസ് റെസ്പോൺസ് സർക്യൂട്ടുകളും തനിയെ പുനഃക്രമീകരിക്കപ്പെടുന്നതിന്റെ ഫലമാണ് ഇത്. മദ്യപാനം ഉപേക്ഷിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന മാറ്റങ്ങളാണ് ഇവയെല്ലാം. വ്യക്തമായ ചിന്താശേഷി, ശാന്തമായ മാനസികാവസ്ഥ, നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഉണ്ടാകുന്ന ആന്തരിക ഭയങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം ഇതിലൂടെ വ്യക്തിക്ക് തിരികെ ലഭിക്കുന്നു. ചുരുക്കത്തിൽ, മദ്യം നൽകുന്ന താൽക്കാലിക ശാന്തത ഭാവിയിലേക്കുള്ള വലിയൊരു മാനസിക കടബാധ്യതയാണെങ്കിൽ മദ്യവർജനം തലച്ചോറിന് നൽകുന്നത് യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനമാണ്.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ഭക്ഷ്യ വിഷബാധ. 2013 പ്രാബല്യത്തിൽ വന്ന ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെങ്കിൽ ഭക്ഷ്യ അവകാശ നിയമം ഇന്ത്യൻ ജനതയ്ക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. രാജ്യത്തെ 1.4 ബില്യൺ ജനങ്ങളിൽ ഏകദേശം 3/2 പേർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന ഒരു ഇന്ത്യൻ പാർലമെന്റ് നിയമമാണിത്. ഉച്ചഭക്ഷണ പദ്ധതി, സംയോജിത ശിശുവികസന സേവന പദ്ധതി, റേഷൻ കടകൾ പോലുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. സാർവത്രികമായി സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഭക്ഷണ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിവിധ സർക്കാർ സംവിധാനങ്ങളും FSSAI അഥവാ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോലുള്ള വകുപ്പുകളും നിലനിൽക്കുന്നു. ഇതൊക്കെയാണെങ്കിലും വിതരണയോഗ്യമാണെന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കണ്ടെത്തുന്ന മായം ചേർക്കൽ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഭക്ഷ്യ വിഷബാധ. മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യ വിഷബാധ അഥവാ ഫുഡ് പോയിസണിങ്. വയറുവേദന, ഛർദി, വയറിളക്കം, തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നാം കഴിക്കുന്ന ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ കാണപ്പെടുന്ന ടോക്സിൻസാണ് വിഷബാധയ്ക്ക് കാരണം. സാൽമോണല്ല പോലെയുള്ള ബാക്ടീരിയകളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ 1-2 മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. എന്നാൽ ഷിഗല്ല പോലെയുള്ള രോഗാണുക്കളാണെങ്കിൽ 2-3 ദിവസത്തിനു ശേഷമാകും ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുക. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം ടോക്സിൻസ് അഥവാ വിഷപദാർത്ഥങ്ങൾ ഉണ്ടാക്കാനെടുക്കുന്ന സമയവ്യത്യാസം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭക്ഷ്യ വിഷബാധ ശുചിത്വവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തിയുള്ള കൈകൾ, പാചകത്തിനുപയോഗിക്കുന്ന ജലം, ഭക്ഷണ പദാർത്ഥങ്ങൾ, പാത്രങ്ങൾ, വൃത്തിയുള്ള അന്തരീക്ഷം, ഇവയെല്ലാം സുരക്ഷിതമായ ഭക്ഷണ വിഭവങ്ങളുടെ പാചകത്തിന് ആവശ്യമാണ്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സമ്പൂർണമായി പാചകം ചെയ്യാതെ വിതരണം ചെയ്ത ഷവർമയും മറ്റും കഴിച്ച് ഭക്ഷ്യ വിഷബാധയും മരണവും സംഭവിച്ചത് ഈ അടുത്ത കാലത്തും വാർത്താപ്രാധാന്യം നേടിയ ഒന്നാണ്. ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന മായം ചേർന്ന ഭക്ഷണങ്ങൾ, സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ എന്നിവയും നാം അറിയാതെ നമ്മളെ രോഗാവസ്ഥകളിലേക്ക് തള്ളിവിടുന്നുണ്ട്. കീടനാശിനികൾ, കൃത്രിമ നിറങ്ങൾ, ബാക്ടീരിയ, മറ്റ് സൂക്ഷ്മജീവികൾ, ഇവയെല്ലാം ഇന്നും ഭക്ഷ്യയോഗ്യമെന്ന് പറഞ്ഞ് വിപണിയിൽ ലഭ്യമാകുന്ന ഭക്ഷണത്തിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നിയമങ്ങൾ കർശനമായിട്ടും പരിശോധനകൾക്ക് ആക്കം കൂട്ടിയിട്ടും ഇത്തരം സന്ദർഭങ്ങൾ ഇന്നും തുടരുന്നു എന്നത് ആശങ്കാജനകമാണ്. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പാക്കറ്റിൽ ലഭിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയിലെല്ലാം വിഷാംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധുര പലഹാരങ്ങളിൽ കൃത്രിമ നിറം നൽകുന്ന ടാർട്രാസിനടങ്ങിയിരിക്കുന്നു. അനുവദനീയമായ അളവിന്റെ 10 മടങ്ങ് ചേർത്താണ് ഇവ വിപണിയിലേക്ക് എത്തുന്നത്. സിന്തറ്റിക് യെല്ലോ, സൺസെറ്റ് യെല്ലോ, സോർബേറ്റ്, ഇവയെല്ലാം കൃത്രിമ നിറങ്ങളാണ്. മുളകുപൊടി, കോൺഫ്ലവർ എന്നിവയിൽ കീടനാശിനികളും ഇറച്ചി വർഗ്ഗങ്ങളിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ വരുത്തുന്ന സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യവും ഇന്ന് തുടർക്കഥയായിരിക്കുന്നു. ഭക്ഷ്യ വിപണി അപകടകരമാം വിധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആരോഗ്യപരമായ തിരഞ്ഞെടുപ്പും ബുദ്ധിപൂർവമായ ഇടപെടലും കൊണ്ട് സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ കർശനമായ നിലപാടുകളും സ്തുത്യർഹമായ പ്രവർത്തന രീതികളും സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷയിലേക്ക് വെളിച്ചം തെളിക്കുന്നു എന്നത് പ്രത്യാശയ്ക്ക് വകയുണ്ടാക്കുന്നു. പാരമ്പര്യ രീതികളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമായി വന്നിരിക്കുകയാണ്. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ സുരക്ഷിതമായ കൈകളാൽ മായത്തിനു പകരം സ്നേഹം ചാലിച്ച് തയ്യാറാക്കുന്ന നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങളിലേക്ക് നമ്മൾ തിരിച്ചുപോകേണ്ടതുണ്ട്. സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആദ്യ ചുവട് വയ്പ് നമ്മുടേതാകട്ടെ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ പി എ തോമസ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ. അമ്പാടി ഗോപാലകൃഷ്ണന്റെ കഥയ്ക്ക് എസ് എൽ പുരം സദാനന്ദൻ സംഭാഷണം നിർവഹിച്ചു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് ഈണം പകർന്നു. യേശുദാസ്, സീറോ ബാബു, എസ് ജാനകി, വസന്ത എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1966 മാർച്ച് 31 ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, പ്രേംനസീർ, കെ പി ഉമ്മർ, ഹരി, അടൂർ ഭാസി, കടുവാക്കുളം ആന്റണി, പ്രതാപൻ, ഉഷാകുമാരി, കമലാദേവി, ടി ആർ ഓമന എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. സ്റ്റേഷൻ മാസ്റ്റർ എന്ന ചിത്രത്തിൽ 6 പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം സ്റ്റേഷൻ മാസ്റ്റർ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: റോസ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹസങ്കരം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: റോസ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹസങ്കരം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് അമ്പൂരിയിൽ നിന്നും ഫ്രാൻസിസ് ഇട്ടിക്കോര എന്നിവർ. ആലാപനം എം ജയചന്ദ്രൻ.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നിലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ബിച്ചു തിരുമല രചന നിർവഹിച്ച് രാജാമിണി ഈണമിട്ട ഗാനം. ചിത്രം സ്വാഗതം. ആലാപനം എം ജി ശ്രീകുമാറും മിൻമിനി എന്നിവർ. കള്ളിക്കാട് നിന്ന് ഗീത, അനിത എന്നിവർ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ടു പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിരവന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. അനിൽ പനച്ചൂരാൻ രചിച്ച് അഫ്സൽ യൂസഫ് ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കലണ്ടർ എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു സുജാത മോഹൻ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ. പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ടലിയുവാൻ. ചിത്രം വടക്കുനാഥൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം രവീന്ദ്രൻ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കിളിയൂരു നിന്നും അമൽദേവ്, പ്രകാശ് ദേവ്.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം നന്ദനം എന്ന ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ചാങ്ങിയിൽ നിന്നും ഗാനം ആവശ്യപ്പെടുന്നു മാധവൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഓർമ്മകളിലെവിടെയോ മരവിച്ചുപോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തന്നെ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ

കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. അരയനല്ലൂരിൽ നിന്നും സുജൻ, പ്രദീപ് എന്നിവർ ആവശ്യപ്പെടുന്നു ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം എം രാജയും പി സുശീലയും ചേർന്ന്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം എസ് ജാനകി ആലപിച്ച ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്, ചിത്രം ഭാർഗവീ നിലയം.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. അമ്പൂരിയിൽ നിന്നും ശിവൻ ആവശ്യപ്പെട്ട ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് രവീന്ദ്രൻ. രചന കൈതപ്രം, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും. ചിത്രം ഭരതം.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയേ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? അഭയദേവ് രചിച്ച് പി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം സീത. ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നു ആറുകാലിൽ നിന്ന് ഓമന, ഗിരി, ശൈലൻ തുടങ്ങിയവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് റാണി ചന്ദ്ര എന്ന അഭിനേത്രിയെ കുറിച്ച് കേൾക്കാം. മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ കുറച്ചു കാലം മാത്രം തിളങ്ങി നിന്നിട്ടും പ്രേക്ഷക മനസ്സുകളിൽ മായാത്തൊരധ്യായം തീർത്ത ചലച്ചിത്ര നടിയാണ് റാണി ചന്ദ്ര. ഇന്നിക്ക് ഏകദേശം 4.5 പതിറ്റാണ്ടിനു മുൻപ് സംഭവിച്ച ഒരു ദുരന്തം അവരുടെ ജീവിതത്തിന് അപ്രതീക്ഷിതമായ തിരശീലയിട്ടു. കെ ജി ജോർജിന്റെ വിഖ്യാത ചിത്രമായ സ്വപ്നാടനം, രാജീവ്നാഥിന്റെ തണൽ, ഐ വി ശശിയുടെ ഉത്സവം തുടങ്ങിയ ചിത്രങ്ങൾ റാണിചന്ദ്ര എന്ന അഭിനേത്രിയുടെ പ്രതിഭയ്ക്ക് സാക്ഷ്യമാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള ഈ നായിക 1976 നടന്ന ഒരു വൻ വിമാന അപകടത്തിലാണ് അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ലോകത്തോട് വിട പറഞ്ഞത്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ നിന്ന് അകാലത്തിൽ പൊഴിഞ്ഞുപോയ ആ സൗന്ദര്യത്തെയും പ്രതിഭയെയും ഇന്നും ഓർമ്മിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ട്. റാണിചന്ദ്രയുടെ ദാരുണമായ അന്ത്യത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആ കണ്ണീർ അധ്യായത്തിന് ഒരു സ്മരണാഞ്ജലി അർപ്പിക്കുന്നു.

1949 റാണിചന്ദ്രയുടെ ജനനം. ഫോർട്ട് കൊച്ചിയിലും ആലപ്പുഴയിലുമായി വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. പിതാവ് ചന്ദ്രൻ അക്കാലത്തെ പ്രമുഖനായ ഒരു ഷിപ്പിംഗ് ഏജന്റായിരുന്നു. തുറമുഖവുമായി ബന്ധപ്പെട്ട ജോലികളിലൂടെ ആലപ്പുഴയിലും കൊച്ചിയിലുമായി സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു അവരുടേത്. മാതാവ് കാന്തിമതിയും പിതാവും റാണിക്ക് 4 സഹോദരിമാർക്കും ഒരു സഹോദരനുമൊപ്പം സ്നേഹനിർഭരമായ കുടുംബ അന്തരീക്ഷം നൽകി. പിതാവിന്റെ തൊഴിൽപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കുടുംബം ഫോർട്ട് കൊച്ചിയിലേക്ക് താമസം മാറിയത്. ഫോർട്ട് കൊച്ചിയിലെ ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു റാണിയുടെ വിദ്യാഭ്യാസം. ബാല്യം മുതൽ തന്നെ നൃത്തത്തിൽ അഭിരുചി പ്രകടിപ്പിച്ച റാണി സ്കൂൾ കാലഘട്ടത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളിൽ പ്രാവീണ്യവും നേടിയിരുന്നു. അതുകൂടാതെ സ്കൂൾ തലത്തിൽ നടന്ന നാടകങ്ങളിലും റാണി സജീവ സാന്നിധ്യമായിരുന്നു.

ഫോർട്ട് കൊച്ചിയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലാണ് റാണിചന്ദ്ര തന്റെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഈ കോളേജ് കാലഘട്ടത്തിലാണ് റാണിചന്ദ്ര തന്റേതായ ഒരു ഡാൻസ് ട്രൂപ്പ് രൂപീകരിച്ച് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. നൃത്തത്തോടുള്ള അഭിനിവേശവും സംഘാടന വൈദഗ്ധ്യവും ഈ ട്രൂപ്പിന് കൂടുതൽ വേദികൾ നേടിക്കൊടുത്തു. കോളേജ് വിദ്യാഭ്യാസ സമയത്താണ് റാണിയുടെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവ് സംഭവിക്കുന്നത്. 1965 എറണാകുളത്തോ തൃശൂരോ വച്ച് നടന്ന മിസ് കേരള സൗന്ദര്യ മത്സരത്തിൽ റാണിചന്ദ്ര കിരീടമണിഞ്ഞു. മലയാള സിനിമയിലേക്ക് ഒരു നായികയെ കണ്ടെത്താനായി ഈ മത്സരം സംഘടിപ്പിച്ചു എന്നൊരു പ്രചാരണം പോലും അക്കാലത്ത് ശക്തമായിരുന്നു. ഈ മിസ് കേരള പദവി റാണിചന്ദ്ര എന്ന വ്യക്തിയെ അക്കാലത്ത് തന്നെ ഒരു സെലിബ്രിറ്റി സ്ഥാനത്തേക്ക് ഉയർത്തി.

മിസ് കേരള കിരീടം റാണിചന്ദ്രയ്ക്ക് പരസ്യരംഗത്തേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. കാർട്ടൂണിസ്റ്റ് തോമസിന്റെ ഡിസൈനേഴ്സ് എന്ന പരസ്യ കമ്പനി ശ്രീധരി ഹെയർട്രോണിക്സിന്റെ മോഡലായി റണിയെ തിരഞ്ഞെടുത്തു. മുടിയഴിച്ചിട്ട് ആകർഷകമായ ആ മുഖം ദിനപത്രങ്ങളിലും വാരികകളിലും നിരന്തരം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പ്രസിദ്ധീകരണങ്ങളിലെ ഈ സാന്നിധ്യം റാണിയെ മലയാള സിനിമാ പ്രവർത്തകരുടെ ശ്രദ്ധാകേന്ദ്രമാക്കി. മനോരമ ആഴ്ചപ്പതിപ്പിലെ നീണ്ട കഥയായ പ്രമീളയിലെ നായികയായി പോസ് ചെയ്യാനും റാണിക്ക് അവസരം ലഭിച്ചു. ഇങ്ങനെ കിട്ടിയ പ്രസിദ്ധിയും വാർത്താ പ്രാധാന്യവും റാണിചന്ദ്രയുടെ മനസ്സിൽ സിനിമാ നടിയാകാനുള്ള മോഹം ആളിക്കത്തിച്ചു. മകൾ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടിയാകണമെന്ന് പിതാവായ ചന്ദ്രനും അതിയായി ആഗ്രഹിച്ചു. ഈ അഭിലാഷമാണ് റാണിയെ സിനിമാ രംഗത്തേക്കെത്തിച്ച പ്രധാന കാരണം.

പ്രസിദ്ധീകരണങ്ങളിലെ ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചലച്ചിത്ര നിർമ്മാതാക്കൾ റാണിയെ തേടിയെത്തി. 1967 പി എ തോമസ് സംവിധാനം ചെയ്ത പാവപ്പെട്ടവൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ റാണി ചന്ദ്രയ്ക്ക് അവസരം ലഭിച്ചു. സത്യൻ, കമലാദേവി, അടൂർ ഭാസി, സുകുമാരി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിൽ ഒരു ചെറിയ വേഷമാണ് റാണിയെ തേടിയെത്തിയത്. ഈ ചിത്രം ജനശ്രദ്ധ നേടിയെങ്കിലും സാമ്പത്തികമായി പരാജയമായിരുന്നു. ഈ പരാജയത്തിന് ശേഷം ഒരു വർഷത്തോളം അവർക്ക് കാര്യമായ ചിത്രങ്ങളൊന്നും ലഭിച്ചില്ല. തുടർന്ന് 1968 എം കൃഷ്ണൻനായർ സംവിധാനം ചെയ്ത 5 സുന്ദരികൾ എന്ന ചിത്രത്തിൽ റാണിയുടെ ആദ്യ ശ്രദ്ധേയമായ വേഷം ലഭിച്ചു. ഈ ചിത്രത്തിലൂടെ റാണിയെ പ്രേക്ഷകർക്കിടയിലും സിനിമാരംഗത്തും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയം കണ്ടില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പിനാദം. ആദ്യത്തെ രണ്ട് സിനിമകളും സാമ്പത്തികമായി പരാജയപ്പെട്ടത് റാണിയുടെ കരിയറിനെ പ്രതികൂലമായി ബാധിച്ചു. അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാണിരുന്ന മലയാള സിനിമയിൽ റാണിചന്ദ്ര രാശിയില്ലാത്ത നടിയെന്ന് മുദ്രകുത്തപ്പെട്ടു. നായികയായി പരിഗണിക്കുന്നതിന് പകരം ചെറിയ വേഷങ്ങൾ നൽകി റാണിയെ ഒതുക്കിക്കളയുന്ന ഒരു പ്രവണത അക്കാലത്ത് ശക്തമായിരുന്നു. കൂടുതൽ അവസരങ്ങൾ തേടിയാണ് റാണിയും കുടുംബവും സൗത്ത് ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രമായിരുന്ന മദ്രാസിലേക്ക് താമസം മാറിയത്. സിനിമയിൽ വേണ്ടത്ര അവസരം ലഭിക്കാതിരുന്ന ഈ കാലഘട്ടത്തിലും റാണി തളർന്നില്ല. സഹോദരിമാരെ കൂടി ഉൾപ്പെടുത്തി നടത്തിയിരുന്ന മിസ് കേരള ആൻഡ് പാർട്ടി എന്ന ഡാൻസ് ട്രൂപ്പിന്റെ പരിപാടികൾ റാണിയുടെ കരിയറിലെ മുഖ്യഭാഗമായിരുന്നു. ഈ ട്രൂപ്പുകളുമായി അവർ ഇന്ത്യക്കകത്തും വിദേശത്തും ധാരാളം പരിപാടികളുമായി തിരക്കിലുമായി.

സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയ റാണിയുടെ കരിയറിൽ വഴിത്തിരിവായത് 1974 രാമു കാര്യാട്ടിന്റെ നെല്ല് എന്ന ചിത്രത്തിലെ ചെറിയ വേഷമാണ്. ഈ ചിത്രം റാണിയുടെ രാശി മാറ്റാൻ കാരണമായി. രാമു കാര്യാട്ടിന്റെ സംവിധാന സഹായിയായിരുന്ന കെ ജി ജോർജ് തന്റെ ആദ്യ സംവിധാന സംരംഭമായ സ്വപ്നാടനം എന്ന ചിത്രത്തിലേക്ക് നായികയായി റാണിചന്ദ്രയാണ് തീരുമാനിച്ചത്. രാശിയില്ലാത്ത നടിയെന്ന ദുഷ്പേര് പറഞ്ഞ് പലരും കെ ജി ജോർജിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും റാണിചന്ദ്രയുടെ കണ്ണിൽ തന്റെ നായികയെ കണ്ടിരുന്ന കെ ജി ജോർജ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. 1976 പുറത്തിറങ്ങിയ സ്വപ്നാടനം എന്ന ഈ ചിത്രത്തിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന് റാണിചന്ദ്രയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു. ഇത് റാണിയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി മാറുകയും അവർക്ക് മുൻപുണ്ടായിരുന്ന ദുഷ്പേരുകളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്തു.

സ്വപ്നാടനം എന്ന ചിത്രത്തിലെ വിജയം റാണിചന്ദ്രയുടെ കരിയറിന്റെ ഗതി മാറ്റിമറിച്ചു. മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരായ കെ എസ് സേതുമാധവൻ, പി എൻ മേനോൻ തുടങ്ങിയവർ റാണിക്ക് മികച്ചതും പ്രാധാന്യമുള്ളതുമായ വേഷങ്ങൾ നൽകാൻ തുടങ്ങി. ചെമ്പരത്തിയിലെ സാവിത്രി, സ്വപ്നാടനത്തിലെ സുമിത്ര, ഐ വി ശശിയുടെ ഉത്സവത്തിലെ ലീല എന്നീ കഥാപാത്രങ്ങൾ റാണിചന്ദ്രയുടെ അഭിനയ ജീവിതത്തിലെ തിളക്കമാർന്ന ഏടുകളാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച സിന്ദൂരം റാണിയുടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമാണ്. കൂടാതെ ലക്ഷ്മി വിജയൻ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, അയോധ്യ, ആലിംഗനം, ദേവി, സ്വപ്നം, ജീസസ് തുടങ്ങി നിരവധി സിനിമകളിലൂടെ റാണിചന്ദ്ര മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി വളർന്നു. ഈ കാലഘട്ടത്തിൽ അവർ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ ചിത്രങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു.

സിനിമയിലെ ചെറിയ വേഷങ്ങളിലൂടെ കടന്നുപോയപ്പോഴും റാണിചന്ദ്രയുടെ സാന്നിധ്യം ഏറ്റവും ശക്തമായിരുന്നത് തന്റെ നൃത്തവേദികളിലായിരുന്നു. റാണിയും സഹോദരിമാരും ചേർന്ന് നടത്തിയിരുന്ന മിസ് കേരള ആൻഡ് പാർട്ടി എന്ന ഡാൻസ് ട്രൂപ്പ് ഇന്ത്യക്കകത്തും വിദേശത്തും നിരവധി വേദികൾ കീഴടക്കി. നൃത്തത്തോടുള്ള അവരുടെ അടങ്ങാത്ത അഭിനിവേശം, താൻ പ്രാവീണ്യം നേടിയ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സിനിമകൾ ഇല്ലാതിരുന്നപ്പോഴും ഈ നൃത്ത ട്രൂപ്പാണ് റാണിയുടെ സാമ്പത്തിക ഭദ്രതയും കലാജീവിതത്തിലെ തുടർച്ചയും ഉറപ്പുവരുത്തിയത്. സിനിമയിലെ വിജയം നേടുന്നതിനു മുൻപ് നൃത്തവേദികളിലൂടെ അവർക്കൊരു സെലിബ്രിറ്റി പദവി ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായി. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് റാണിചന്ദ്രയെ മലയാള സിനിമയ്ക്ക് എന്നേക്കുമായി നഷ്ടമായത്. 1976 ഒക്ടോബർ 12 മുംബൈയിൽ വെച്ചുണ്ടായ വലിയ വിമാന അപകടത്തിലാണ് റാണിചന്ദ്ര മരണമടഞ്ഞത്. തന്റെ ഡാൻസ് ട്രൂപ്പുമായി വിദേശ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റാണി ആ ദാരുണമായ വിമാന ദുരന്തത്തിൽ റാണിക്കൊപ്പം അവരുടെ അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള നൃത്ത ട്രൂപ്പിലെ അംഗങ്ങളും മരണത്തിന് കീഴടങ്ങി. അഭിനയ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയാതിരുന്ന ആ കലാകാരിയുടെ അന്ത്യം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു തീരാനഷ്ടമായി ഇന്നും അവശേഷിക്കുന്നു. 49 വർഷങ്ങൾക്കിപ്പുറവും റാണിചന്ദ്രയുടെ ആ ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങൾ മലയാളിയുടെ ഓർമ്മകളിൽ ഒരു നൊമ്പരമായി നിലനിൽക്കുന്നു.

0: raga tanne tanne pani patta ma pani pani raga arika vannada
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല. ഒരു ദിവസത്തെ തിരക്കുകൾക്കൊടുവിൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരോടൊപ്പം മനസമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും എനിക്ക് കുറച്ച് സമാധാനം മാത്രം മതി എന്ന് പറയുന്നവരെ നാം ധാരാളം കാണാറുണ്ട്. പക്ഷെ ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം, നാം സമാധാനം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ സമാധാനമാണോ, അല്ലെങ്കിൽ അത് വെറും നിശബ്ദത മാത്രമാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം അതിന്റെ പ്രസക്തി പലർക്കും മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മളിൽ പലരും ബാല്യം മുതൽ പഠിച്ചു വളർന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. വീട്ടിൽ വഴക്കില്ലെങ്കിൽ അത് നല്ല കുടുംബമാണ്, ആരും ശബ്ദമുയർത്തുന്നില്ലെങ്കിൽ അവിടെ സമാധാനമുണ്ട്, എല്ലാവരും മിണ്ടാതെ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണെങ്കിൽ ആ ബന്ധം വിജയകരമാണ്. പക്ഷേ ജീവിതം അത്ര ലളിതമല്ല. പുറമേ ശാന്തമായി കാണപ്പെടുന്ന പല വീടുകളുടെയും ഉള്ളിൽ പറയപ്പെടാത്ത വേദനകളുടെ ഒരു വലിയ ലോകം ഒളിഞ്ഞുകിടപ്പുണ്ട്. ചില വീടുകളിൽ ഭാര്യ വർഷങ്ങളായി സ്വന്തം സങ്കടങ്ങൾ പറയാതെ ജീവിക്കുന്നുണ്ടാകാം. ചില കുടുംബങ്ങളിൽ ഭർത്താവ് തന്റെ മാനസിക ഭാരം ആരോടും തുറന്നു പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടാകാം. ചില മക്കൾ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ സ്വന്തം പ്രശ്നങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടാകാം. പുറത്തുനിന്ന് നോക്കുമ്പോ ആ വീടുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വഴക്കുകളില്ല, ബഹളങ്ങളില്ല, തർക്കങ്ങളില്ല. എന്നാൽ അവിടെ സമാധാനമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് വളരെ വ്യക്തമാണ്. വികാരങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടുള്ള നിശബ്ദത സമാധാനമല്ല, അത് വൈകാരിക അകലത്തിന്റെ തുടക്കമാണ്. ഒരാൾക്ക് വേദന തോന്നുമ്പോൾ അത് പറയാൻ കഴിയാതിരിക്കുക, അനീതി അനുഭവിക്കുമ്പോൾ പ്രതികരിക്കാൻ ഭയപ്പെടുക, സ്വന്തം ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാതെ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക, ഇവയൊന്നും ആരോഗ്യകരമായ ബന്ധത്തിന്റെ ലക്ഷണങ്ങളല്ല, അത് പലപ്പോഴും ഭയത്തിന്റെ ലക്ഷണമാണ്.

ചിലർ മിണ്ടാതിരിക്കുന്നത് തർക്കം ഒഴിവാക്കാനാണ്. ചിലർ പ്രതികരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന പേടികൊണ്ടാണ്. ചിലർക്ക് അവരുടെ വികാരങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടില്ലെന്ന് അറിയാം. ചിലർക്ക് വർഷങ്ങളായി ആരും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് സംസാരിക്കാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടിരിക്കും. പുറമേ നോക്കുമ്പോൾ അവർ ശാന്തരാണ്, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ വീശുന്നുണ്ടാകാം. ഒരു നദിയെ തടഞ്ഞു നിർത്തിയാൽ കുറച്ചു കാലം അത് ശാന്തമായി നിൽക്കും, എന്നാൽ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായി അവസാനിക്കുന്നില്ല. ഒരു നാൾ അത് കരകവിഞ്ഞൊഴുകും. മനുഷ്യന്റെ വികാരങ്ങളും അങ്ങനെ തന്നെയാണ്. സങ്കടങ്ങൾ, ദേഷ്യങ്ങൾ, നിരാശകൾ, പരിഭവങ്ങൾ, അവഗണനകൾ, ഇവയെല്ലാം ഉള്ളിൽ അടച്ചു വെച്ചാൽ അത് അപ്രത്യക്ഷമാകില്ല. അവ മനസ്സിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടും. പിന്നീടൊരിക്കൽ വളരെ ചെറിയ ഒരു കാരണത്തിന് പോലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇത്ര ചെറിയ കാര്യത്തിന് ഇത്രയും ദേഷ്യമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ചെറിയ കാര്യത്തിന്റെ പ്രതികരണമല്ല, വർഷങ്ങളായി പറയാതെ അടക്കി വെച്ച വികാരങ്ങളുടെ പൊട്ടിത്തെറിയാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോൺ ഗോട്ട്മാൻ ബന്ധങ്ങളെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ഒരു പ്രധാന പദമുണ്ട്, സ്റ്റോൺ വോളിംഗ്. അർത്ഥം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകാതെ മതിൽ പോലെ മിണ്ടാതിരിക്കുക. പലരും ഇതിനെ സമാധാനപരമായ സമീപനമായി കരുതുന്നു. എന്നാൽ ഗവേഷണങ്ങൾ പറയുന്നത് ഇത് ബന്ധങ്ങളുടെ ഏറ്റവും അപകടകരമായ അവസ്ഥകളിൽ ഒന്നാണ് എന്നാണ്. കാരണം അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, ആശയവിനിമയം അവസാനിക്കുകയാണ്. ഒരു ബന്ധം തകരുന്നത് വലിയ വഴക്കുകൾ കൊണ്ട് മാത്രമല്ല, പലപ്പോഴും അത് മിണ്ടാതിരിക്കലുകൊണ്ടാണ്. ഒരാൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ, മറ്റേയാൾ കേൾക്കുന്നത് നിർത്തുമ്പോൾ, വികാരങ്ങൾ പങ്കുവെക്കുന്നത് അവസാനിക്കുമ്പോൾ, ബന്ധം പുറമെ ജീവനോടെ കാണപ്പെട്ടാലും ഉള്ളിൽ മരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് യഥാർത്ഥ സമാധാനം എന്നത് നിശബ്ദതയല്ലെന്ന് പറയുന്നത്. യഥാർത്ഥ സമാധാനം എന്നത് സംസാരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമാണ്. എനിക്കിത് വേദനിപ്പിച്ചു എന്ന് ഭയമില്ലാതെ പറയാൻ കഴിയുന്ന സാഹചര്യം, നീ പറഞ്ഞത് എനിക്കിഷ്ടമായില്ല എന്ന് തുറന്നു പറയാൻ കഴിയുന്ന അടുപ്പം, ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ കഴിയുന്ന വിനയം, നിന്റെ വേദന ഞാൻ കേൾക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന പക്വത, ഇവയൊക്കെയാണ് ഒരു ബന്ധത്തിന്റെ യഥാർത്ഥ ശക്തി.

സ്നേഹം എന്നത് എപ്പോഴും ഒരുമിച്ച് ചിരിക്കുന്നതല്ല, ചിലപ്പോൾ ഒരുമിച്ച് കരയുന്നതുമാണ്. ചിലപ്പോൾ അസ്വസ്ഥമായ സംഭാഷണങ്ങൾ നടത്തുന്നതുമാണ്. ചിലപ്പോൾ സ്വന്തം തെറ്റുകളെ നേരിടുന്നതുമാണ്. അവിടെയാണ് ബന്ധങ്ങൾ കൂടുതൽ ആഴമാകുന്നത്. ഒരു നല്ല ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ തർക്കങ്ങളുണ്ടാകും. പക്ഷെ അവിടെ പരസ്പര ബഹുമാനം നഷ്ടപ്പെടില്ല. കാരണം അവർ ജയിക്കാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈ തിരിച്ചറിവാണ്. നമ്മുടെ വീടുകളിലും സൗഹൃദങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും മക്കളുമായുള്ള ബന്ധങ്ങളിലും നിശബ്ദതയെ സമാധാനമെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. ആരെങ്കിലും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർ സന്തോഷവാനാണെന്ന് ഉറപ്പിക്കരുത്. ആരെങ്കിലും പരാതിപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വേദനയില്ലെന്ന് കരുതരുത്. ചിലപ്പോൾ ഏറ്റവും വലിയ നിലവിളികൾ ശബ്ദമില്ലാത്തവയായിരിക്കും. അതുകൊണ്ട് നമ്മൾ പരസ്പരം കൂടുതൽ കേൾക്കാൻ പഠിക്കണം. വിചാരണ ചെയ്യാതെ കേൾക്കണം, മുൻവിധികളില്ലാതെ കേൾക്കണം, വികാരങ്ങളെ ചെറുതാക്കി കാണാതെ കേൾക്കണം. കാരണം യഥാർത്ഥ സമാധാനം എന്നത് ആരും സംസാരിക്കാത്ത അവസ്ഥയല്ല, എല്ലാവർക്കും സംസാരിക്കാൻ സുരക്ഷിതത്വമുള്ള അവസ്ഥയാണ്. ആ സമാധാനമാണ് ഒരു ബന്ധത്തെ നിലനിർത്തുന്നത്. ആ സമാധാനമാണ് സ്നേഹത്തെ ജീവനോടെ സൂക്ഷിക്കുന്നത്. ആ സമാധാനമാണ് മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കുന്നത്. നിശബ്ദതയ്ക്ക് ചിലപ്പോൾ ശാന്തതയുടെ രൂപമുണ്ടാകാം, പക്ഷെ യഥാർത്ഥ സമാധാനത്തിന് എല്ലായ്പ്പോഴും മനസ്സിലാക്കലിന്റെ ശബ്ദമുണ്ടാകും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ശബരിമല അടിസ്ഥാന സൗകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9-ന് യോഗം ചേരുമെന്ന് മന്ത്രി K.മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപ 50 പൈസ കുറച്ച് എണ്ണ കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് G.R. അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് G.R. അനിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗം പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
0: ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസന

0: ഇതിനായി ഈ മാസം 9-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. പി എസ് സി മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. കെ എ എസ്, പി ആർ ഡി ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച എസ് സി ഐ ഡി സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാം ഉള്ള വാണിജ്യ എൽ പി ജി സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യപരിപാലന വ്യവസ്ഥയുടെ നട്ടല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGAയിൽ ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി എ മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൌതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. പി എ മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോഗോവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 1-ന്റെ തട്ടകത്തിലൂടെയാണ്. 1858 ജൂലൈ 1. ആധുനിക ജീവശാസ്ത്രവും പരിണാമവാദവും ഔപചാരികമായി പിറവിയെടുത്തിരിക്കുന്നു. ലണ്ടനിലെ ശാസ്ത്ര സംഘടനയായ ലിനിയൻ സൊസൈറ്റിയുടെ അംഗങ്ങൾക്ക് മുന്നിൽ ചാൾസ് ഡാർവിനും ആൽഫ്രഡ് റസ്സൽ വാലസും ചേർന്നെഴുതിയ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ദേ അവതരിപ്പിക്കപ്പെടുന്നു. 1863 ജൂലൈ 1, അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിലെ നിർണായക പോരാട്ടങ്ങളിലൊന്ന് ദേ പെൻസിൽവാനിയയിലെ ഗെറ്റിസ്ബർഗ് പട്ടണത്തിൽ ആരംഭിച്ചിരിക്കുന്നു. 1961 ജൂലൈ 1, ലോക കായിക രംഗത്തെ അതുല്യ പ്രതിഭയായ അമേരിക്കൻ അത്ലറ്റ് കാൾ ലൂയിസ് അലബാമയിലെ ബർമിംഗ്ഹാമിൽ ഭൂജാതനായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡിഡിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വിബിജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വിബിജി റാംജി നിയമം കൊണ്ടുവന്നത്. വിബിജി റാംജി നിയമ പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം വിബിജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലാളി

0: എൽഡിഎഫ് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ യുഡിഎഫ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവുണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
1: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
3: സക്ഷമ ഹോ ഇൻ സഭി ഉദ്ദേശ്യോ കോ മദ്ദേനസർ റഖ്തേ ഹുവേ ഓർ മാനനീയ രക്ഷാമന്ത്രി ദ്വാര ഡെക്കേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കെ അന്തർഗത ദിയേ ഗയേ മാർഗദർശൻ സേ പ്രേരണ ലേതേ ഹുവേ മൈനേ അപ്നേ ഫോക്കസ് ഏരിയാസ് നിർധാരിത് കിയേ.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്ട്രക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള

ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ക്ലബുകളും സൗഹൃദ കൂട്ടായ്മകളും.
2: എല്ലാ രാജ്യങ്ങൾക്കും ദേശീയ ഗാനമുണ്ട്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ദേശീയ ഗാനം ജപ്പാനിൽ ആലപിച്ചിരുന്ന കിങ്കോവോ ആണെന്ന് കരുതുന്നു. 9-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് കിങ്കോവോ രചിക്കപ്പെട്ടത് എന്നും വിശ്വസിക്കുന്നു. ജപ്പാന്റെ ദേശീയ ഗാനത്തിനും ജോർദാന്റെ ദേശീയ ഗാനത്തിനും 4 വരികൾ മാത്രമാണ് ഉള്ളത്. ബ്രിട്ടീഷ് ദേശീയ ഗാനം ആരംഭിക്കുന്നത് ഗോഡ് സേവ് ദ ക്വീൻ എന്നാണ്, രാജ്ഞിയെ ദൈവം രക്ഷിക്കട്ടെ എന്നർത്ഥം. ബ്രിട്ടൻ പോലെ ജോർദാനും രാജകീയ ഗാനമാണ് ദേശീയ ഗാനമായി ഉപയോഗിക്കുന്നത്. ഔദ്യോഗികമായി ആദ്യം അംഗീകരിക്കപ്പെട്ട ദേശീയ ഗാനം സ്പാനിഷിന്റേതാണ്. ബയാമോയുടെ ഗാനമാണ് ക്യൂബയുടെ ദേശീയ ഗാനം. എല്ലാ മനസ്സുകളുടെയും അധിപന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം ലോകരാഷ്ട്രങ്ങളുടെ ദേശീയ ഗാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായതാണെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1911 ഡിസംബർ 27 കൽക്കട്ടയിൽ വച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 28-ാം വാർഷിക സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. വൈകാരിക മൂർച്ചയോടെ ആയിരങ്ങൾ ഹർഷാരവങ്ങൾ മുഴക്കി സ്വീകരിച്ചു. ശ്രോതാക്കളെ അഭിമാന പുളകിതമാക്കിയ ഗാനത്തെ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ടാഗോർ തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ധർമ്മഗീത എന്ന കാവ്യസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ജനഗണമനയ്ക്ക് കൂടുതൽ പ്രസിദ്ധിയും പ്രസക്തിയും കൈവന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ന്യൂഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ ആലപിക്കപ്പെട്ടതോടെയാണ്. ജനഗണമനയുടെ ആലാപന രീതിക്രമത്തെക്കുറിച്ച് INA ബാൻഡ് സെറ്റിന് നേതാജി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. INA ഭാഗമായി നേതാജി ജപ്പാനിലും ജർമ്മനിയിലും ജനഗണമന ആലപിച്ചു. ജനഗണമന ദേശീയ ഗാനമെന്ന നിലയിൽ ലണ്ടൻ ഫിൽ ഹാർമോണിയം ഓർക്കസ്ട്രയെക്കൊണ്ട് ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്യിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1947 ന്യൂയോർക്കിൽ വച്ച് ഐക്യരാഷ്ട്ര സമ്മേളനത്തിൽ ഇന്ത്യൻ ദേശീയ ഗാനം മുഴങ്ങിക്കേട്ടപ്പോൾ വിദേശ പ്രതിനിധികൾ ആവേശോജ്വലരായി ഗാനത്തെ അഭിനന്ദിക്കുകയും അതിന്റെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. സമസ്ത ജനങ്ങളുടെയും മനസ്സിന്റെ അധിപനും ഭാരതത്തിന്റെ ഭാവി വിധാതാവുമായ അങ്ങ് ജയിച്ചാലും. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മഹാരാഷ്ട്രം, ദ്രാവിഡം, ഒറീസ, ബംഗാൾ എന്നീ പ്രദേശങ്ങളും വിന്ധ്യ, ഹിമാലയം എന്നീ പർവ്വതങ്ങളും യമുന, ഗംഗ എന്നീ നദികളും ഇന്ത്യാ സമുദ്രത്തിലെ കുതിച്ചുയരുന്ന തിരമാലകളും അങ്ങയുടെ ശുഭനാമത്തിൽ ഉണരുന്നു. അങ്ങയുടെ ശുഭ ആശംസകൾക്ക് അഭിലഷിക്കുന്നു. അങ്ങയുടെ ജയഗീതങ്ങൾ പാടുന്നു. അല്ലയോ, ജനസമൂഹത്തിന് മംഗളം പ്രദാനം ചെയ്യുന്നവനെ, ഭാരതത്തിന്റെ ഭാഗ്യവിധാതാവേ, അങ്ങ് ജയിച്ചാലും ജയിച്ചാലും ജയിച്ചാലും എന്നാണ് അർത്ഥം. ഇന്ത്യാ ഗവൺമെന്റ് നിയമിച്ച വിദഗ്ധ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് അവസാനം 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചു. വന്ദേമാതരത്തിന് തുല്യ പദവി നൽകുകയും വന്ദേമാതരം പ്രഭാതഗീതമായി അംഗീകരിക്കുകയും ചെയ്തു. ദേശീയ ഗാനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. അതിൽ എന്തോ ഒരു ജീവനും ചലനവും ഉണ്ട് എന്നായിരുന്നു 1948 ഓഗസ്റ്റ് 25 പാർലമെന്റിൽ ദേശീയ ഗാനത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത്. ശരിയാണ്, ജീവനും ചലനവുമുള്ള ദേശീയ ഗാനം പ്രൗഢമാണത്, അഭിമാനമാണത്. കേട്ടാൽ ആരായാലും അറിയാതെ എണീറ്റു നിന്നു ബഹുമാനിച്ചു പോകുന്ന അത്യുജ്ജലമായ ദേശീയ ഗാനം.
0: ക്ലബ്ബുകളും സൗഹൃദ കൂട്ടായ്മയും. അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിനാധ്വാനികളാണ് ഈ ലോകം പഠിതത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവുമെല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആയിരങ്ങളെ ആയിരം യുദ്ധങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ സ്വയം ജയിക്കുന്നതാണ് മഹാവിജയം എന്ന് മറന്നുപോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസാഹിബ്

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: മേഴത്തൂർ അംശത്തിൽപ്പെട്ട തറവാടാണ് കുണ്ടുള്ളി നായർ തറവാട്. ഈ തറവാട്ടിലാണ് വടുതല നായർ ജീവിച്ചത്, പന്തിരുകുലത്തിലെ ശൂദ്രൻ. ദേശാടനത്തിനിടെ വരരുചി ഉപേക്ഷിച്ച കുട്ടിയെ കുണ്ടുള്ളി നായർ തറവാട്ടുകാർ എടുത്തു വളർത്തി എന്നാണ് കഥ. എറണാകുളത്തിനടുത്ത വടുതലയിലായിരുന്നു പിന്നീട് ആയോധന കലകളുമൊക്കെയായി നായർ കഴിഞ്ഞുകൂടിയത്. വടക്കും തലയാണ് വടുതലയായത് എന്നതും ചരിത്രം. ആയോധന കലയുടെ അധിപനായിരുന്നു വടുതല നായർ. വാൾ, പരിച, ഉറുമി, കുന്തം, കട്ടാരം, കളരിവിദ്യ എന്നിവയിൽ മാത്രമല്ല മർമ്മ ചികിത്സയിലും അതിനിപുണനായിരുന്നത്രേ അദ്ദേഹം. കുണ്ടുള്ളിത്തറവാട്ടിൽ ഉണ്ടായിരുന്ന 52 കളരിയുടെയും ആയുധപ്പുരകളുടെയും അവശിഷ്ടങ്ങൾ ഇത് ശരിവെക്കുന്നു. ഭഗവതിയെ മച്ചിൽ കുടിയിരുത്തിയിരിക്കുന്ന നാലുകെട്ടാണ് കുണ്ടുള്ളി നായർ വീട്. 98 ദേശങ്ങളുടെ അധിപയായ ചാലിശ്ശേരി മുലയമ്പറമ്പ് ഭഗവതിയാണ് തറവാട്ടിലെ ധർമ്മദൈവം. ദേവിയുടെ ശിരസ് മൂക്കുതലയിലും മാരടം മുലയമ്പറമ്പിലും പാദം രായിരനെല്ലൂരിലുമാണ് എന്നാണ് വിശ്വാസം. ഭാരതപ്പുഴയോടൊപ്പമുള്ള യാത്രയിൽ അവിസ്മരണീയമായ ഒന്നാണ് കുണ്ടുള്ളി നായർ തറവാട്. ഇത് 1500 വർഷം പഴക്കമുള്ള തറവാടാണെന്ന് കരുതുന്നു. അഗ്നിഹോത്രി യാഗം ചെയ്യുമ്പോൾ അതിൻ്റെ സർവകാര്യസ്ഥ സ്ഥാനം വടുതല നായർക്കായിരുന്നു. എന്നിട്ടും ഇന്ദ്രൻ 100 യാഗം മുടക്കിക്കളഞ്ഞു എന്ന് കഥ. കുണ്ടുള്ളി നായർ തറവാട്ടിലെ മച്ചിൽ ഭഗവതിക്ക് പൂജ നൽകാനുള്ള അവകാശം വെളുത്ത പട്ടിയിരിക്കാണ്. കുണ്ടുള്ളി നായർ തറവാടിൻ്റെ പ്രത്യേകത മെയ്വഴക്കമുള്ള ആർക്കും ആയോധന കല അഭ്യസിക്കാമെന്നതായിരുന്നു. അക്കാര്യത്തിൽ ജാതി മതമൊന്നും കാര്യമായിരുന്നില്ല. കള്ളനെ താക്കോലേൽപ്പിക്കുക എന്ന പഴമൊഴിക്ക് വടുതല നായരുമായി ബന്ധപ്പെട്ട ഒരു കഥയുമായി സമാനതയുണ്ട്. നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായിരുന്നു ചന്തു. വിലപ്പെട്ട എന്ത് കണ്ടാലും ചന്തു കട്ടുകൊണ്ടുപോകുമായിരുന്നത്രേ. ഒരു ദിവസം വടുതല നായർ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ ക്ഷേത്ര കവാടത്തിനരികിൽ ചന്തു നിൽക്കുന്നു. വടുതല നായർ തൻ്റെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങളെല്ലാം എടുത്ത് ചന്തുവിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴും ചന്തു അവിടെ തന്നെയുണ്ടായിരുന്നു. പെരുങ്കള്ളനായ തൻ്റെ കയ്യിൽ ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക എന്നത് ചന്തുവിന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ചന്തു കണ്ണു നിറഞ്ഞ് വടുതല നായരെ കാൽതൊട്ട് വന്ദിക്കുകയും കള്ളത്തരം നിർത്തുകയും ചെയ്തു അത്രേ. കഥകളായിരം ഇലകളായി ഇതിഹാസവൃക്ഷത്തിൽ മർമരമുതിർക്കുന്നു. ചെവിയോർത്താൽ കേൾക്കാവുന്നത് ഐതിഹ്യവും ചരിത്രവും സൗഗന്ധികമാവുന്ന ഇളങ്കാറ്റിൻ്റെ രഹസ്യമൊഴികളാണ്.
2: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
1: സൈക്കിളിന് ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 80s പകുതിയിലാണ് അത് വേണ്ടെന്ന തീരുമാനമുണ്ടായത്. സൈക്കിളും സെക്കൻഡ് ഷോയും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളവ് പോയിരുന്നതും സൈക്കിളായിരുന്നു. ജീവിതവുമായി സർവ്വ അർത്ഥത്തിലും അടുപ്പമുണ്ടായിരുന്ന വാഹനം ഒട്ടും അന്യമായി പോയില്ല എന്നത് ആശ്വാസകരമാണ്. കാൽപ്പനിക ഭാവത്തോടെ സൈക്കിൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇന്നുമുണ്ട്. നല്ലത്, സൈക്കിൾ ഓടിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മുടെ പെൺമക്കളെല്ലാം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. മനഃശാസ്ത്രപരമായ ഒരു സ്ഥൈര്യം ഉണ്ടാക്കാൻ അത് സഹായിക്കും. മസ്തിഷ്കത്തിലെ സബ്സ്റ്റാൻഷിനെഗ്രയിലെ ഡോപ്പമിൻ എന്ന രാസപദാർത്ഥങ്ങളാണ് മനുഷ്യന് ഈ സൈക്ലിക് ചലനശേഷി സാധ്യമാക്കുന്നത്. ഡോപ്പമിനും ചലനാത്മകതയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നത് മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യായാമം തന്നെയാണ്. ലക്ഷക്കണക്കിന് വിലയുള്ള ബൈക്കുകൾക്ക് പകരം ചെറുപ്പം സൈക്കിൾ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വ്യായാമമാകുമായിരുന്നു, ഇന്ധനം ലാഭിക്കാമായിരുന്നു, പരിസര മലിനീകരണം ഒഴിവാക്കാമായിരുന്നു, അമിത വേഗതയും അപകടവും കുറയ്ക്കാമായിരുന്നു, പാർക്കിംഗ് ഒരു പ്രശ്നമല്ലാതായി മാറുമായിരുന്നു, ആത്മവിശ്വാസവും സ്വയം മതിപ്പും വർദ്ധിക്കുമായിരുന്നു, ശാരീരികവും മാനസികവുമായി പ്രത്യേകമായ ഒരു ആരോഗ്യം കൈവരുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ശ്രമിക്കുന്നില്ല. ജർമ്മനിയിൽ നിന്ന് കേരളത്തിലെത്തിയ ടോം ബ്രദർ ഇപ്പോഴും നെടുമങ്ങാടിന്റെ ഗ്രാമീണതകളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കോളേജ് പ്രൊഫസറായിരുന്ന കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അനന്തപുരിയുടെ നഗരവീഥികളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്നത് ഒരു പഴയകാല പതിവു കാഴ്ച. കോഴിക്കോടിന്റെ നഗരാരവങ്ങൾക്കിടയിലും അനന്തപുരിയിൽ ചാലയുടെ തെരുവ് വീഥികളിലും സൈക്കിൾ ഇന്നും കയറ്റിറക്കങ്ങൾ താങ്ങുന്നുണ്ട്. കൊയിലാണ്ടിയിൽ ചേമഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച നിരത്തി വച്ചിരിക്കുന്ന അനേകം പുത്തൻ സൈക്കിളുകളാണ്. പെൺകുട്ടികൾക്കു വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമ്മാനം, പദ്ധതി വിഹിതത്തിൽ ഒരംശം സൈക്കിളിനു വേണ്ടി. എന്റെ ഗ്രാമം അത് ചിന്തിക്കുന്നില്ലല്ലോ എന്ന വിഷാദം കൊണ്ടാവണം ചേമഞ്ചേരിയോട് തെല്ല അസൂയ തോന്നാതിരുന്നില്ല.
0: സൈക്കിൾ അവതരണം സൂഷ്മ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം സൂരജ് സത്യൻ,

പന്തിയിൽ പരിപ്പിനും കാളനും സാമ്പാറിനും രസത്തിനും ഓരോ തൊട്ടി ചോറ് വാങ്ങിച്ച് മൂക്കുമുട്ട കഴിച്ച് പാൽപ്പായസവും പാലടപ്രഥമനും അങ്ങനെ ഓരോന്ന് വീതം കഴിച്ച് അവസാനം പുറത്തോട്ടെടുക്കാതിരിക്കാൻ അല്പം നാരങ്ങാക്കറി നാക്കിൽ തൊട്ടങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് പഞ്ചാമൃതം മുന്നിൽ വെച്ചാൽ നാക്കിൽ വെള്ളമൂറില്ലേ? അതുപോലെ

വീട്ടിൽ വിശിഷ്ട പൂജ്യങ്ങൾ ഉണ്ടെങ്കിലും കള്ളുഷാപ്പിലെ മീൻ തല തേടി പോകുന്നവരെ പറ്റിയല്ല പറയുന്നത്. നല്ല മണിമണി പോലെയുള്ള പെമ്പറന്നോര് വീട്ടിലുണ്ടെങ്കിലും ചെറ്റവാതിലിൽ മുട്ടി വിളിക്കുന്നവരെ പറ്റിയുമല്ല പറയുന്നത്.

എത്രയോ ധനപതികൾ ഒരുപാട് പണച്ചാക്കുകളുമായി എൻ്റെ മുൻപിൽ കാത്തിരിക്കുന്നു. പക്ഷേ ഇന്നൊന്നും ഞാൻ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇന്നും സ്വപ്നം കാണുന്ന എൻ്റെ കണ്ണുകൾ ആ മുനിയെ കാണുവാൻ വേണ്ടി മുട്ടി ഉഴറുന്നല്ലോ.

ആ സന്യാസി, ആ ബുദ്ധനല്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിച്ചു പോന്നവൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഉപഗുപ്തൻ കുഴങ്ങുന്നുണ്ടാകും, പക്ഷേ അവസരം നോക്കി കഴിയുന്നുണ്ടാകും. നാശം

0: ആ വൃദ്ധൻ, ആ ബുദ്ധൻ എന്തിനിങ്ങനെ ശകരം മുടക്കിയിട്ട് കിടക്കുന്നു? അയാൾക്ക് മരിക്കാൻ പാടില്ലേ? കാലനൊരുക്കിയ കിടപ്പാടത്തിലൊന്നും അയാൾ കിടവില്ലേ?
1: അതിരിക്കട്ടെ,

0: അദ്ദേഹത്തിന് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിനു പാട്ടുപാടണം? എനിക്ക് സഹിക്കുന്നില്ല.
1: വാസവദത്തിയുടെ പരിഭവം, പരാതി അതെല്ലാം കേട്ടപ്പോൾ തോഴിക്ക് പരിഹാസമാണ് തോന്നിയത്. വാസവദത്തെ, ഈ പ്രേമം നിനക്കിണങ്ങുന്നതല്ല. എന്തുകൊണ്ട്? അദ്ദേഹം സുന്ദരനല്ലേ? വിഷ്ണുവിനെ പോലെ സുന്ദരൻ ആണ്. പക്ഷേ നീ ബുദ്ധന്റെ കാര്യം മറക്കരുത്. ബുദ്ധനാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. ഗുരുവിന്റെ ഗുണങ്ങൾ ശിഷ്യനും ഉണ്ടാകാതിരിക്കുമോ? തോഴിയുടെ വാക്കുകൾ ഒരു പൂരമ്പായി വാസവദത്തിയുടെ മനസ്സിൽ പറച്ചു. പക്ഷേ തീർച്ചയായും അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റു, തോട്ടത്തിലേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ കണ്ട് സ്തബ്ധയായി നിന്നു. അത് കണ്ടോ? എന്താണ്? ഒരു പൂമ്പാറ്റ. ഒരു പൂവിന് ചുറ്റും പാറി നടക്കുന്ന പൂമ്പാറ്റ. തോഴി തോട്ടത്തിലേക്ക് നോക്കി. ഒരു ചെമ്പനീർ പൂവിന് ചുറ്റും ഒരു പൂമ്പാറ്റ പാറി നടക്കുന്നു. അത് ആ പൂവിലിരുന്ന് തേൻ കുടിക്കുന്നു. അത് കണ്ടോ? അതാണ് പൂമ്പാറ്റ. ഈ പൂവിന്റെ സൗരഭ്യം മുഖരാൻ അതുകൊണ്ട് തീർച്ചയായും ആ പൂമ്പാറ്റ വരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എന്തേ, നിനക്കൊരു സന്ദേഹം. നിന്റെ ഈ സ്വപ്നങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു. വാസ്തവത്തിൽ വാസവദത്തിയുടെ ഹൃദയത്തിൽ അനുരാഗത്തിന്റെ ഒരു നദി ഉത്ഭവിച്ചതാണ്. പരിശുദ്ധമായ സ്നേഹത്തിന്റെ നദി. അത് അനസ്യൂതം ഒഴുകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ തോഴി അതിനെ തടഞ്ഞു നിർത്താനാണ് ശ്രമിച്ചത്. അഥവാ

പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് നോക്കി. അതാ ആ വഴിയിലൂടെ ഒരു കാളവണ്ടി കടന്നു വരുന്നു. ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാഞ്ചന കണിത്തേര്. അതാ മാളിക

ആശാൻ തൻ്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ആ കാളവണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങളും വർണ്ണിച്ചുകൊണ്ടാണ് ആശാൻ മുന്നോട്ട് പോകുന്നത്.

സുഭകനല്ല, സുഭകൻ മന്യൻ. അതായത് സുഭകൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാൾ. ഒരു ചെട്ടിയാര് ആ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി. തോഴി വാസവദത്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. കടക്കണ്ണുകൊണ്ട് കൊടുത്തു അനുവാദം.

മൊഴി ചെട്ടിയാരെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. സുഭഗനല്ലെങ്കിലും സുന്ദരനല്ലെങ്കിലും ആ സമ്പത്തിന്റെ ധാരാളിത്തം ആ വരവിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മറ്റൊരു തോഴി വന്നു, ആരതി ഒഴിഞ്ഞു. മറ്റൊരു തോഴി പുഷ്പാർച്ചന നടത്തി. ചെട്ടിയാർക്ക് സന്തോഷമായി. സ്വീകരണം പ്രമാദം. അതെ അമ്മ, ഞാനിവിടെ വന്നത് അല്ല, ഇവിടെ വെറുതെ കഥ പറയാൻ ആരും വരാന്. വാസവതത്തെപ്പറ്റി ധാരാളം കേട്ടിരിക്കുന്നു, ഇതുവരെ കാണാൻ സാധിച്ചില്ല. അല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. അതെ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. വാസവതത്തെ എവിടെ? നമ്മൾ അകത്തുണ്ട്. ഓഹോ, ഈ നാട്ടിലും മറുനാട്ടിലും വാസവതത്തെപ്പോലെ മറ്റൊരു സുന്ദരി ഇല്ല എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അങ്ങ് കേട്ടത് ശരിയാണ്. വേഗം വിളിക്കേ, എനിക്ക് ധൃതിയായി. തോഴി അകത്തേക്ക് പോയി, വാസവതത്തിനടുത്തേക്ക്. അതാ സർവാഭരണ വിഭൂഷിതയായിരിക്കുന്നു വാസവതത്ത്. അതാണ് പെണ്ണ്, അതാണ് ഗണിക. ഇവിടെ ചെട്ടിയാരുടെ സമ്പത്തിന്റെ മോഹവലയത്തിൽ വീണു വാസവതത്ത്. അങ്ങനെ

ചെട്ടിയാരുടെ വരവ് വാസവദത്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. പണം കുമിഞ്ഞുകൂടുകയാണ്. പക്ഷേ വിവരം തൊഴിലാളി തലവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. തൊഴിലാളികൾ ഒന്നടങ്കം തനിക്കെതിരായി തീരും. ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ പണം പ്രതാപം ഇതെല്ലാം ആലോചിക്കുമ്പോൾ ചെട്ടിയാരെ തനിക്ക് വേണം. പക്ഷേ മറ്റൊരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ മാന്യൻ പ്രതാപം അധികാരം അതിന് തൊഴിലാളി തലവനും വേണം. അങ്ങനെ

വാസവദത്ത ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. വിവരം തൊഴിലാളി തലവൻ അറിഞ്ഞു. അയാൾ പൊട്ടിത്തെറിച്ചു, ആ ചെട്ടിയാരൻ നിന്റെ ആരാടി? വാസവദത്തയ്ക്ക് മനസ്സിലായി, പിന്നെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം ബോധിപ്പിക്കണം. അയാൾ എന്റെ വിലപ്പെട്ട ഇടപാടുകാരൻ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നീ എന്റേത് മാത്രമായിരിക്കണമെന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്റെ പണം മാത്രം മതിയായിരുന്നു നിനക്ക് അല്ലെ? അങ്ങയുടെ പണം മാത്രമല്ല, അധികാരവും. ഓഹോ, അപ്പോൾ നിന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ അളവ് ഇത്രയ്ക്ക് ചെറുതാണല്ലേ? അതിന്റെ അളവ് പോലെ ചെറുതാണല്ലേ? അല്ലെങ്കിലും ഓരോന്നിനും ഓരോ അളവ് പോലല്ലേ നേതാവ്? ഒരു നാഴി അരിക്ക് ഒരു നാഴി ഉപ്പാരെങ്കിലും ഇടാറുണ്ടോ? ഒരു നുള്ളുപ്പ്. മനസ്സിലായടി? അപ്പോൾ ആ ചെട്ടിയാര് ഒരു നാഴി അരി, ഞാൻ ഒരു നുള്ളുപ്പ്. അപ്പോൾ നേതാവിന് ബുദ്ധിയുണ്ട്, ബുദ്ധി മാത്രമല്ലടി ശക്തിയുമുണ്ട്. ഒരു കൂട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു നിർത്താനുള്ള ശക്തി. ഒന്ന് നീ മനസ്സിലാക്കിക്കോ, ആ ചെട്ടിയാരെ പുറത്താക്കിയില്ലെങ്കിൽ ഈ തൊഴിലാളി നേതാവിന്റെ മറ്റൊരു മുഖം നീ കാണും. ഒടുവിൽ വാസവദത്ത ഒരു പോം വഴി കണ്ടുപിടിച്ചു. ഒരു ദിവസം തൊഴിലാളി നേതാവിനെ കാണാനില്ല. തൊഴിലാളികൾ നാടാകെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. വാസവദത്തയും ദുഃഖം അഭിനയിച്ചു, പക്ഷേ തൊഴിലാളികൾ അത് വിശ്വസിച്ചില്ല. ഒരു ദിവസം തൊഴിലാളികൾ വാസവദത്തയുടെ വീട്ടിലെ പശുത്തൊഴുത്തിൽ നിന്നും തൊഴിലാളി നേതാവിന്റെ ചീഞ്ഞളിഞ്ഞ ജഡം കണ്ടെടുത്തു. വാസവദത്തയെ വിചാരണ ചെയ്ത് ജയിലിലടച്ചു. പ്രേമത്തിനു വേണ്ടി ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഓരോരോ വേഷങ്ങൾ. ഇവിടെ വാസ്തവത്തെയും കണ്ടെത്തിയ സൂത്രം അതുതന്നെയായിരുന്നു. വാസ്തവത്തിൽ

വക്കീലന്മാർ വാസവതത്തേക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചു, കള്ളസാക്ഷികളെ ഹാജരാക്കി, വാസവതത്തെയും തന്റെ എല്ലാ അടവുകളും പ്രയോഗിച്ചു. പക്ഷേ

എന്തായിരുന്നാലും അന്നിരുന്ന ധർമ്മപീഠം ഉലച്ചിലറ്റതായിരുന്നു എന്ന് ആശാൻ പറയുന്നു. വാസവദത്തിയുടെ കരചരണ നാസികാദികൾ ഛേദിക്കപ്പെട്ടു, സുടുകാട്ടിൽ തള്ളി. ഒരു മാംസപിണ്ഡമായി കഴിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നവളെ കണ്ടുകൊണ്ടാണ് ഉപഗുപ്തൻ ചോദിക്കുന്നത്.

ഉപഗുപ്തന്റെ ശബ്ദം കേട്ടതോടെ ആ മാംസപിണ്ഡം ഒന്ന് ചലിച്ചു. തോഴിക്ക് കാര്യം മനസ്സിലായി. അവളൊരു തുണിയെടുത്ത് ആ മാംസപിണ്ഡത്തെ മറച്ചു. അതെ, മൃതിയിലും മകിളകൾ മറക്കാമാനം. മരണസമയമടുത്തു. രക്തമെല്ലാം വാർന്നൊഴുകി. തിരകൾ നിർജീവങ്ങളായി. അപ്പോഴും ആ മുനിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവൾ തന്റെ കണ്ണുകൾ തുറന്നു. എത്രയോ പ്രാവശ്യം താൻ ആഗ്രഹിച്ചതാണ്. അപ്പോഴെല്ലാം സമയമായില്ല, സമയമായില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ

അവൾ തന്റെ അനുരാഗ കഥ ഓർമ്മിച്ചു. ഭിക്ഷുവിന് കാര്യം മനസ്സിലായി. ഇല്ല ഇല്ല വാസവദത്തെ, ഞാൻ താമസിച്ചു പോയില്ല. ഉചിതമായ സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. നീ വിഷമിക്കേണ്ട, നിനക്ക് പറ്റിയ തെറ്റ് അത് വിധിഹിതമാണ്. പക്ഷേ നിന്റെ മനസ്സിലുണ്ടായിരുന്ന നന്മയുടെ പ്രതീകമാണ് ഈ ആപത്തിലും നിന്നെ പരിചരിക്കുന്ന നിന്റെ ഈ തോഴി. നീ അവളോട് എത്രമാത്രം കാരുണ്യത്തോടെയാണ് പെരുമാറിയതെന്ന് അവളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ബുദ്ധദേവന്റെ അനുഗ്രഹം നിനക്കുണ്ടാകും, നിനക്കുണ്ടാകും. ഉപഗുപ്തൻ വാസവദത്തയുടെ നെറ്റിയിലൊന്ന് തലോടി. അതോടെ അവൾ രോമാഞ്ചം കൊണ്ടു. അണയാൻ പോകുന്ന തിരി ആരോ അല്പം നീട്ടിയതുപോലെ ഒരു ആശ്വാസം. വാസവദത്തെ, സഹോദരി, നീ സമാധാനിക്കേ, നീ സമാധാനിക്കേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം.

ഉപകാരസ്മരണയോടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ വാസവദത്ത ഉപഗുപ്തനെ ഒന്ന് നോക്കി. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. കോഴി വാവിട്ട് കരഞ്ഞു. ഉപഗുപ്തൻ അവൾ ആശ്വസിപ്പിച്ചു, യഥാവിധി ശവദാഹം നടത്തി. അങ്ങനെ മധുരാപുരിയെ മയക്കിയ ആ മോഹനാംഗിയുടെ ശരീരം ഒരുപിടി ചാമ്പലായി മാറി.

അത് വേദനയുടെ കണ്ണുനീരല്ല. കാരണം അദ്ദേഹം സർവസംഗ പരിത്യാഗിയാണ്. സന്തോഷത്തിൻ്റെ കണ്ണുനീരുമല്ല, കരുണയുടെ കയത്തിലെ പരിണതോജ്വലമായ മുക്താഫലം മാത്രം. ഉപഗുപ്തൻ വന്ന വഴിയെ മടങ്ങി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം സൂരജ് സത്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ഓരോ ബുധനാഴ്ചയും ഓരോ അതിഥികളുമായി സുഹൃത്തുക്കളുമായി ഇങ്ങനെ സല്ലപിച്ചും പാട്ട് കേട്ട് വിരിക്കുന്നതിലുള്ള സന്തോഷം ഒട്ടും നിസ്സാരമല്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നും നമ്മളോടൊപ്പം ഒരു സുഹൃത്തുണ്ട്, അതിഥിയുണ്ട്. വിളിക്കാം, സംസാരിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891884912. സന്ദേശങ്ങൾ അയക്കാം, 8891773912. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയലിൽ നമ്മളോടൊപ്പമുള്ളത് കവിയായ വിജു കൊന്നമൂടാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരു കവിയായിരുന്നു സുഹൃത്തായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് കവി, വിവർത്തകൻ, ബാലസാഹിത്യകാരനുമൊക്കെയായ വിജു കൊന്നമൂടാണ് നമ്മളോടൊപ്പമുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, കവിതകൾ കേൾക്കാം. അങ്ങനെ പാട്ടും സല്ലാപവും കവിതയൊക്കെയായി ഈ പോക്കുവയിൽ നേരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രിയ ശ്രോതാക്കളെ, വിജു കൊന്നമൂടിനെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തെ എത്രമാത്രം അർത്ഥവ്യാപ്തിയോടെയാണ് കാണുന്നത്, അത് കവിതയിലെ പ്രകാരം ആവാഹിക്കപ്പെടുന്നു എന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. സാധാരണ ആളുകൾക്ക് കവിതയോടുള്ള ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു സല്ലാപമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ,
1: ഹലോ,
0: ഹലോ,
1: ഹലോ,
0: കേൾക്കാം, നന്നായി കേൾക്കാം. പിന്നെ വലിയമല കരിപ്പൂരിൽ നിന്ന് ആരാണ് സംസാരിക്കുന്നത്? ശൈല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവി വിജു കൊന്നമൂടാണ്. സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: സാറേ
2: നമസ്കാരം. നല്ല നമസ്കാരം.
1: എന്റെ സാറിന് നമസ്കാരം. ഞാൻ പോക്കുവയില് ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. സാറിന്റെ പരിപാടിയൊക്കെ നല്ലതാണ്. ഞാൻ പതിനൊന്ന് മണിക്ക് ഉറങ്ങുള്ളൂ. പാട്ടെല്ലാം കേട്ട് തീർന്ന് എല്ലാം കഴിച്ചിട്ടാണ് ഉറങ്ങണത്.
2: കവിതയൊക്കെ കേൾക്കാറുണ്ടോ?
1: ഓ, ഞാൻ ഇത് കണശൈലി പറയുന്നതെല്ലാം ഞാൻ കേട്ടു.
2: അല്ലാതെ വായിക്കാറൊക്കെ ഉണ്ടോ?
1: ഇല്ല.
0: പക്ഷേ കരുണാസായില് ഓരോ ദിവസവും രാവിലെ ഓരോരോ കവിത തരയല്ലേ, അല്ലാതെ ഉച്ചയ്ക്ക് ഇഷ്ടം കവിത. അതുകൊണ്ട് തന്നെ
1: എല്ലാ പരിപാടികളും ഞാൻ കേൾക്കും.
0: ആ, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കവിയാണ്. ആ, അത് നല്ല കാര്യമാണ്.
1: പിന്നെ വേറെ ഒരു പാക്കിയെ കുറിച്ച് ചേട്ടൻ പറഞ്ഞില്ലേ, ഒന്ന് അടുക്കള മാറ്റണം, അടുക്കളയുടെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞു സാറിന്റെ.
0: ഓ, മാറ്റണോ?
1: അത് അടുക്കളയ്ക്ക് പേര് അടുക്കളയിൽ നിന്ന് തന്നെ പേരിടാൻ പറ്റി.
0: അതാണ് അഭിപ്രായം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയണം.
1: അടുക്കളയും നമ്മളെ വീട് വയ്ക്കുമ്പോ കഞ്ഞിമൂലെന്നും പറഞ്ഞ സാധനമുണ്ട്, മുറിയായി മുറിക്കെടുക്കും.
0: അതെ,
1: അത് ഗണപതിയുടെ ഇതാണ് അടുക്കള. ഈ കഞ്ഞിമൂലി എങ്ങനെ നോക്കോ അതേപോലെ അടുക്കളയും നമ്മൾ നോക്കണം.
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ പേര് തന്നെ തുടരാനാണ്.
1: ആ, എനിക്ക് ഇഷ്ടം അടുക്കള തന്നെ. ഞാൻ ടീച്ചറിന്റെ അടുത്ത് ഇതിനു മുമ്പേ ഗായത്രി ദേവി എടുത്ത് സല്യൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുക്കള കേട്ടിട്ട് അതിന്റെ അഭിപ്രായം കേട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നമ്മുടെ അടുക്കളയെ പോലത്തെ ഒരു അടുക്കളയുടെ കാര്യം പറഞ്ഞ്
0: ഇപ്പോഴും അതേ നിലവാരത്തിൽ തന്നെയല്ലേ പോണേ?
1: ഇപ്പോഴും അതേപോലെയാണ്. എനിക്ക് അതാണ് ഇഷ്ടം. അടുക്കളയ്ക്ക് അടുക്കള തന്നെ പേരിടണം. അടുക്കള മാറ്റാൻ പറ്റൂല.
0: തർക്കം മുറുകട്ടെ, അഭിപ്രായങ്ങൾ ഒരുപാട്. ഏറ്റവും കൂടുതൽ വോട്ട് ഏതിന് കിട്ടും നോക്കാം. അപ്പൊ വിജു കൊന്നമൂട് സാറിനോട് സംസാരിക്കാം.
2: പരിചയം ഇല്ല നമുക്ക്.
1: ഇങ്ങനെ എല്ലാ ആഴ്ചയും ഞാൻ വിളിക്കാം സാറിനൊന്ന്. വിളിക്കണം വിളിക്കാൻ കിട്ടൂല.
2: ഇപ്പൊ കിട്ടില്ല.
1: ഇപ്പൊ ഞാൻ 3 മണിന്ന് പറഞ്ഞപ്പം ഇപ്പൊ കൊച്ചിനെ വിളിക്കാൻ റോട്ടി ഇറങ്ങി പോണം. കൊച്ചുമോളെ വിളിക്കാൻ നേസറിയെന്ന് വരും, വിളിക്കാൻ ഇറങ്ങി പോണം. അപ്പൊ അതിന് മുമ്പേ കിട്ടുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് 3 മണിയായിരുന്നു പെട്ടെന്ന് വിളിച്ചപ്പോഴും കിട്ടി. പോയിട്ട് വരുമ്പോ 3:30 കഴിയും, പിന്നെ സമയം കിട്ടൂല.
2: ശരി ശരി. ഇപ്പൊ എന്താണ് കവിത കേക്കുമോ? ഞാനീ കവിതകൾ അങ്ങനെ പാടുക എന്നല്ല, കവിത ഒരു കവിതയ്ക്കല്ല, കവിതയുടെ പേര് അയലത്തെ പട്ടി എന്നാണ്. അയലത്തെ പട്ടി, അപ്പുറത്തെ വീട്ടിലെ പട്ടി, അയലത്തെ പട്ടി. അയൽപ്പക്കാരൻ ശത്രുവാണ്, ശത്രുത പട്ടിയിലേക്കും പടർന്നതാണ്. അയാൾ നന്നായി മദ്യപിച്ച നിലയിലാണ്, തുടല് പൊട്ടിച്ച പട്ടി വീട്ടുനടയിലാണ്. അയാൾ ഓട് പട്ടി എന്ന് ആട്ടി പട്ടി വാലാട്ടി നിന്നു. അയാൾ ഓടട നായിൻ്റെ മോനെ എന്ന് ആക്രോശിച്ചു. അർത്ഥം മനസ്സിലായിട്ടെന്ന വണ്ണം പട്ടി മുരണ്ട് സ്നേഹമോടെ വാലാട്ടി അരികിലെത്തി. താൽക്കാലികമായി കിട്ടിയ ബോധത്തിലോ അബോധത്തിലോ അയാൾ ചിന്തിച്ചു. ചിന്താനന്തരം അയാൾ അടുക്കളയുടെ പുറകിൽ കുട്ടികൾ കാണാതെ സൂക്ഷിച്ചിരുന്ന എലിവിഷമെടുത്തു. അവിച്ച മരച്ചീനയിൽ എലിവിഷവും കരുവാട്ടുകറിയും നന്നായി കുഴച്ചു. പട്ടി വീട്ടുമുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്, കൈ നന്നായി സോപ്പിട്ട് കഴുകി. പിടുത്തം വിട്ട് സ്വതന്ത്രനായതുപോലെ തോന്നി. ഒന്ന് രണ്ടെണ്ണം കൂടി അടിച്ചു. നല്ല ചൂട്. കാറ്റുള്ള മുറ്റത്തേക്ക് ഒരു കസേര വലിച്ചിട്ടു. സുഖം, നല്ല സുഖം തോന്നി. സുഖിച്ച് സുഖിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മകന്റെ ശബ്ദം. ഞാനൊന്ന് ഓടിക്കളിച്ചോട്ടെ അച്ഛ. ഓക്കെ, ഓടടാ, ഓട്. ഓടിയവൻ പെട്ടെന്ന് മറിഞ്ഞു വീണു. വീണവൻ പിന്നെ എണീറ്റുമില്ല. വീടിൻ്റെ പിന്നിൽ പുകയെരിഞ്ഞു. അയലത്തെ പട്ടി നിർത്താതെ മോങ്ങി. ഇതാണ് കവിത.
0: ഒന്ന് കൈയടിക്കായിരുന്നു അല്ലേ നമുക്ക്. ഇങ്ങനെ പോക്കുവെയിൽ ലൈവായിട്ടൊക്കെ ഒരു കവിത കേൾക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരു കാര്യമല്ലേ, അതാണ് കരുണ സായി റേഡിയോയുടെ പ്രത്യേകത. കവിത നല്ല ഇഷ്ടപ്പെട്ടില്ലേ, അപ്പൊ സാറിനൊരു സ്നേഹം അറിയിക്കാം.
1: നമസ്കാരം.
0: സംബോധന എനിക്ക് ഇഷ്ടപ്പെട്ടു. കവി സാറേ, അത് കൊള്ളാം. കവി സാറേ നമസ്കാരം. ഇനിയുള്ള ഇനി വിളിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ പറയട്ടെ, കവി സാറേ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? മറന്നുപോയ്യാ. അറിയാതെ അറിയാതെയോ?
1: അല്ല.
0: പിന്നെ അത് വേറൊരു കവിതയാണ് അല്ലേ, അത് ശരിക്കും പാട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് ശരിക്കും ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിതയാണ് അല്ലേ സാർ, അങ്ങനെ തോന്നി. അതൊരു ശരിക്കും നല്ല കവിതയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാമോ? സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പിന്നെ രചന, കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയതല്ല, കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. കവിത പോലെ മനോഹരമായതാണ്. അപ്പൊ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹവും നന്ദി അറിയിച്ചാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: സാറേ നമസ്കാരം. കവി സാറിനും രണ്ട് സാറിനും നമസ്കാരം.
2: നമുക്ക് പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിൽ തുടരുന്നു. പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായി, കവിയായി, അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ കവി ബിജു കൊന്നമൂടാണ്. വളരെ മനോഹരമായ, ഒരുപക്ഷെ ഗ്രാമീണമായ, ചിന്തോദ്ദീപകമായ, വൈകാരികമായ കവിതകൾ എഴുതിയ കവി ബിജു കൊന്നമൂടാണ് ഇന്ന് പ്രത്യേകമായ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: കേൾക്കാം.
1: എന്തൊരു
0: ഉഷാറില്ലാത്ത പോലെ.
1: എനിക്ക് എന്റെ റേഡി ഒരു അവസരം പറ്റി സാറേ. കാറ്റില്
0: അയ്യോ, അതാണ് അതിന്റെ ഒരു ഉഷാറില്ലായ്മയാണ്.
1: ഉഷാറില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടിയിരിക്കുന്ന കവിയുടെ പേര് തന്നെ ഞാനിപ്പം എന്റെ മൊബൈലിൽ കൂടിയാണ് കേട്ടത്.
0: ആണല്ലേ, കവിയോട് സംസാരിക്കാം, കവി സാറിനോട് സംസാരിക്കാം. ബിജു കൊന്നമൂട് കവി സാറാണ്, സാറിനോട് സംസാരിക്കാം.
1: കവി സാർ
2: നമസ്കാരം. നമസ്കാരം സാറൊന്നുമല്ല കേട്ടോ,
1: അല്ല
2: വിളിക്കുന്നതല്ലേ. ശരി ശരി, ചേട്ടൻ പേരെന്തെന്നു പറഞ്ഞ?
1: പേര് ഹരിഹരദാസ് എന്നാണ്. ഞാൻ താമസിക്കുന്ന കട്ടാക്കടാമ്പരത്തും കാലം. ഞാൻ മിക്കവാറും ഈ സോഷ്യൽ പോക്കോയിലെ വിളിക്കും, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല. കഴിഞ്ഞ ആഴ്ച വിളിച്ചു കിട്ടിയില്ല.
2: ഒരുപാട് വിളിക്കല്ലേ. കവിതയൊക്കെ കേൾക്കാറുണ്ടോ? ഇതിലെ റേഡിയോ
1: വലിയ ഇഷ്ടമാണ്.
2: റേഡിയോ അല്ലാതെ കവിത വായിച്ച് വായിക്കാറ്?
1: വായിക്കുന്നത് വായിക്കാം സാർ, പക്ഷെ സ്കൂളില് പാടിത്തരുമ്പോഴത് കേൾക്കാൻ ഒരു പ്രത്യേക ഇമ്പം. ഇപ്പൊ തന്നെ നമ്മളെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു, കേട്ടത് കൊണ്ട് കൊറേ മനസ്സിലായി. ആശാന്റെ കരുണയാണ് പറഞ്ഞത്. അത് ഞാൻ നേരം കേട്ടു.
0: നമ്മുടെ മറ്റു വിശേഷങ്ങളൊന്നും കവി സാറിനോട് പറഞ്ഞില്ല, അതല്ലേ പറയാൻ. കവിയാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മുടെ മറ്റേ വിശേഷങ്ങളാണ് പറയാൻ.
1: സാർ ഞങ്ങളെ വായനശാലയിലെ അടുത്ത മാസം സാർ വരും, മതി സാർ വരും. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് സാർ, ഒന്നുകൂടി ചെന്ന് വിളിക്കും. ഞങ്ങളിപ്പോ മാസത്തിൽ ഒരിക്കൽ പിള്ളേരെയും രക്ഷാകർത്താക്കളെയും കൂട്ടിയിരുത്തി ഇതുപോലുള്ള മതിജ സാറിനെ പോലുള്ള നല്ല നല്ല ആൾക്കാരെ വിളിച്ച്, അറിവുള്ള ആളുകളെ വിളിച്ച് ക്ലാസ് കൊടുക്കാനാണ് തീരുമാനം. ഞങ്ങളുടെ വായനശാലയിലെ 75 വർഷമായിരുന്നു.
0: അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞതിനെ കുറിച്ചല്ല.
2: വായനശാലയുടെ പേരെന്താണ്?
1: സരസ്വതി വിലാസ ഗ്രന്ഥശാല. സരസ്വതി വിലാസം എന്ന് കൊടുത്തത് സരസ്വതി ദേവി ആണല്ലോ വിദ്യാഭ്യാസം. ആ ഉദ്ദേശത്തിലാണ് സരസ്വതി വിലാസം. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട്

0: സാർ, 75 കൊല്ലമായി ഞാൻ ജനിച്ചില്ലെങ്കിലും 5-6 വർഷം മുമ്പ് കുറഞ്ഞതാണ്. എന്റെ അച്ഛനും അച്ഛന്റെ കൂട്ടുകാരും എല്ലാവരും കൂടി പതനവാടിയാണ് ഞങ്ങളൊരു കുറെ പുസ്തകം വാങ്ങിയത്. പിന്നെ പിന്നെ ഒരു വാടക മുറിയിലായിരുന്നു. പിന്നെ അവിടെ ഒരാള് അതിന് ഒരു ഒരു സെന്റ് വസ്തു ഫ്രീ ആയിട്ട് തന്നു, അവിടെ കെട്ടിടം വെച്ചു. ഇപ്പൊ അത് 2 നില കെട്ടിടം ആയി.
1: എന്തായാലും നിങ്ങളെ മാസത്തിൽ ഒരിക്കൽ ഒരു പരിപാടി ചെയ്യുന്നത് നല്ലത് തന്നെ
0: സാർ. ഈ 1 വർഷം ഉണ്ടായിരുന്നു സാർ, 25-ാം വാർഷികം 21-ാം തീയതി.
1: അത് കഴിഞ്ഞാൽ ഈ പരിപാടി തുടരണം എല്ലാം.
0: അത് കഴിഞ്ഞാല് അടുത്ത ഈ വർഷത്തെ വാർഷികവും ഈ പറഞ്ഞ പരിപാടി അതിന്റെ 12 മാസം 1 വർഷത്തിൽ നടത്തുന്നതിന്റെ ഉദ്ഘാടനം സാറായിരിക്കും. അത് ചെയ്യാം സാർ. മാസത്തിൽ തുടങ്ങുമ്പോഴേ അങ്ങനെ നമ്മളെ വായനശാല അവിടെ പഠിച്ചിട്ടുള്ള ഈ പി എസ് സി ക്ലാസ്സിനുള്ള ഇതുണ്ട്, അവിടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും ജോലി കിട്ടാതിരുന്നു.
1: ഇങ്ങനെയാണ് വായനശാല സാംസ്കാരിക സ്ഥാപനങ്ങളായി മാറുന്നത്.
0: നമുക്ക് സ്പെഷ്യൽ ഗ്രേഡ് ആണ്, ഡബിൾ ഗ്രാൻഡ് ഒക്കെ
1: കിട്ടും. നിങ്ങൾ ഇനി പുസ്തകം വാങ്ങിക്കാൻ പോകുമ്പോ എന്റെ പുസ്തകം കൂടെ ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്നു. കൊന്നമൂടി ബിജുവിന്റെ കവിതകൾ മൈത്രി ബുക്സിലകത്ത് പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങള് കുറച്ചുണ്ട്, പേരിൽ തന്നെയുണ്ട്. കൊന്നമൂടി ബിജുവിന്റെ കവിതകൾ, ദരിദ്രവാസികൾ, ഉല്ലാസയാത്ര പോകരുത്, ബോൺസ് ആയി, ഇനിയിപ്പോ 1-2 എണ്ണം ഇറങ്ങാൻ.
2: രണ്ടാമത് പറഞ്ഞതിന്റെ പേര് കേട്ടോ, ദരിദ്രവാസികൾ ഉല്ലാസയാത്ര പോകരുത്. എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെയാണ് എനിക്കും
1: എല്ലാരും അങ്ങനെ ഇത് കേൾക്കുന്ന എല്ലാരും എന്നെ എന്നെ
0: പറയുന്നു
1: കുറിച്ചും കവിത എഴുതിയാൽ.
2: അപ്പൊ അതിലൊരു കവിത കേട്ടാലോ.
0: അയ്യോ അത്യാവശ്യം, ഞാൻ അത് പറയാൻ തന്നെ ഇരുന്ന് പറഞ്ഞില്ല.
2: സരസ്വതി വിലാസം ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി
1: നിങ്ങളുടെ ഗ്രന്ഥശാലയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അത് നല്ല സജീവമായി പോകുന്ന എല്ലാ ഗ്രന്ഥശാലയും നാടിന് ആവശ്യമാണ്. അതിന് നിങ്ങളെല്ലാം നിങ്ങളാണല്ലോ എന്റെ ആൾക്കാർ. നിങ്ങൾക്ക് അതിനെ
0: ഒരു പറ്റം ചെറുപ്പക്കാരും വയസ്സായവരും ഓണാഘോഷത്തിന് ഒരു 8-10 ലക്ഷം രൂപയുടെ പ്രോഗ്രാമാണ് ഇട്ടത്.
1: ഞാനൊരു ചെറിയ കവിത ചൊല്ലട്ടെ എന്നാ നിങ്ങൾക്ക് വേണ്ടി. കവിതയുടെ പേര് തീരെ പതുക്കെ പെയ്യുന്ന ഒരു മഴ. തീരെ പതുക്കെ പെയ്യുന്ന ഒരു മഴ. ഇത് ഉഷ്ണകാലം, ഏതോ തണുത്ത പുരാതന സങ്കൽപ്പൻ ഈ കലിച്ചൂടിൽ വെട്ടിത്തിളച്ച് പരമരഹസ്യമായി തന്നെ ഉരുകിയില്ലാതെയാകുന്നു. ഇത് ഉഷ്ണകാലം, ഏതോ തണുത്ത പുരാതന സങ്കൽപ്പൻ ഈ കലിച്ചൂടിൽ വെട്ടിത്തിളച്ച് പരമരഹസ്യമായി തന്നെ ഉരുകിയില്ലാതെയാകുന്നു. അമ്മയെ വിട്ട്, ഭൂമിയെ വിട്ട്, സ്വന്തം ഇടമൊക്കെയും വിട്ട് അങ്ങ് ദൂരെ ധൂമപാളികൾക്കിടയിൽ കറുത്ത ഘനീഭൂതൻ അർത്തു പെയ്യാൻ മടിക്കയാണെങ്കിലും ചാറ്റലായി ചുണ്ടിൽ വിതുമ്പുന്ന വിമ്മിട്ടൻ അർത്തു പെയ്യാൻ മടിക്കയാണെങ്കിലും ചാറ്റലായി ചുണ്ടിൽ വിതുമ്പുന്ന വിമ്മിട്ടൻ. ഇത്രയേ ഉള്ളൂ കവിത, ചെറിയ കവിതയാണിത്. ഇഷ്ടമായ കവിത
0: നോക്കിയാൽ അർത്ഥം മനസ്സിലാവും. എനിക്ക് ഇതുപോലത്തെ കവിതയും പുസ്തകങ്ങളും പുസ്തകം വായനയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി. വായിക്കുന്നത് ഞാൻ ഈ 11 മണിക്കുള്ള മദ്യം സാറിന്റെ പരിപാടി 11 മണി വരെ ഉണ്ട്. അത് തീർന്നതിനാണ് വായന ഉടൻ. 1:12 മുതൽ 1 മണി വരെ കഴിഞ്ഞിരിക്കും.
2: പിന്നെ ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ കൊന്നമൂട് ബിജുവിന്റെ കവിതകളും അതുപോലെ ദരിദ്രവാസികൾ ഉല്ലാസയാത്ര പോകരുത്,
0: അതും എടുക്കണം.
2: ആ പുസ്തകം എടുക്കണം, അതെടുക്കണം. അതാണ്
0: അത് പോയിട്ട് പിന്നെ ഉണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് ഗ്രാൻഡ് ഉണ്ട്. അബദ്ധത്തിൽ വിട്ടുപോയാൽ ഞാൻ സാറിനെ
2: വിളിക്കാം,
0: സാറിനെ തന്നെ വിളിക്കാം. അതുപോലെ എന്റെ ചെറുമക്കൊക്കെയുള്ള പുസ്തകത്തിന്റെ പേര് പറഞ്ഞത് മറന്നു, ഇപ്പോഴും പറയില്ല, എന്റെ പേന ഇല്ല.
2: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ പറഞ്ഞത് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ.
2: വേനലിൽ ഒരു മഴയാ, തെറ്റിപ്പോയ.
0: വയലാറിന്റെ ഗാനമല്ലേ
2: അതാണോ? ഈ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടാണോ?
0: നല്ല പാട്ടാണ്,
2: നല്ല പാട്ടാണ്.
0: അയാള് പിശകി
2: ലങ്കാദഹനം, ലങ്കാദഹനം എന്ന് നന്ദകുമാർ എന്നെ സഹായിച്ചു. ലങ്കാദഹനം രചന ശ്രീകുമാരൻ തമ്പി സാറാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. അതെ അതെ അതെ, ആണാണ്. വയലാറിന്റെ അല്ല, ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയാണ്. എം എസ് വിശ്വനാഥന്റെ സംഗീതം. അതെ, 50 മാർക്ക് എനിക്ക്, 50 മാർക്ക് നന്ദകുമാറിന്. അപ്പൊ ബിജു കൊന്നമൂട് സാറിന്, കവി സാറിന് നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞ നമുക്ക് പാട്ടിലോട്ട്
0: പോവാം. മധുജൻ സാറിനെ, മധു സാർ ആരോ ഒരാള് വിളിച്ചു അല്ലേ?
2: മധുജൻ സാറിനെ,
0: മധു സാറും.
2: അതെ, അതൊക്കെ സ്വാഭാവികം, ഒരു ജനൊക്കെ വിട്ടുപോകും.
0: ഒരു അക്ഷരം വിട്ടെങ്കിലും അത് കൊള്ളാമെന്ന്, നല്ല പേര്. നേരത്തെ വിളിച്ച മേഡം മധു സാറെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇത് ക്ലിയർ അല്ലായിരുന്നു
2: റേഡിയോ പറയും.
0: അപ്പൊ സാറ് സ്റ്റോക്ക് നോക്കിയോ?
2: ഏതാ
0: സ്റ്റോക്ക് നോക്കിയോ?
2: ക്ലോക്ക് നോക്കിയോന്നോ?
0: ഇല്ല, സ്റ്റോക്ക് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു.
2: റേഡിയോ സ്റ്റോക്ക് നോക്കി ഒരു ദിവസം വന്നാൽ മതി, നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുക്കാം. റേഡിയോ ചീത്ത ആയിരിക്കും, അപ്പൊ നമ്മൾക്ക് എടുക്കാം.
0: അപ്പൊ രണ്ടുപേർക്കും എന്റെ നമസ്കാരം.
2: നമസ്കാരം. അപ്പൊ പാട്ടിലോട്ട് പോവാം.
0: പാട്ടിലോട്ട് പോവാം.
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇന്ന് പ്രത്യേക പൂക്കുവയിൽ നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവി കൊന്നമൂട് വിജുവാണ്. ശ്രോതാക്കൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ ചോദിക്കാം, ഒക്കെയായി ഈ പൂക്കുവയിൽ സാർത്ഥകമാകട്ടെ. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി.
0: കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന്.
1: അൻസാർ.
0: ഓക്കെ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവി കൊന്നമൂട് വിജുവാണ്. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: നമസ്കാരം സാർ.
2: ആ നമസ്കാരം, നമസ്കാരം.
1: ആ ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ഈ പാട്ടിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഒരു പാട്ട് കേട്ടിരുന്നേ, ഈശ്വരൻ ഒരിക്കലും വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. അപ്പൊ ദൈവത്തിന് വല്ലതും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ലല്ലോ. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കാര്യം ആവശ്യമില്ല. പിന്നെ ഊണോ വെള്ളമോ മറ്റുള്ള സാധനമോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല.
2: അത് ശരിക്കും ദൈവം നമ്മൾ കഥയാണ്
1: പാട്ട് കേട്ടിട്ടുണ്ടോ?
2: ശരിക്കേ അങ്ങനെ ഒരു കഥയുടെ ഇത്, അത് ആ കഥ അറിയാമോ? അറിയാമോ?
1: ഈശ്വരൻ ഒരുപിടി ചോറിനെ ജാതിച്ചു ദൈവം.
2: അതങ്ങനെ പാട്ട് ആക്കിയതാ.
1: തിരികൾ ഉയർന്നു സദസ്സിൽ എന്ന് പറഞ്ഞ ആ പാട്ട്, കാരണം ദൈവത്തിന് ദൈവം സർവശക്തനായ ദൈവം. അപ്പൊ അദ്ദേഹത്തിന് അങ്ങ് ഒരു ഒരുപിടി ചോർന്ന പോലും ആവശ്യമില്ല.
2: ആ
1: ഒരു പാട്ട് കേട്ടപ്പോ എനിക്ക് തിരി വന്നതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. അതും ഒരു കവിതയാണല്ലേ.
2: ആ അത് വേറെ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും അത് ഈ പഴയൊരു പുരാണ കഥയെ പൊളിച്ച് വേറൊരു പാട്ട് കവിത പോലെ ചെയ്തിരിക്കുന്നതാണത്. അതറിയാമെങ്കിലേ അത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ.
1: എന്തോ
2: ആ കഥ മനസ്സിലാവുമെങ്കിൽ അറിയുന്നുള്ളവർക്കേ അത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു. മോഹൻലാൽ ചിത്രമായ പഞ്ചാക്ഷി എന്ന ചിത്രത്തിലേ
2: സാഗരങ്ങളെ,
1: ആ സാഗരം ആ പാട്ട് പറഞ്ഞപ്പോഴേ മനസ്സിലായില്ല. സാറിന്റെ വീട് എവിടെയാ?
2: എന്റെ വീട് നെടുമങ്ങാടെന്ന്.
1: ആ നെടുമങ്ങാട് കീഴാർ എന്ന് പറയുന്ന സ്ഥലത്താണോ?
2: കീഴാർ അല്ല, ഇത് നെടുമങ്ങാടെന്ന്. പിന്നെ പാലോടൊക്കെ അറിയാമോ?
1: ആ പാലോട്.
2: ആ ആ ഭാഗത്താണ് അങ്ങ് പോണ്ട. അതാണ് ആ വഴി.
1: ആ പാലോട് പോണ്ട, അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്.
2: റൂട്ടാണ്, റൂട്ടാണ്. ഞങ്ങൾക്ക് പാലോട് പോകാൻ കുറച്ച് ദൂരമുള്ളൂ, ഒരു 5-6 കിലോമീറ്റർ ഉള്ളു.
1: പാലോടാണോ? വേറെ സ്ഥലം ഉണ്ടല്ലോ, പാലുവള്ളി എന്ന് പറയുന്ന സ്ഥലം.
2: പാലുവള്ളിയും പാലോട് പോകുന്ന റൂട്ടാണ്. അത്
1: പാലുവള്ളി,
2: പാലുവള്ളി
1: കല്ലറ റൂട്ടാണ്. കല്ലറ
2: അങ്ങോട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ഇതെല്ലാം ഇങ്ങനെ പിരുന്ന് പിരുന്ന് നാല് സൈഡ് പോവും. കല്ലമ്പലം അവിടെ അല്ല. അത് കല്ലറ പോകുന്നത് കല്ലറ എന്ന് പറയുന്നത് ശരിക്കും
1: കേട്ടിട്ടുണ്ട്.
2: അടുത്തടുത്ത് തന്നെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കരുനാഗപ്പള്ളി അല്ലേ? അഷിന്റെ പേര് സ്ഥലം പറഞ്ഞ കരുനാഗപ്പള്ളി എന്നല്ലേ?
1: എന്റെ സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി. കൊല്ലം ജില്ല 3 കാര്യം കൊണ്ട് വളരെ അനുഗ്രഹീതമായ ജില്ലയാണ്. ഒന്ന് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണയുടെ മെയിൻ ഓഫീസ് ഇവിടെ കേരഫിഡ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കാണ്.
2: എനിക്കറിയാം.
1: 2, കശുവണ്ടി പരിപ്പിന്റെ വിപണന കേന്ദ്രം എന്ന് പറയാം, പ്രധാനപ്പെട്ട വിപണന കേന്ദ്രം കൊല്ലം ജില്ലയിലാണ്. പിന്നെ മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലം കൊല്ലം ജില്ലയാണ്. അങ്ങനെ 3 കാര്യം കൊണ്ട് വിദ്യാസമ്പന്നമായ ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പൊ എനിക്കൊരു പാട്ട് വേണം. ഈ പാട്ട് വെച്ചോ?
0: അതല്ലേ സാഗരങ്ങളെ ചോദിച്ചത്.
1: ആ
0: ബോംബെ രവി സംഗീത സംവിധാനം ചെയ്ത് പഞ്ചാഗ്നി എന്ന ചലച്ചിത്രത്തില് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് ചോദിക്കുന്നത്.
1: ശിവ കുമരകം കോട്ടയം. പിന്നെ പി വി മുഹമ്മദ് വടക്കേ വാഴന്നൂര് പാലക്കാട്. പിന്നെ സന്തോഷ് നടക്കാവ് കോഴിക്കോട്. ആനന്ദം പിലാനൂര് കണ്ണൂര്, പിന്നെ സാറിനും പിന്നെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും, പിന്നെ റേഡിയോ റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും,
0: ഇനി ഒരു 8 ജില്ലയിലെ ആൾക്കൂടെ ആയി കഴിഞ്ഞാൽ കേരളം മുഴുവൻ.
1: ശരി എന്നാ, ഓക്കെ, താങ്ക് യു.
0: അപ്പൊ പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ നമുക്ക് സ്നേഹിതനായിട്ടുള്ളത് കവി കൊന്നമൂട് ബിജുവാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നല്ല നമസ്കാരം.
1: രണ്ട് സാറന്മാർക്ക്
2: നമസ്കാരം. നമസ്കാരം.
1: എന്റെ പേര് ജോസഫ് ആണ്. എന്റെ വീട് നെടുമങ്ങാട് കുറളിയോടാണ്.
2: നെടുമങ്ങാടാണ്?
1: നെടുമങ്ങാട്
2: കൊന്നമൂട് സ്ഥലം ഒരുപാട് സ്ഥലത്തുണ്ട്. എല്ലാ സ്ഥലത്തും ഓരോ കൊന്നമൂട് കാണും. പണ്ടങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും കൊന്നമൂട്, മുളമൂട്, തെറ്റുമൂട്, താന്നിമൂട്, കാരമൂട്, ഇത്രയും സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇനി വേറൊക്കെ അന്വേഷിച്ച വേറെ കാണും. തെറ്റിമൂട് തന്നെയാണ്, ശരിക്കും തെറ്റിമൂട് തന്നെയാണ് കൊന്നമൂട്. അങ്ങ് താഴെ വഞ്ചിപുത്ത് ആ ഭാഗത്തോട്ട് ഇറങ്ങൂലേ, അതിന്റെ പഴയ പേരാണ് കൊന്നമൂട് എന്ന് പറയുന്നത്. കോതകുളങ്ങര അങ്ങനെ താഴോട്ട് റോഡ് കിടപ്പുണ്ട്, വഞ്ചിപുത്ത് ചെന്ന് കയറുന്ന ആ ഭാഗമാണ് കൊന്നമൂട് എന്ന് പറയുന്നത്. പേരൊന്നുകൂടെ പറയൂ. പേര് ഞാൻ
1: എന്റെ പേര് ജോസഫ് എന്നാണ്. എന്റെ വീട് കുറളിയോടാണ്. ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നേ, ഇപ്പം പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് കാലൊന്നും വേദന ഇങ്ങനെ വീട്ടിലാണ്. അങ്ങനെ രണ്ട് മക്കളാണ്, രണ്ട് മക്കളാണ്. മൂത്തയാള് ടീച്ചറാണ് സ്കൂളില്. ഇളയാള് നമ്മുടെ ഒരു അർത്ഥ സർക്കാർ, നമ്മളെ ഈ ഇവിടെ വെള്ളനാട് തന്നെ കുണ്ണിയൂർ എന്ന് പറയും. കുണ്ണിയൂർ സ്ഥലത്ത് സ്കൂളിൽ ഒരു പള്ളിയുടെ സ്കൂളാണ്, അവിടെ ടീച്ചറാണ്. ഇളയാള് നെടുമങ്ങാട് ആശുപത്രി നേഴ്സാണ്. രണ്ട് കൊച്ചുമക്കള് രണ്ടുപേരുണ്ട്. പിന്നെ രണ്ട് മോളുടെ ഭർത്താവ് ഇലക്ട്രിസിറ്റിയിലാണ് ജോലി. ഇളയാളുടെ ഐ എസ് ആർ പോകുന്നു.
2: അങ്ങനെ
1: വൈഫ് മരിച്ചു പോയി സാറേ, അവർക്ക് 18 വർഷമായി. നാളെ മറ്റന്നാളെ 18 വർഷം തികയാണ്.
0: കവിത കേട്ടാലോ?
2: ഈ കവിത ഇത് ചൊല്ലൽ കവിത ഒന്നല്ല കേട്ടോ, അത് ഈണമുള്ള ഒരു കവിത ഒന്നല്ല. പക്ഷെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളൊരു കവിത ചൊല്ല. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ഒരു അനുഭവം. ചൂരൽ വെട്ടാൻ പോയ, ചൂരൽ വെട്ടാൻ പോയ, നമ്മൾ എന്നൊക്കെ ചൂരൽ വെട്ടുമില്ല കുട്ടികളെ അടിക്കാൻ, കുട്ടികൾ തന്നെ പോയി ചൂരൽ വെട്ടിക്കൊണ്ടുവരുമല്ലോ. അതാണ് തന്നെ ചുരൽ വെട്ടാൻ പോയ ആവറേജ് കുട്ടികൾ. ഈ കവിത നടക്കുന്നത് 80കളുടെ അന്ത്യത്തിലാണ്. കുട്ടികൾ കാണാപ്പാഠം പഠിച്ചിരുന്ന കാലത്ത് പഠിക്കാത്ത കുട്ടികളെ അടിച്ച് മയപ്പെടുത്തുന്ന മാഷന്മാരുണ്ടായിരുന്ന കാലത്ത്, കുട്ടികളെ അടിച്ചെന്ന രക്ഷിതാക്കളുടെ പരാതികൾ പോലീസ് സ്റ്റേഷന്റെ പടിക്കലോളം എത്താതിരുന്ന കാലത്ത്, കുട്ടികൾ തർക്കൊല ചെയ്യാതിരുന്ന കാലത്ത്, ചൂരൽ അന്നൊരു പ്രഥമ അധ്യാപകനോളം പ്രാധാന്യത്തോടെ വിലസിയിരുന്ന കാലത്ത്, ചൂരൽ വെട്ടാൻ പോയിരുന്നത് ആവറേജന്മാരായ ആൺകുട്ടികളായിരുന്നു. മിടുക്കന്മാർക്ക് ചൂരലിന്റെ മുള്ള് ഒരു പ്രഹേളികയായിരുന്നു. അവരത് വെട്ടുന്നവരെ അസൂയ കലർന്ന ബഹുമാനത്തോടെ നോക്കുന്ന കാലമായിരുന്നു. മണ്ട ശിരോമണികളാണ് ചൂരൽ വെട്ടുന്ന കാര്യത്തിൽ മിടുക്കരെങ്കിലും തനിക്ക് താൻ തന്നെ വടി വെട്ടി വരുന്നതിൽ എതിരായിരുന്നു അക്കൂട്ടർ. ചൂരൽ വെട്ടുന്ന ആവറേജന്മാർ, അവർ ധീരന്മാർ, അവർ വീരന്മാർ. അവർ നയിച്ചൊരു പാതയിലൂടെ സഖാക്കൾ നമ്മൾ വനത്തിലേക്ക്. വെള്ളിയാഴ്ചകളിലാണ് ചൂരൽ വേട്ട നടന്നിരുന്നത്. ഹെഡ്മാസ്റ്ററുടെ മേശയ്ക്കടിയിലെ വളഞ്ഞ വെട്ടുകത്തി എടുക്കാൻ പോയ ആവറേജന്മാർക്ക് അനുവാദം ചോദിക്കാതെ അകത്ത് പ്രവേശിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. സാറന്മാരുടെ കയ്യിലെ ചൂരൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുള്ള ആവറേജന്മാരുടെ കാലം, ആവറേജന്മാർ ആവേശഭരിതരായിരുന്ന കാലം. മക്കളെ, ന്യൂ ജനറേഷൻ ആവറേജന്മാർ വീടുവിടുന്നു, നാടുവിടുന്നു. ഒരു നെടുനീളൻ ട്രെയിനിന് തലവെച്ച് ഈ ഭൂമി തന്നെ വിടാൻ അവർക്ക് ചൂരൽ വെട്ടുന്ന ലാഘവമേ ഉള്ളൂ. തീരുന്നത് ഇന്ന് നമ്മുടെ ആ ഇളവട്ടത്ത് ബി ആർ എം ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അന്ന് അവിടുത്തെ നമ്മളിങ്ങനെ ചുരൽ വെട്ടം പോകുന്നത് എന്റെ പുറകുവശത്ത് ചെറിയ വനമാണല്ലോ. മക്കളുടെയൊക്കെ പറഞ്ഞാ മതി ഇങ്ങനൊരു കവിത കേട്ടു.
0: ഇന്ന് വിളിച്ചപ്പോ കിട്ടിയല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായി എന്താ പറയാമോ, നമ്മുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ എന്നിട്ട് മൂളി മൂളി കേൾക്കും, അതുപോലെ കവിത ശരിക്കും മൂളി കേട്ടു എന്നുള്ളതാണ്
2: എന്റെ ഒരു കവിത.
0: അത് ഭയങ്കര സന്തോഷം ഉണ്ടായി കേട്ടാ, സത്യമായിട്ടും ഒരു കവിത മൂളി കേട്ടത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്.
1: കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, പണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചൂരലുണ്ട് നല്ല അടി
2: കിട്ടിയിട്ടുണ്ട്.
1: ഇപ്പൊ അന്ന് പിറ്റേ ദിവസം ആ സാറ് ജയിലിലാവും, അന്നൊക്കെ ഞങ്ങള് കരഞ്ഞോണ്ട് വീട്ടിൽ പോവുള്ളൂ.
2: വീട്ടിൽ ചെന്ന് പറഞ്ഞ
0: ഞാൻ വിചാരിക്കുന്ന എന്താണെന്നറിയാമോ, ഈ കേസ് ഈ പൂർവകാല പ്രാധാന്യത്തോടെ പരിഗണിക്കണ ഒന്നാണ്, എങ്കിൽ എന്നെ തല്ലി എല്ലാം അകത്ത് കിടക്കും. ഒരു ഏതാണ്ട് ഒരു 60 വർഷത്തെ പ്രാബല്യത്തിന് പിൻകാല പ്രാബല്യം.
1: പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അന്നത്തെ കുട്ടികളെ കുസൃതിയൊന്നും അല്ലായിരുന്നു, എങ്കിലും അടിയൊക്കെ കിട്ടുമായിരുന്നു.
0: ആ മോശമൊന്നുമില്ല,
2: അന്നത്തെ കാലത്തിന്റെ കുസൃതിയുണ്ട്,
0: ആരും മോശമൊന്നുമില്ല.
2: നമുക്ക് കമ്പ്യൂട്ടറും മൊബൈലും കൊണ്ടാണ് നമ്മള്.
0: അതേ ഉള്ളൂ. ഏത് പാട്ടാ ഇന്ന് വേണ്ടത്?
1: ഞാൻ ഇന്ന് വേണ്ടത് എന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, മറ്റന്നാ 18 വർഷം തികയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്. ഭാര്യ ഭാര്യ ഭാര്യ എന്ന സിനിമയില് മണ്ണിനോട് യാത്ര പറഞ്ഞു മക്കളെ വിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: എവിടുന്ന് തപ്പിക്കൊണ്ട്
1: ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ സാറേ, പഴയ സിനിമ
0: ഒരുവിധപ്പെട്ടതെല്ലാം ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ഈ റേഡിയോയിൽ എഴുതി എഴുതി. മണ്ണിനോട് യാത്ര പറഞ്ഞു ഭാര്യ, പക്ഷെ ആ സിനിമ ഭയങ്കര ഹിറ്റ് സിനിമയായിരുന്നു ഒരു കാലഘട്ടത്തില്. 1960കളിൽ ഉണ്ടായ അടിപൊളി സിനിമയാണ് ഭാര്യ. വയലാർ രാമവർമ്മയുടെ രചന, അജി ദേവരാജന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ശരിയല്ലേ? എവിടുന്ന് തപ്പിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞില്ല. അത് പാട്ടറിയാവുന്നതല്ല കേട്ടാ, ഭാര്യ എന്ന സിനിമ അറിയാവുന്നത് കൊണ്ടാണ്. ഭാര്യ എന്ന സിനിമയിൽ ഇവര് മൂന്ന് പേരുമാണ്. വയലാർ രാമവർമ്മയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. ദേവരാജന്റെ രാഗിണിയുണ്ട്. അതെ അതെ അതെ അതെ അതെ അതെ. അപ്പൊ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം സന്തോഷം അറിയിച്ചു കഴിഞ്ഞാൽ.
1: നമസ്കാരം
2: സാറേ, രണ്ട് സാറന്മാർക്ക് നമസ്കാരം. ഓ എന്തായാലും എന്റെ കവിത മൂളി കേട്ട നിങ്ങൾക്ക് നന്ദി.
0: ഇനി ഇനി ഇനി ജോസഫ് ചോദിക്കോ ഈ കാര്യം, ഒരു 10 കവിയരെങ്കിലും പറയും
2: പറയും.
0: ജോസഫ് വയറിലാവും.
2: അത് ഞാൻ പറയും. ഉള്ളുവേങ്ങാമൂടല്ലേ,
1: കുറളിയോട്
2: കുറളിയോട്.
1: ശരി സാർ,
0: അപ്പൊ പാട്ട് കേട്ടോ.
1: ഓ ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവി കൊന്നമൂട് ബിജുവാണ്. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, നമസ്കാരം. ഞാൻ കൊറളിയോട് നിർമ്മല.
0: വീണ്ടും കൊറളിയോട്. തൊട്ടു മുമ്പത്തെ ശ്രോതാവൻ കൊറളിയോട് നിന്നാണ്.
1: എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവാണ്.
0: വളരെ സന്തോഷം. റേഡിയോയുടെ ശബ്ദം അല്പം കുറച്ച് വെച്ചതിന് ശേഷം ഇന്നത്തെ അതിഥി കവി കൊന്നമൂട് ബിജു സാറിനോട് സംസാരിക്കാം.
1: കൊന്നമൂടൊക്കെ എനിക്ക് നല്ല പരിചയം ഉണ്ട്, അതാണ് ഇന്ന് വിളിക്കാന്ന് വിചാരിച്ചത്. ഞാൻ
0: വിളിച്ചാലേ പറ്റൂ. അപ്പൊ സംസാരിച്ചോളൂ. നിങ്ങൾ പരിചയക്കാരായി, അയൽവക്കക്കാരായി, നിങ്ങളായി, നിങ്ങളുടെ പാട്ടായി.
1: കണ്ടിട്ടുണ്ടോ? സംശയമുണ്ട്.
2: റേഡിയോ കൂടെ കാണാൻ പറ്റില്ലല്ലോ. നമുക്ക്
1: അല്ലാതെ കണ്ടിട്ടുണ്ടാന്ന് തോന്നാണ് നേരില്.
2: അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കേൾക്കാം.
1: ബിജു സാറിന് നമസ്കാരം.
2: ആ നമസ്കാരം. പേരെന്തോന്ന് പറഞ്ഞ?
1: എന്റെ പേര് നിർമ്മല. ഞാൻ കൊത്തപ്പണിക്കാണ് പോണത്. കുഴിനട ആ വലിയ ഒരു കെട്ടിടം വെച്ചിരിക്കുന്നില്ലേ, അതിന്റെ എന്താ,
2: മൂന്ന് നില കെട്ടിടം.
1: ആ മൂന്ന് നില കെട്ടിടം. അതിന്റെ വർക്കിന് രണ്ടു വർഷം കൊണ്ട് നമ്മളുണ്ടായിരുന്നു. എഞ്ചിനീയർ സുനിൽ സാറിന്റെ പണിയായിരുന്നു.
2: അറിയാല്ലേ.
0: അതുകൊണ്ടല്ലേ കൃത്യമായിട്ട് സജീവിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞു.
2: അടുത്ത പഞ്ചായത്ത് മെമ്പർ
1: സജീവിന്റെ ചേട്ടൻ, മെമ്പർ സജീവിന്റെ. സാർ, കൊന്നമൂട് എന്ന് പറയുന്ന തെറ്റിമുടിന്റെ
2: അവിടെ നിന്ന് താഴോട്ടൊരു വഴി കിടപ്പുണ്ട്. അത്

0: വളരെ അടുത്ത സുഹൃത്താണ്. അതായത് ഇപ്പൊ ഇതിലൂടെ ജയകുമാർ തീർത്ത സാർ നമസ്കാരം.
1: സാറിന് ഒരിക്കൽ ഒരബദ്ധം പറ്റി. ഞാൻ ആനാട ഞാൻ പോവാറില്ല, പക്ഷെ ഞാനാണെന്നും പറഞ്ഞ് സാറ് എന്നെ പിറകെ വിളി വിളി തന്നെയായിരുന്നു അന്ന് പെണ്ണം പിള്ളേരുടെ ചെന്ന് പറഞ്ഞന്ന്. അവര് കോളേജ് ലെക്ചറാണ് സാറിന്റെ ഭാര്യ. എങ്ങനെ പറഞ്ഞെന്ന്, എന്നിട്ടും അവര് മിണ്ടിയതേ ഇല്ല. ഇത്രയും ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന അവർ എന്റെ കൂടെ മിണ്ടിയില്ല.
0: ആള്
1: മാറി
0: വിളിച്ചായിരുന്നു അപരത്തി.
1: അയ്യോ,
0: സാറിന്റെ ഒരു കവിത കേട്ടാലോ നമുക്ക്?
1: ആ, സാറിന്റെ ഒരു കവിത കേക്കണം. തൊട്ട് മുമ്പേ ചൊല്ലിയ കവിത അടിപൊളിയായിരുന്നു.
2: ഇത് ഞാൻ കുറച്ച് പഴയ ഒരു കവിത ചൊല്ല. അത് ശരിക്കും കുറേ കാലമായി. ഒരു കവിതയുടെ രൂപമല്ല, നമ്മൾ സാധാരണ കവിത എന്ന് പറയുമ്പോൾ എല്ലാരും ഒരു പാട്ട് പോലെ ഈണം ഉള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കവിതകളുണ്ട്, നിങ്ങൾ അറിയണ്ടേ? മറ്റേ കവിതകളൊക്കെ നമ്മളിൽ ഉണ്ട്. ഇത് നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ എടുത്തുവെച്ച്. ഇങ്ങനെയാണ് ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കവിതകൾ എഴുതി തുടങ്ങി. നമ്മൾ പഠിച്ചത് മാത്രമല്ലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. ഇത് കവിതയുടെ പേര് ആശ്വാസം എന്നാണ് കേട്ടോ. കുറച്ച് പഴയ കവിതയാണ് ആശ്വാസം. തട്ടുദോശ കുഞ്ഞുങ്ങളിൽ ഒരുവനാണ് ഞാൻ. ഇന്നലെ വരെ ഉഴുന്നും അരിയുമായി വേറിട്ടു നിന്ന എന്നെ ആട്ടി അരച്ച് ഉപ്പിട്ട് പുളിപ്പിച്ച് കോരി ഒഴിച്ചു. തട്ടുദോശ കുഞ്ഞുങ്ങളിൽ ഒരുവനാണ് ഞാൻ. ഇന്നലെ വരെ ഉഴുന്നും അരിയുമായി വേറിട്ടു നിന്ന എന്നെ ആട്ടി അരച്ച് ഉപ്പിട്ട് പുളിപ്പിച്ച് കോരി ഒഴിച്ചു. ചുട്ടകല്ലിൽ തിരിഞ്ഞും മറിഞ്ഞും വെന്തു പാകപ്പെട്ട എൻ്റെ മുതുകിൽ മുളക് തേച്ച് നീട്ടവേ ആർത്തിയോടെ വിഴുങ്ങാൻ വന്നവന്റെ കൈ ഞാൻ പൊള്ളിച്ചു. പെട്ടെന്ന് വായിലിട്ട അവന്റെ നാവു ഹാവു. ഇത്രയേ ഉള്ളൂ കവിത, അതാണ് ആശ്വാസം. 25 വർഷം മുമ്പ് എഴുതിയൊരു
1: കവിത.
0: കവിത കേട്ട കേട്ട് ചിരിച്ചിരിച്ചാണ് കേട്ടത്. അനുഭവം എന്റെ ജീവിതത്തില് 30 വർഷം കൊണ്ട് കവിത എഴുത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കരുണതായിയുടെ ഈ റേഡിയോയിൽ വന്നപ്പോഴും ഒരാള് നേരത്തെ കവിത
3: മൂളി
0: മൂളി മൂളി കഥ കേൾക്കുമ്പോൾ കേട്ട്. നിങ്ങളിപ്പോ എന്റെ കവിത കേട്ട് ആസ്വദിച്ച് ചിരിച്ചിരിച്ച് കേട്ട്
1: കവിത എഴുതിച്ചു. അത്
0: ഞാൻ ശരിക്കും അല്ലാതെയൊക്കെയുള്ള കവിതകളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള കവിത നിങ്ങൾ അറിയണ്ടേ? അല്ലെങ്കിൽ മറ്റേത് നമ്മളല്ലാതെ കേൾക്കുന്നുണ്ടല്ലോ. മുരുകൻ കടക്കടയുടെ കവിതകളും അതുപോലെ മത്സുന സാറിൻ്റെയും വയലാറിൻ്റെ ഒക്കെ കവിതകൾ നമ്മളൊരു പ്രത്യേക താളത്തിൽ ഈണത്തിൽ കേട്ട് പോകുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള കവിതകളും ഉണ്ട്. എന്തായാലും സന്തോഷം.
3: പക്ഷെ ഇതായിരുന്നു കവിത അല്ലേ?
0: അങ്ങനെയൊന്നുമല്ല,
3: എന്തൊക്കെയോ ഉണ്ട്. എവിടെയൊക്കെയോ കൊള്ളുന്ന എന്തൊക്കെയോ ഉള്ള കവിത.
0: അത് ശരിക്കേ, നമ്മൾ പാട്ട് കേൾക്കുമ്പം സാഡ് സോങ് ദുഃഖമുണ്ട്, അതുപോലെ സന്തോഷമുള്ള പാട്ടുകളുണ്ട്, പിന്നെ ഇപ്പൊ വേടനൊക്കെ പറയുന്ന റാപ്പ് പോലത്തെ പാട്ടുകളുണ്ട്, അതുപോലെ സ്പീഡുള്ള അങ്ങനെയുള്ള പല സൈസിലുള്ള പല, അതായത് പല അഭിരുചിയുള്ളവർക്ക് പറ്റുന്ന പാട്ടുകൾ ഉള്ളതുപോലെ തന്നെ കവിതയിലും ഈ വ്യത്യസ്തത എല്ലാത്തിലും ഉണ്ട്, സിനിമയിലും ഒക്കെ ഉണ്ട്.
3: പിന്നെ ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഋതുഭേദകൽപ്പന ചാരുത നൽകിയ കവിത
3: തന്നെയത്. എം ഡി രാജേന്ദ്രന്റെ രചനയാണത്. അതാണ് എന്റെ അല്ലേ?
1: അതെ അതെ,
3: അതാണ് എന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമ മംഗളം നേരുന്നു അല്ലേ?
1: മംഗളം നേരുന്നു
3: അതായിരുന്നു എന്റെ. ഓക്കെ ഓക്കെ, അത് എന്തോ വരിയല്ലേ ഋതുഭേദ കൽപ്പന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ഇളയരാജയുടെ സംഗീതം. പക്ഷെ സിനിമ എനിക്ക് പെട്ടെന്ന് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. മംഗളം നേരുന്നു എന്ന അതില് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്ന ഒത്തിരി നല്ല പാട്ടാണ് അല്ലെ. എത്ര നന്നായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് എം ഡി രാജേന്ദ്രൻ. അതെ അതെ അതെ, ഈ പാട്ട് പക്ഷെ ഈ എഴുതുന്ന ആൾ എം ഡി രാജേന്ദ്രൻ അധികം ആളുകൾ എന്ത് ചെയ്തിട്ടില്ല ശ്രദ്ധിച്ച്. ഇതിൽ അല്ലിയിളം പൂവ്, അതെ അതെ, ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് നല്ല സാഹിത്യ ഭംഗിയുള്ള ഒരു

0: കവിത പോലെ മനോഹരമായ
1: കവിത തന്നെ ഇത്
0: കവിത തന്നെയാണ്. അപ്പോ കവിക്ക് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലോട്ട് പോകാം.
1: നന്ദി, നമസ്കാരം.
2: എല്ലാം ഉണ്ട്.
1: നരിജൻ സാറിന് നമസ്കാരം.
0: അതും ഇരിക്കട്ടെ. അപ്പൊ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിലേക്ക് ഇന്ന് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ കൊന്നമൂട് ബിജുവാണ്. കവി, വിവർത്തകൻ, ബാലസാഹിത്യകാരനുമൊക്കെയായ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, കവിതകൾ ചോദിക്കാം, പാട്ടും കേൾക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ വെള്ളറിന്റെ കള്ളിമുട്ടിന് സുധയാണ്.
0: ഒറ്റശ്വാസത്തിലെ വെള്ളറട കല്ലിമൂടിൽ നിന്നും സുധയാണ്.
1: അതെ,
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിജു സാറാണ്, കവിയാണ്. ഒരു കവി സാറാണ്.
1: നമസ്കാരം സാറേ. കവി സാറിനും നമ്മളെ സാറിനും നമസ്കാരം.
2: നമസ്കാരം.
1: എന്റെ സഹോദരന്റെ പേര് ബിജു എന്നാണ്.
2: സുധേ, എന്ത് ചെയ്യുന്നു?
1: അപ്പൊ സാറ് ദോശ ഒക്കെ ചുരുന്ന കവിത ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിക്കാന്ന്.
2: ദോശ ചുട്ട് തരുമോ അടുത്ത്?
1: സാറ് കൂടെ അരച്ച് ആറ്റിയൊക്കെ ദോശ ഇട്ടല്ലേ ഇപ്പൊ?
2: കവിതയൊക്കെ അങ്ങനെ, കവിതയും കവിത ചെയ്യുന്നതും അങ്ങനെയാണല്ലോ. സങ്കടം, സന്തോഷം
1: എല്ലാം കൂടെ ആയപ്പോ ഞാൻ വിചാരിച്ചു ചൂടാടെ വിളിക്കാന്ന്.
2: ചൂടാടെ വിളിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ?
1: വെറുതെ കവിത ഒന്നും ഞാൻ കേട്ടില്ല, വിചാരിച്ചൊന്ന് വിളിക്കാം.
0: ഒരു കവിത കൂടെ കേക്കണോ? ഒരു കവിത കൂടെ കേക്കണോ?
2: നിങ്ങള് സ്ഥലം വെള്ളറടന്നല്ലേ പറഞ്ഞല്ലേ?
1: ഓ സാറേ, വെള്ളറട വെള്ളറട ചെമ്പൂരി വഴി വെള്ളറട.
2: ഞാനൊരു കാര്യം ചെയ്യാം. ഒരു നമ്മുടെ തമിഴ്നാട്, തമിഴ്നാട് എന്ന് പറയുന്നത് തക്കല, നമ്മുടെ ബോർഡർ തന്നെ, അവിടെ ഒരു കവിയുണ്ട്, സൗമ്യ, ഡോക്ടർ സൗമ്യ. അവരൊരു കോളേജ് അധ്യാപികയാണ്. നിങ്ങൾക്ക് അറിയാമോന്ന് ചോദിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു കവിയുണ്ട്.
1: നമ്മുടെ ഇവിടെ നമ്മുടെ വീടിന്റെ കുറെ അപ്പുറത്താണ് കൊടപ്പനം ഉണ്ടെന്ന്. അതുവഴി പിന്നെ തമിഴ്നാട് ബസ് പോകും.
2: അത് ശരി, ഞാൻ പറഞ്ഞത് അവിടെ ഒരു കവി ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ആ കവിയുടെ തമിഴ് കവിതയെ ഞാൻ മലയാളത്തിലാക്കിയിട്ടുണ്ട്. ആ കവിത ഒന്ന് ചൊല്ല. അപ്പൊ സൗമ്യ, അവരവിടുത്തെ ഒരു ഡോക്ടർ സൗമ്യ എന്ന് പറയും, അവിടുത്തെ ഒരു കോളേജ് അധ്യാപികയാണ്. അപ്പൊ അവരെഴുതിയ ഒരു പുസ്തകം എനിക്ക് തന്നു. അതില് 58 കവിത ഉണ്ടല്ലോ, 15 ഞാൻ മലയാളത്തിലാക്കി. ഈ കവിതയുടെ പേര് പത്തായപ്പുര. പത്തായപ്പുരൈ എന്നവർ എഴുതിയിട്ടുണ്ട്, നമ്മളതിനെ പത്തായപ്പുര എന്ന് വായിക്കും. പത്തായപ്പുര. സർപ്പക്കാവിൽ തീപിടിച്ചു, തീനാവുകൾ നൃത്തമാടി, വെള്ളം കോരി കോരി ഒഴിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം. സർപ്പക്കാവിൽ തീപിടിച്ചു, തീനാവുകൾ നൃത്തമാടി, വെള്ളം കോരി കോരി ഒഴിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം. കനൽ ചൂട് സഹിക്ക വയ്യാതെ അലറിയാടി സർപ്പങ്ങൾ. ഗൗരിച്ചേച്ചി കുളം വറ്റുവോളം വെള്ളം കോരിക്കോരി കനലാറ്റിക്കൊണ്ടേയിരുന്നു. പാമ്പുകൾ അവളെ വിശ്വാസത്തോടെ നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് മച്ചിയായിരുന്ന ഗൗരിച്ചേച്ചിക്ക് വയറ്റിലുണ്ടായത്. അവൾ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അതിലൊന്ന് സർപ്പക്കുഞ്ഞ്. സർപ്പക്കുഞ്ഞ് അവളോട് സംസാരിച്ചു, ക്ഷേത്രകാര്യങ്ങളും പൂജാകാര്യങ്ങളും ചൊല്ലിക്കൊടുത്തു. അതവിടുത്തെ പത്തായപ്പുരയിൽ ചുരുണ്ടു കിടന്നു. വീട്ടിലെന്തുണ്ടായാലും നല്ലതാകട്ടെ ചീത്തയാകട്ടെ, സർപ്പം അവളുടെ കാതിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കും. ഇത് അവരെഴുതിയ ആ ഒരു തമിഴ് കവിത, അതിനെ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അവരുടെയാണ് പറയണ്ട, ഞാൻ പറയാം.
0: സാറേ, നിങ്ങളാണ് മൂളിക്കേട്ട് ആരും കവിത കേൾക്കൂല ഇല്ലേ സുധ? കവിത മൂളി മൂളി കേട്ട് ആസ്വദിച്ചില്ലേ? അതെ അതെ അതെ.
1: നമുക്ക് സാറ് ഇവരെയൊക്കെ എവിടെ സാറ് ഇങ്ങനെ പിടിച്ചെന്തറിനെ?
0: ഇതുപോലെ കൊറേ എണ്ണം ഉണ്ട്.
2: ഇനി ആൾക്കാരുണ്ട്, നമ്മള് കൊണ്ടുവരൂടാ. ഇല്ലാതെ നമുക്ക് രോഗം നാളെ കൊണ്ട് അവസാനിക്കില്ല. എന്നും കേക്കണ്ട,
0: എന്നല്ല ചോദ്യാണ് നിനക്ക് എവിടുന്ന് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കവിത മൂന്നാല് കവിത കേട്ടാല് ദോശ തട്ടു ദോശ തന്നെയല്ലേ കയ്യിൽ നിക്കണ.
2: ചുട്ട മുളവും തേക്കണ.
0: ഇന്ന് ഏത് ഏത് പാട്ടാ വേണ്ടേ
1: സാറേ? എനിക്ക് മൈനാഹം കരയിൽ നിന്നുയരുന്നു ആ പാട്ടാണ്
0: ജാനകിയമ്മ പാടിയ പാട്ട്, ബിച്ചു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം, സിനിമ തൃഷ്ണ.
1: ആയിരുന്നല്ലേ അവിടെ അവിടെ പാട്ടോടെ
0: എന്റെ
1: ഒരു നാലിൽ അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത്
2: ചെമ്പൂര്
0: നിശബ്ദത ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് രണ്ടിലൊന്നും അറിഞ്ഞു പോവുള്ളു. അതെ അതെ, എന്തായാലും നമ്മള് രണ്ടിലൊന്നും അറിഞ്ഞേ
1: പോവുള്ളൂ.
0: പിന്നെ നമ്മളല്ലേ കൂട്ട്,
1: പിന്നെ
0: കരുണാസായി റേഡിയോ ആണ് കൂട്ട്, അവർക്ക് അവൻ കന്നായിട്ട് അറിയാം. അപ്പൊ സാറിന്റെ അടുത്തോടെ ഒന്നുകൂടെ നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ എന്ന സിനിമയിൽ ശ്യാം സംഗീതം ചെയ്ത്, ബിച്ചു തിരുമല എഴുതി, എസ് ജാനകി പാടിയ, ജൈവി ശശി സംവിധാനം ചെയ്ത ആ സിനിമയിലെ പാട്ട്. അപ്പൊ സാറിനോട്
2: അപ്പൊ
0: വീട്ടിലുള്ള എല്ലാവർക്കും സ്നേഹാന്വേഷണം, എല്ലാവർക്കും ആയിട്ട് പാട്ട് കേൾക്കാം.
1: കേൾക്കാം സാറേ, ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവി കൊന്നമൂട് ബിജുവാണ്. വിവർത്തകനും ബാലസാഹിത്യകാരനുമൊക്കെയായ സർവോപരി പ്രിയപ്പെട്ട സുഹൃത്തായ ബിജു കൊന്നമൂടിനോട് ശ്രോതാക്കൾക്ക് സംസാരിക്കാം, വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, ഹലോ, കേൾക്കാവോ?
1: കേൾക്കാം, കേൾക്കാം. നമസ്കാരം, ഞാൻ ശങ്കരൻ നായർ.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവിയാണ്. എല്ലാവരും കവി സാർ എന്ന് വിളിച്ച കൊന്നമൂട് ബിജു.
1: കവി സാർ എന്ന് ഒരിക്കലും വിളിച്ചാൽ പോരാ, കവിത കേട്ട് പത്ത് പിടിച്ചു സാറ്
0: ആണല്ലേ. തലക്കിരിക്കുന്നു.
1: അതെ, നമ്മള് ബാലേന്ദ്ര സാർ മനസ്സിൽ നിറങ്ങി പോയില്ല, അപ്പൊ ഇത് അടുത്ത കവി.
0: അപ്പോ
2: വീട് എവിടെയാണ്? വീട്?
1: വീട് മുണ്ടല.
0: അത് കേട്ടാ അതാണ് ഇങ്ങനെ എന്ന് കേൾക്കില്ല.
1: എന്തായിരുന്നാലും വളരെ ഭയങ്കരമായിരിക്കും. എനിക്ക് അതിന് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു പേരാണ് സാറേ, ദാരിദ്ര്യവാസി ഉല്ലാസയാത്രയ്ക്ക് പോകരുത്.
0: എന്തായാലും ആരെങ്കിലും കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞതായിട്ട് തോന്നിയ?
1: അത് അത് എന്ത് അർത്ഥമായിട്ടുള്ള ഒരു വാക്ക് നീ ആലോചിക്കുക. ഒന്നിലൊന്ന് ഏത് മോശം ഏത് നല്ലതെന്ന് പറയാൻ പറ്റാത്ത ഒരു
2: അവസ്ഥയിലിരിക്കുകയായിരുന്നു. ഉല്ലാസയാത്ര പോകുന്ന പേര് നീ എന്തിനാണ് ഇട്ടതെന്ന് ചോദിച്ച സുഹൃത്തുക്കളും പരിചയമില്ലാത്തവരും ഉണ്ട്. അതെന്താ അവർക്ക് പോയാ എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു.
1: അല്ല, അത് സാറേ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു വാക്കല്ലേ സാറേ. അത് ദരിദ്രവാസി ഉല്ലാസയാത്രയ്ക്ക് പോയാൽ വീട് മുടിക്കും, അത്രേ
2: ഉള്ളൂ.
1: പണ്ട് നമ്മളെ നാട്ടിൽ കല്യാണം നടത്തിയ ഒരു കുടുംബം മുടിച്ചിട്ടുള്ളത് പോലെ. എന്തായാലും
0: ഞാന് ഹരിഹരദാസ് സാറും തമ്മിൽ തർക്കമുണ്ട്. ഞാൻ പറഞ്ഞ ആ കവിത എന്നെ കുറിച്ചുള്ളതാണെന്ന്. അപ്പൊ പുള്ളി പുള്ളിയെ കുറിച്ചുള്ളതാണ്.
1: ഞാന് ഞാൻ അദ്ദേഹത്തിന് ഹരിഹരദാസിന് എന്റെ ഒരു വലിയ നമസ്കാരം. കാരണം ഇത്രയും ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ, കാരണം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്റെ അച്ഛന്റെ കാലത്ത് അച്ഛനും കൂട്ടുകാരും ഭജന പാടിയാണ് ബുക്ക് വാങ്ങിച്ചെന്നാണ് പറയുന്നത്. ആ കാശ് കൊണ്ട് ബുക്ക് വായിച്ചു കൂട്ടി. അപ്പൊ ഇത്രയും ഭയങ്കരമായിട്ട് അതിനെ ഈ സ്വന്തം മക്കളെ കൊണ്ട് നടക്കുമ്പോലെ കാലുവലിച്ച് കൊണ്ട് നടന്ന് അതിനെ വളർത്തി ഇത്രയും വലുതാക്കി എന്ന് പറയുമ്പോൾ അതിനൊരു ഭയങ്കര, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാലൊന്ന് ആദരിക്കേണ്ടതാണ്.
0: നമ്മുടെ മൂന്ന് പേരുടെയും നമസ്കാരം അദ്ദേഹത്തിന്.
1: അതെ, അത് തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അത്രയും ഇതായിട്ട് ഞാൻ ഈ അദ്ദേഹം പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ടുണ്ട്. ഓരോ ബുക്കുകളുടെ കാര്യം പറയുന്നത് അതുമായിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഉണ്ടല്ലോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ അതുപോലെ നമ്മുടെ കവി സാറ് എന്തായാലും കവി സാറ് തന്നെയാണ്, അതിൽ യാതൊരു സംശയം.
0: അപ്പൊ ഒരു കവിത കേൾക്കാമോ?
1: അതെ, കേക്കാം കേക്കാം.
2: ആ കവിത തന്നെയാവാം, ദരിദ്രവാസികൾ ഉല്ലാസയാത്ര പോകരുത്.
0: ആ കവിത
2: കന്യാകുമാരിക്ക് ഒരു ഉല്ലാസയാത്ര, ട്യൂഷൻ സെന്ററിന്റെ വക, ഗതികെട്ട മാഷിന് ടിക്കറ്റ് ഫ്രീ. അമ്മ വീട് തമിഴ്നാട്ടിലാണെന്നറിയാം, അമ്മയോടുള്ള സ്നേഹം തമിഴിനോടും ഉണ്ട്. വയൽ കണ്ടപ്പോൾ പോത്തിയെ ഓർത്തു, പോത്തി എന്ന് പറഞ്ഞ അപ്പൂപ്പൻ. വയൽ കണ്ടപ്പോൾ പോത്തിയെ ഓർത്തു, പോത്തിയുടെ മുന്നിൽ സ്നേഹത്തോടെ നിന്ന് കൊഞ്ചിക്കുഴഞ്ഞു. പോത്തി ചോദിച്ചു, നെല്ലും പുല്ലും തമ്മിലുള്ള വ്യത്യാസം? നെല്ലും പുല്ലു തന്നെ, നെല്ല് നമ്മൾ തിന്നും, പുല്ല് പശു തിന്നും. ഓർമ്മകളുടെ ചില്ലുടച്ചുകൊണ്ട് അടുത്തിരുന്ന എൻ്റെ സ്റ്റുഡൻറ് വിളിച്ചു, ഡിഗ്രി രണ്ടാം വർഷം, പേര് പറയുന്നില്ല. സാർ പുറകിലേക്ക് വാ, കുറച്ച് നാടനുണ്ട്, നാടൻ പാട്ടുമുണ്ട്. ഞാൻ ചോദിച്ചു, നെല്ലും പുല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താ? നെല്ല് കാണണമെങ്കിൽ തമിഴ്നാട് വരെ വരണം, പുല്ല് കാണണമെങ്കിൽ മുറ്റത്തിറങ്ങി കുനിഞ്ഞു നോക്കിയാൽ മതി. രണ്ടെണ്ണം അടിച്ചപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു, വയൽ കാണുമ്പോൾ മരിച്ചുപോയ അപ്പൂപ്പനെ കാണാൻ പറ്റുന്ന അത്ഭുത വിദ്യ നിനക്കറിയാമോ? ലഹരി മൂക്കുമ്പോൾ പൂരപ്പാട്ട് വരുന്ന ഉന്മാദസ്ഥിതി സാറിനുണ്ടോ? എനിക്ക് ഒന്നുകൂടി ഒഴിക്കുമ്പോൾ അവൻ ഉറക്കം പറഞ്ഞു, ഇത് കണ്ടോ, സോഷ്യലിസം നടപ്പിലാകും സാറേ, നമ്മൾ ഇങ്ങനെ മനസ്സ് വെച്ചാൽ മാത്രം മതി. കന്യാകുമാരിയിലെ തിരക്കെനിക്ക് മനമറിക്കലായി, കടൽ എനിക്ക് രസിച്ചില്ല, പാറ എനിക്ക് പിടിച്ചില്ല, അത് അസ്തമയം എനിക്ക് സുഖിച്ചില്ല. വെളുത്ത തമിഴത്തികളുടെ മാത്രം മുഴുത്തമേനി നോക്കി ഞാൻ മണലിലിരുന്നു. എല്ലാവരും ഷോപ്പിംഗ് നടത്തി വാങ്ങി വാങ്ങി വാരി വാരി കൂട്ടി. ഞാൻ വെറുതെ പോലും പോക്കറ്റിൽ കൈയിട്ട് നോക്കിയില്ല. പള്ളുങ്കുമാല വിൽക്കുന്ന തമിഴ് പെൺകുടിയോട് ഞാൻ ചോദിച്ചു, പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അവളൊന്ന് ചിരിച്ചു. ഞാനും ഇത്രയേ ഉള്ളൂ കവിത. എനിക്ക് കൂട്ടിച്ചേർക്ക ഒരു കാര്യം ഇടപെട്ടെ, ഞാൻ ഇതിനകത്ത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മദ്യപാനിയും ഞങ്ങളെല്ലാം കൂടെ വെള്ളം അടിച്ചെന്ന് വിചാരിച്ചാളെ, പ്രേക്ഷകരെ എല്ലാവരുടെ കൂടെയാണ് പറയുന്നത്. അതിന് കവിതയ്ക്ക് നമ്മളിങ്ങനെ പ്രമേയം വച്ചതേ ഉള്ളൂ.
1: അല്ല സാറേ, ഈ കവിതയ്ക്ക് വേറെ ഏത് പേരിട ഈ കവിതയ്ക്ക് പറ്റിയ പേര് തന്നെ.
2: ഞാൻ പുസ്തകം ആ പേര് തന്നെ ഇറക്കി.
1: പിന്നെ എന്തായാലും ഇന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഒരു ഭയങ്കര ഒരു പ്രയാസമായി പോയാണ്. ഞാൻ കുറെ നേരത്തെ നോക്കിയാണ്, എനിക്ക് തുടക്കം മുതലേ ഞാനിത് കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്.
0: ഒരു രസമുണ്ട് കവിതകൾ അല്ലേ?
1: നല്ല രസമുണ്ട് സാറേ. വരുന്നത് നല്ല ഒന്നും നമുക്ക് കേട്ടാതെ മതി വരാത്ത, വീണ്ടും വീണ്ടും കേൾക്കണമെന്നുള്ളൊരു തോന്നലുള്ള കവിതകളാണെല്ലാം.
0: ചിന്തിക്കാൻ വകയുള്ള കവിതകൾ.
1: തീർച്ചയായിട്ടും.
2: ഇന്ന് ഇവിടെ വന്നില്ലെങ്കിൽ എനിക്കും അതൊരു വലിയ നഷ്ടമാണ്. എന്റെ കവിതയെ കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിക്കും.
1: ശരിക്കും അല്ല, ഇതിപ്പോ ശരിക്കും എനിക്ക് സാറൊരു നാട്ടിൻപുറത്തുകാരൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ സാറിന്റെ കവിതകളെല്ലാം അതിനോട് നമ്മുടെ ജീവിതത്തിനോട് താരതമ്യപ്പെട്ട ഏകദേശം ഉള്ളതെല്ലാം അങ്ങനെയാണെന്നൊരു തോന്നൽ മനസ്സിലുണ്ട്.
2: നമ്മള് ഒരു നാട്ടിലാണ്, ഞാൻ മഞ്ച സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് രണ്ടു വർഷം. ആ മുക്കോലൊക്കെയാണ്, അമ്മയുടെ വീട് മുക്കോലൊക്കെ ആയിരുന്നു.
1: അപ്പൊ
2: അവിടെ നിന്നിട്ട് രണ്ടു വർഷം മഞ്ച സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബാലേന്ദ്ര സാറിന്റെ കുറിഞ്ചിലക്കോൾ ബാലേന്ദ്ര സാറൻ എന്റെ ഇളയ മാമനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. പറഞ്ഞതേ ഉള്ളൂ.
0: മഞ്ച സ്കൂളിൽ പഠിച്ച ഒരാളുടെ മുണ്ടയില അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ.
2: പിന്നെ
0: ക്ലാസ് കട്ട് ചെയ്ത് അതുവഴി നടന്നു പോയിട്ടുണ്ടാവും. ക്ലാസ് കട്ട് ചെയ്ത് അതുവഴിയല്ല, അരുവിക്കരോട്ടാണ് പോകുന്നത്, അങ്ങോട്ടാണ്
1: പോകുന്നത്.
2: അതുവഴി
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിന്ന് സുഖമെവിടെ ദുഃഖമെവിടെ എന്ന് തുടങ്ങുന്ന ശ്രീകുമാരൻ തമ്പിയുടെ ഒരു അതിമനോഹരമായ ഒരു പാട്ട്, ഒരു കവി അല്ലേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അതിനുമായിട്ട് സാമ്യമുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: അതൊരു കവിത പോലെ സുന്ദരമാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതന്നെ, അതുപോലെ. അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ട്
0: യേശുദാസിന്റെ
1: സംസ്ഥാന അവാർഡായി കിട്ടിയ പാട്ടാണ്.
0: ദക്ഷിണാമൂർത്തിയുടെ
1: ശ്രീമാരൻ തമ്പി.
0: മനോഹരമായ പാട്ടാണ്.
1: അപ്പൊ എന്തായിരുന്നാലും സാറിന് ഇനിയും ഒരുപാട് കവിതകൾ എഴുതി ഇനിയും പേരും പ്രശസ്തിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇനിയും ഒന്ന് കരുണാനായിൽ ഒന്ന് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ വളരെ നന്നായിരിക്കും.
2: എന്നെ വിളിച്ചാൽ ഞാൻ എന്നും വരും. വല്ലപ്പോഴും
1: അല്ല, നമുക്ക് ഈ സംസാരിക്കുമ്പോ ഇങ്ങനെ ഉള്ള ആൾക്കാരെ കൂടെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവര് സംസാരിക്കുന്നത് കേക്കോ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സുഖവും ഉണ്ട്.
0: അതെന്തെന്നറിയാമോ,
1: നമ്മള് അതിലങ്ങ് നമ്മൾ അങ്ങ് ലയിക്കും.
0: അതെന്തെന്നറിയാമോ, ജാടയും പോരും ഒന്നുമില്ലാതെ സംസാരിക്കുന്നുണ്ട്.
1: അതെ അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഞാനൊരു വലിയ കവിയാണ് അല്ലെങ്കിൽ മറ്റേതാണ് അങ്ങനെയല്ല. നമ്മൾ സാധാരണ അല്പം മതിയും സാറിന്റെ അടുത്ത് സംസാരിക്കുന്നത് കൂട്ടുകാരെ പോലെ, കൂട്ടുകാരായിരിക്കാമെങ്കിലും ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. അതുപോലെ വിളിക്കുന്ന ആൾക്കാരെ കൂടെയും ആ രീതിയിലാണ്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം,
0: ഒരു കുളിർമ
1: കുളിർമ തീർച്ചയായിട്ടും.
2: അല്ല, അതൊക്കെ മാറും, ഞാൻ വലിയ കവിയായി വരണേ ഉള്ളൂ. വരുമ്പം ഞാനൊക്കെ കാണിക്കും,
0: കാത്തിരുന്ന് കാണുക. ജാടയും പോരും, ജാടയും പോരും,
2: വരുന്നു ജാടയും പോരും അടുത്ത കവിതയാണ്.
1: എന്തായാലും ശരി സാറേ, മനസ്സ് നിറഞ്ഞു. ഇത്രയും സമയം ഇത് കേട്ട് നമ്മുടെ മനസ്സിനൊരു കുളിർമ മനസ്സ് നിറഞ്ഞു.
2: ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ ഈ കവിത എഴുത്ത് നിർത്തൂല. കാരണം ഞാൻ എഴുതുന്നതൊക്കെ ശരിക്കും കവിതയാണോ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നോ എന്നൊരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നീ മനസ്സിലായി, കുഴപ്പമില്ലെന്ന്.
1: ഇതിപ്പോ സാറ് എത്രയോ കവിത, പക്ഷെ അത് ചില കവിതകൾ സാറ് ഈ ഒരു ഗദ്യം പോലെ പറഞ്ഞ് അത് കവിത ആ രീതിയിൽ പറഞ്ഞ് അത് നമുക്ക് ശരിക്കത് മനസ്സിലാകത്തക്ക രീതിയിലാണ് സാറ് പറഞ്ഞത്. ഒരു കവിത ചൊല്ലും പോലെ അല്ലെങ്കിലും ആ നിർത്തി നിർത്തി ഓരോ ഇത് പറഞ്ഞത് നമുക്കത് അതുകൊണ്ട് ഒന്നും വരുമ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ നല്ലത് ഏത് മോശം ഏതെന്ന് പറയാൻ നമുക്ക് ഒക്കില്ല. ഒന്നിനൊന്നിനു മിച്ചം. ഇന്നിപ്പോ ഈ കേട്ട കവിതകള് എല്ലാം ഒന്നിനൊന്നിനു മിച്ചം.
0: അതുകൊണ്ടാണ് ആളുകൾ മൂളി കേട്ട് ചിരിച്ചു കേട്ട്
1: അല്ല അത് ചിരിച്ചു പോവും. നമ്മൾ അറിയാതെ നമ്മുടെ ആ മനസ്സിനെ ഞാൻ പറഞ്ഞില്ല, മനസ്സിന് ഒരു എന്തോ ഒരു നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു കവിത, നമ്മളൊരു പാട്ട് കേൾക്കുന്നത് പോലെ അല്ല.
0: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോകാം. സാറിനോട് ഒരിക്കൽ കൂടെ നന്ദിയോ നമസ്കാരമോ സ്നേഹമോ സന്തോഷമോ.
1: അത് സ്നേഹം എത്രത്തോളം സ്നേഹമുണ്ടോ അത്രയും സ്നേഹം സാറിനതായിരുന്നു. അതുപോലെ പതിയൻ സാറിനും ടീച്ചറെ എന്റെ പ്രത്യേക അന്വേഷണം അറിയിച്ചിരിക്കുന്നത് അവിടെ എവിടെയെങ്കിലും കാണും. എന്നാലും സാറിന് എന്തായാലും നമ്മുടെ കവി സാറിന് കവി സാറിന് തന്നെ ഒന്നുകൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലോട്ട്
2: പോവാം. നന്ദി നന്ദി.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ അതിന് തിരശ്ശീല വീഴുവാനുള്ള സമയമായിരിക്കുന്നു. സമയം പോയതറിഞ്ഞില്ല. എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വാക്കുകൾ കേട്ട് ചിരിച്ച് മൂളി വർത്തമാനം പറഞ്ഞ് കവിതകൾ കേട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. വളരെ സന്തോഷം ശ്രോതാക്കൾ ഇത്തരത്തിൽ കവിത ആസ്വദിക്കുമ്പോൾ, കവിതയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ, പാട്ടുകൾ ചോദിക്കുമ്പോൾ ഒക്കെയുള്ള സന്തോഷം ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ അല്ലെങ്കിൽ ഈ പോക്കുവയിൽ സാർത്ഥകമാകുന്നു ഇന്നത്തെ ഈ ദിവസം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പേരിലും ഈ പോക്കുവയിൽ അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ എൻ്റെ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും പ്രിയ സ്നേഹിതനും കവിയുമായ കൊന്നമൂട് ബിജു സാറിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആശംസകൾ അറിയിക്കുന്നു.
2: നന്ദി നന്ദി. ഒരു വലിയ സന്തോഷം തന്നെ. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഒരു പുതുമയാണത്.
0: യെസ്. അപ്പോൾ വളരെ നന്ദി, സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഈ പോക്കുവയിൽ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സ്നേഹിതൻ കൊന്നമൂട് ബിജു, പിന്നെ നന്ദകുമാർ, പിന്നെ എൽ ആർ മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഉത്സവപ്പറമ്പുകളെ ഉന്മാദലഹരിയിലാക്കിയ കഥകളുടെ വസന്ത നിലാവുകൾ, പാട്ടും കഥയും ഊടും പാവും നെയ്ത കാഥിക ലോകങ്ങൾ, ഗൃഹാതുരതയോടെ കേട്ടിരിക്കാൻ കഥാപ്രസംഗം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ഭക്ഷ്യ വിഷബാധ. 2013 പ്രാബല്യത്തിൽ വന്ന ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെങ്കിൽ ഭക്ഷ്യ അവകാശ നിയമം ഇന്ത്യൻ ജനതയ്ക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. രാജ്യത്തെ 1.4 ബില്യൺ ജനങ്ങളിൽ ഏകദേശം 2/3 പേർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന ഒരു ഇന്ത്യൻ പാർലമെന്റ് നിയമമാണിത്. ഉച്ചഭക്ഷണ പദ്ധതി, സംയോജിത ശിശുവികസന സേവന പദ്ധതി, റേഷൻ കടകൾ പോലുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. സാർവത്രികമായി സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഭക്ഷണ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിവിധ സർക്കാർ സംവിധാനങ്ങളും FSSAI അഥവാ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോലുള്ള വകുപ്പുകളും നിലനിൽക്കുന്നു. ഇതൊക്കെയാണെങ്കിലും വിതരണയോഗ്യമാണെന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കണ്ടെത്തുന്ന മായം ചേർക്കൽ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഭക്ഷ്യ വിഷബാധ. മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യ വിഷബാധ അഥവാ ഫുഡ് പോയിസണിങ്. വയറുവേദന, ഛർദി, വയറിളക്കം, തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നാം കഴിക്കുന്ന ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ കാണപ്പെടുന്ന ടോക്സിൻസാണ് വിഷബാധയ്ക്ക് കാരണം. സാൽമോണല്ല പോലെയുള്ള ബാക്ടീരിയകളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ 1-2 മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. എന്നാൽ ഷിഗല്ല പോലെയുള്ള രോഗാണുക്കളാണെങ്കിൽ 2-3 ദിവസത്തിനു ശേഷമാകും ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുക. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം ടോക്സിൻസ് അഥവാ വിഷപദാർത്ഥങ്ങൾ ഉണ്ടാക്കാനെടുക്കുന്ന സമയവ്യത്യാസം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭക്ഷ്യ വിഷബാധ ശുചിത്വവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തിയുള്ള കൈകൾ, പാചകത്തിനുപയോഗിക്കുന്ന ജലം, ഭക്ഷണ പദാർത്ഥങ്ങൾ, പാത്രങ്ങൾ, വൃത്തിയുള്ള അന്തരീക്ഷം, ഇവയെല്ലാം സുരക്ഷിതമായ ഭക്ഷണ വിഭവങ്ങളുടെ പാചകത്തിന് ആവശ്യമാണ്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സമ്പൂർണമായി പാചകം ചെയ്യാതെ വിതരണം ചെയ്ത ഷവർമയും മറ്റും കഴിച്ച് ഭക്ഷ്യ വിഷബാധയും മരണവും സംഭവിച്ചത് ഈ അടുത്ത കാലത്തും വാർത്താപ്രാധാന്യം നേടിയ ഒന്നാണ്. ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന മായം ചേർന്ന ഭക്ഷണങ്ങൾ, സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ എന്നിവയും നാം അറിയാതെ നമ്മളെ രോഗാവസ്ഥകളിലേക്ക് തള്ളിവിടുന്നുണ്ട്. കീടനാശിനികൾ, കൃത്രിമ നിറങ്ങൾ, ബാക്ടീരിയ, മറ്റ് സൂക്ഷ്മജീവികൾ, ഇവയെല്ലാം ഇന്നും ഭക്ഷ്യയോഗ്യമെന്ന് പറഞ്ഞ് വിപണിയിൽ ലഭ്യമാകുന്ന ഭക്ഷണത്തിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നിയമങ്ങൾ കർശനമായിട്ടും പരിശോധനകൾക്ക് ആക്കം കൂട്ടിയിട്ടും ഇത്തരം സന്ദർഭങ്ങൾ ഇന്നും തുടരുന്നു എന്നത് ആശങ്കാജനകമാണ്. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പാക്കറ്റിൽ ലഭിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയിലെല്ലാം വിഷാംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധുര പലഹാരങ്ങളിൽ കൃത്രിമ നിറം നൽകുന്ന ടാർട്രാസിനടങ്ങിയിരിക്കുന്നു. അനുവദനീയമായ അളവിന്റെ 10 മടങ്ങ് ചേർത്താണ് ഇവ വിപണിയിലേക്ക് എത്തുന്നത്. സിന്തറ്റിക് യെല്ലോ, സൺസെറ്റ് യെല്ലോ, സോർബേറ്റ്, ഇവയെല്ലാം കൃത്രിമ നിറങ്ങളാണ്. മുളകുപൊടി, കോൺഫ്ലവർ എന്നിവയിൽ കീടനാശിനികളും ഇറച്ചി വർഗ്ഗങ്ങളിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ വരുത്തുന്ന സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യവും ഇന്ന് തുടർക്കഥയായിരിക്കുന്നു. ഭക്ഷ്യ വിപണി അപകടകരമാം വിധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആരോഗ്യപരമായ തിരഞ്ഞെടുപ്പും ബുദ്ധിപൂർവമായ ഇടപെടലും കൊണ്ട് സ്വയം സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ കർശനമായ നിലപാടുകളും സ്തുത്യർഹമായ പ്രവർത്തന രീതികളും സമ്പൂർണ ഭക്ഷ്യസുരക്ഷയിലേക്ക് വെളിച്ചം തെളിക്കുന്നു എന്നത് പ്രത്യാശയ്ക്ക് വകയുണ്ടാക്കുന്നു. പാരമ്പര്യ രീതികളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമായി വന്നിരിക്കുകയാണ്. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ സുരക്ഷിതമായ കൈകളാൽ മായത്തിനു പകരം സ്നേഹം ചാലിച്ച് തയ്യാറാക്കുന്ന നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങളിലേക്ക് നമ്മൾ തിരിച്ചുപോകേണ്ടതുണ്ട്. സമ്പൂർണ ഭക്ഷ്യസുരക്ഷ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആദ്യ ചുവട് വയ്പ് നമ്മുടേതാകട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണോ നിങ്ങളുടെ രക്തബന്ധം? എങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട്, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

മദ്യപാനം എന്നത് ഒരു വ്യക്തിയുടെ ആ നിമിഷത്തെ മാനസികാവസ്ഥയെ മാത്രമല്ല, മറിച്ച് തലച്ചോറ് സമ്മർദ്ദങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന രീതിയെ തന്നെ ദീർഘകാലത്തേക്ക് മാറ്റിമറിക്കുന്ന ഒന്നാണ്. മദ്യം തലച്ചോറിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തുടക്കത്തിൽ ശരീരത്തിന് ശാന്തത നൽകുന്ന ഗാബ പോലുള്ള രാസസന്ദേശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ട്രെസ് സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. മദ്യപിച്ച ഉടനെ ആളുകൾക്ക് വലിയ രീതിയിൽ റിലാക്സേഷനും സന്തോഷവും അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ശരീരം ഈ മദ്യത്തെ വിഘടിപ്പിച്ച് പുറന്തള്ളാൻ തുടങ്ങുന്നതോടെ തലച്ചോറ് ഈ അവസ്ഥയെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഇതിനായി അത് ഉത്തേജനം നൽകുന്ന രാസസന്ദേശങ്ങൾ അമിതമായി വർദ്ധിപ്പിക്കുകയും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. നിരന്തരമായ മദ്യപാനം തലച്ചോറിലെ ഈ രാസസന്തുലനാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കും. തൽഫലമായി തലച്ചോർ സമ്മർദ്ദങ്ങളോട് കൂടുതൽ പെട്ടെന്ന് പ്രതികരിക്കാൻ തുടങ്ങുകയും വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അതിന്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യും. മദ്യപിക്കാത്ത സമയങ്ങളിൽ പോലും കടുത്ത ആകുലത, പെട്ടെന്നുള്ള ദേഷ്യം, ഉറക്കക്കുറവ്, മാനസികമായ അസ്ഥിരത എന്നിവ വ്യക്തികളിൽ പ്രകടമാകുന്നത് ഈ രാസമാറ്റങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഒരു വ്യക്തി മദ്യപാനം പൂർണ്ണമായി നിർത്തുമ്പോൾ തലച്ചോറ് ഈ തകരാറുകൾ പരിഹരിച്ച് അതിന്റെ പഴയ സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങാൻ ആരംഭിക്കുന്നു. മദ്യപാനം അവസാനിപ്പിച്ചു കഴിഞ്ഞുള്ള ആദ്യത്തെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള തലച്ചോറിന്റെ ശേഷിയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ വ്യക്തികളിലെ ആകുലതകളും വിഷാദ രോഗലക്ഷണങ്ങളും 25 മുതൽ 30% വരെ കുറയുന്നതായി ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവരുടെ ഉറക്കം സ്വാഭാവിക നിലയിലാവുകയും വൈകാരികമായ പ്രതികരണങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതാവുകയും ചെയ്യും. മദ്യം പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് മാറുമ്പോൾ തലച്ചോറിലെ കെമിക്കൽ സിഗ്നലിംഗ് സംവിധാനങ്ങളും സ്ട്രെസ് റെസ്പോൺസ് സർക്യൂട്ടുകളും തനിയെ പുനഃക്രമീകരിക്കപ്പെടുന്നതിന്റെ ഫലമാണ് ഇത്. മദ്യപാനം ഉപേക്ഷിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന മാറ്റങ്ങളാണ് ഇവയെല്ലാം. വ്യക്തമായ ചിന്താശേഷി, ശാന്തമായ മാനസികാവസ്ഥ, നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഉണ്ടാകുന്ന ആന്തരിക ഭയങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം ഇതിലൂടെ വ്യക്തിക്ക് തിരികെ ലഭിക്കുന്നു. ചുരുക്കത്തിൽ, മദ്യം നൽകുന്ന താൽക്കാലിക ശാന്തത ഭാവിയിലേക്കുള്ള വലിയൊരു മാനസിക കടബാധ്യതയാണെങ്കിൽ മദ്യവർജനം തലച്ചോറിന് നൽകുന്നത് യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനമാണ്.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ ബംഗാളിൽ കലാപം കലുഷിതമായിരിക്കുന്ന സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി കലാപകാരികളെ മാനസാന്തരപ്പെടുത്തുകയായിരുന്നു. കൽക്കത്തയിൽ ഗാന്ധിജി എത്തിയ വിവരമറിഞ്ഞ് ബംഗാളിൻ്റെ മുൻ പ്രധാനമന്ത്രിയും അവിടുത്തെ മുസ്ലിം നേതാവുമായിരുന്ന സൊഹർ ബർജി ഗാന്ധിജിയെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കാണുകയുണ്ടായി. സൊഹർ ബർജി പറഞ്ഞു, അങ്ങ് കുറച്ച് ദിവസം കൽക്കത്തയിൽ താമസിക്കണം, അങ്ങേക്കു മാത്രമേ കൽക്കത്തയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് കേട്ട മാത്രയിൽ ഗാന്ധിജി സൊഹർ ബർജിയോട് പറഞ്ഞു, ഒരു വ്യവസ്ഥയുണ്ട്, എത്ര ദിവസം വേണമെങ്കിലും ഞാൻ താമസിക്കുവാൻ ഒരുക്കമാണ്, പക്ഷേ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഗാന്ധിജിയും സൊഹർ ബർജിയും കൽക്കത്തയിലെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന വാർത്ത പരന്നു. സാമൂഹ്യ ദ്രോഹികൾക്കും വർഗീയവാദികൾക്കും ലഹള അവസാനിപ്പിക്കേണ്ടതായി വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കൽക്കട്ട ശാന്തമാവുകയും ചെയ്തു. കലാപത്തിൻ്റെ രോഷാഗ്നികൾ അടങ്ങി. സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം സംജാതമായി. ഇതറിഞ്ഞ മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. ആ കത്തിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു, 50,000 പട്ടാളക്കാർക്ക് പഞ്ചാബിൽ സാധ്യമാകാത്തതാണ് അങ്ങയുടെ ഇച്ഛാശക്തി കൊണ്ട് സാധിച്ചിരിക്കുന്നത്. അഭിവാദനങ്ങൾ. മൗണ്ട് ബാറ്റന് ഗാന്ധിജി മറുപടി കത്തെഴുതി, അങ്ങയച്ച കത്തു കിട്ടി, എൻ്റെ പ്രവർത്തനങ്ങളെയും അങ്ങ് ശ്ലാഘിച്ചു. എൻ്റെ മുസ്ലിം സ്നേഹിതൻ സൊഹർ ബർജി എന്നോടൊപ്പം കൽക്കത്തയെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിച്ചത് നിങ്ങൾ അംഗീകരിക്കാത്തിടത്തോളം നിങ്ങളുടെ അഭിനന്ദനം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. എല്ലാവരുടെ പ്രവർത്തനങ്ങളും ഒരു ബഹുമുഖ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം എന്ന നീതിയുടെ പാഠം ഗാന്ധി നമ്മെ പഠിപ്പിക്കുന്നു.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള മൂന്ന് തരം സംഘങ്ങളുണ്ട്. ദുര, ക്രോധം, മോഹം. ഇവ ക്രമത്തിൽ രതി, ഭയം, മാനം എന്നിവകളിൽ അധിഷ്ഠിതമാണ്. ഇവയുടെ എല്ലാം പിറകിൽ വിവേചനവും തൃഷ്ണയുമാണുള്ളത്.

ഈ രണ്ടുമാണ് എല്ലാ സംഘങ്ങളുടെയും ഇരട്ട വേരുകൾ. സംഘത്തിന്റെ മറ്റു രൂപങ്ങളിൽ ഉത്തേജനാസക്തി, സുഖകാമന, ശാശ്വതികയ്ക്കുള്ള ആശ എന്നിവ ഉൾപ്പെടുന്നു. ഈ സംഘങ്ങൾ വേരോടെ പിഴുതെറിഞ്ഞാൽ മനസ്സ് നിസ്സംഗതയോടുള്ള സംഘത്തിൽ നിന്നു പോലും വിമുക്തമാകും. അങ്ങനെ നിസ്സംഗതയുടെ മാറാല പോലും തൂത്തുവാരി എറിയപ്പെടും. അജ്ഞാനികളും മൂഢന്മാരും പട്ടുനൂൽ പുഴുക്കൾ പോലെയാണ്. അവർ വിവേചനത്തിന്റെ നൂലിഴകൾ നൂറ്റുകൊണ്ടേയിരിക്കുന്നു. തങ്ങളെയും അന്യരെയും അതിനുള്ളിൽ മൂടുന്നു. അവർ ഏകാന്തതയുടെ ഏകാന്തതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. ബോധത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള തലക്കലാണ് സാക്ഷാത്കാരം സംഭവിക്കുന്നത്. അതൊരു ആന്തരിക അനുഭവമാണ്. അതിനെ യുക്തിചിന്തയുമായോ പദങ്ങളും ആശയങ്ങളുമായോ തത്വശാസ്ത്ര ചിന്തകളുമായോ സംബന്ധമില്ല. തെളിമയുള്ള സ്വന്തമായ വെളിച്ചത്തിൽ അത് തിളങ്ങുന്നു. മനസ്സിന്റെ നിർമ്മിതികളായ ശാസനങ്ങളിലെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും തുറന്നു കാട്ടുന്നു. അത്തരം പാഠങ്ങളുടെ അനാശാസ്യ സ്വാധീനങ്ങളെ നിർവീര്യമാക്കുന്നു. പരിപൂർണ ജ്ഞാനോദയത്തിലേക്കുള്ള വഴി തുറക്കുന്നു.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 1-ന്റെ തട്ടകത്തിലൂടെയാണ്. 1858 ജൂലൈ 1, ആധുനിക ജീവശാസ്ത്രവും പരിണാമവാദവും ഔപചാരികമായി പിറവിയെടുത്തിരിക്കുന്നു. ലണ്ടനിലെ ശാസ്ത്ര സംഘടനയായ ലിനിയൻ സൊസൈറ്റിയുടെ അംഗങ്ങൾക്ക് മുന്നിൽ ചാൾസ് ഡാർവിനും ആൽഫ്രഡ് റസ്സൽ വാലസും ചേർന്നെഴുതിയ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ദേ അവതരിപ്പിക്കപ്പെടുന്നു. 1863 ജൂലൈ 1, അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിലെ നിർണായക പോരാട്ടങ്ങളിലൊന്ന് ദേ പെൻസിൽവാനിയയിലെ ഗെറ്റിസ്ബർഗ് പട്ടണത്തിൽ ആരംഭിച്ചിരിക്കുന്നു. 1961 ജൂലൈ 1, ലോക കായിക രംഗത്തെ അതുല്യ പ്രതിഭയായ അമേരിക്കൻ അത്ലറ്റ് കാൾ ലൂയിസ് അലബാമയിലെ ബർമിംഗ്ഹാമിൽ ഭൂജാതനായിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം പങ്കജുദാസ് പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എൻ്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എൻ്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കല്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം രാജേഷ് കൃഷ്ണൻ ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിൻ്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എൻ്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിൻ്റെ മണമാണ്. സാന്ധ്യരാഗത്തിൽ ഇനി ഉമ്പായി പാടുന്നു.

മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രി എത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ശംഷദ് ബീഗം ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ടെന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹിരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭാ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സാപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിൻ്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം കേൾക്കാം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമൻ്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിൻ്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സന്ധ്യരാഗത്തിൽ ഇനി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിൻ്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്ത് വിളിക്കുന്നു. സൂര്യൻ്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിൻ്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിലെത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൗഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിൻ്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗത്തിൽ ഇനി ഗൗഹാർജാന ആലപിച്ച ഗാനം കേൾക്കാം.

നിയോൺ പ്രഭകൾ മിന്നുന്നു, ഗോവണികൾ നീളുന്നു, കാലത്തിൻ്റെ മന്ത്രങ്ങളിൽ മാറ്റുലികൾ മായുന്നു, മരതകശോഭ വായുവിൽ തങ്ങി നിൽക്കുന്നു, നീലക്കല്ലിൻ നിറമായി അത് ദുഃഖത്തെ അലിയിക്കുന്നു, പകൽ പിൻവാങ്ങുന്ന അതിരുകൾ മൃദുവാകുന്നു, തിരമാലകൾ താഴ്ന്ന ഈണം മൂളുന്നു, നിശബ്ദത പോലും സംഗീതമാകുന്ന മുഹൂർത്തം പച്ച നീലയായി മാറുന്നു, നിഴലുകൾ നീളുന്നു, ഭൂമിയെ മഞ്ഞുനൂലുകൾ ബന്ധിപ്പിക്കുന്നു, നിശബ്ദമായ ഒരു വജ്രപ്പുതപ്പ്, മരങ്ങളുടെ ശ്വാസത്തിലൂടെ ഒഴുകിപ്പടരുന്ന ഹരിതാഭ, മറന്നുപോയ കനവുകൾ പോലെ മൃദുവായ മഞ്ഞ് കല്ലുകൾക്കും വേരുകൾക്കും മീതെ അലയുന്നു, അതിൻ്റെ നിശബ്ദത രാത്രിയുടെ നെഞ്ചിലമരുന്നു, അമർത്തിവെച്ചൊരു കൈപ്പത്തി പോലെ എത്രമേൽ മൃദുലം, കാറ്റ് മൊട്ടച്ചിക്കുന്നിൻ്റെ ചെരുവുകളെ തേടിപ്പോകുന്നു, നിഴലുകളെ തൻ്റെ മടക്കുകളിലേക്ക് വലിച്ചടുക്കി ആകാശത്തിൻ്റെ അസ്ഥികളിലേക്ക് ചന്ദ്രനെ തുന്നിച്ചേർക്കുന്നു, ഇലകൾ പൊഴിഞ്ഞ ചില്ലകൾ നീളുന്നു, അകലെയുള്ളൊരു സൂര്യനെ പിടിച്ചെടുക്കാനെന്നോണം വെളുത്ത വിളറിപ്പോയ അവയുടെ വിരലുകൾ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ഓരോ ബുധനാഴ്ചയും ഓരോ അതിഥികളുമായി സുഹൃത്തുക്കളുമായി ഇങ്ങനെ സല്ലപിച്ചും പാട്ട് കേട്ട് വിരിക്കുന്നതിലുള്ള സന്തോഷം ഒട്ടും നിസ്സാരമല്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നും നമ്മളോടൊപ്പം ഒരു സുഹൃത്തുണ്ട്, അതിഥിയുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് കവിയായ വിജു കൊന്നമൂടാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരു കവിയായിരുന്നു സുഹൃത്തായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് കവി, വിവർത്തകൻ, ബാലസാഹിത്യകാരനുമൊക്കെയായ വിജു കൊന്നമൂടാണ് നമ്മളോടൊപ്പമുള്ളത്. അങ്ങനെ പാട്ടും സല്ലാപവും കവിതയൊക്കെയായി ഈ പോക്കുവയിൽ നേരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രിയ ശ്രോതാക്കളെ, വിജു കൊന്നമൂടിനെ അദ്ദേഹത്തിന്റെ കവിതകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തെ എത്രമാത്രം അർത്ഥവ്യാപ്തിയോടെയാണ് കാണുന്നത്, അത് കവിതയിൽ

0: എപ്രകാരം ആവാഹിക്കപ്പെടുന്നു എന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. സാധാരണ ആളുകൾക്ക് കവിതയോടുള്ള ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു സല്ലാപമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: കേൾക്കാം, നന്നായി കേൾക്കാം. പിന്നെ വലിയമല കരിപ്പൂരിൽ നിന്ന് ആരാണ് സംസാരിക്കുന്നത്? ശൈല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവി ബിജു കൊന്നമൂടാണ്. സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: സാറേ നമസ്കാരം.
2: ആ നമസ്കാരം, നല്ല നമസ്കാരം.
1: എന്റെ സാറിന് നമസ്കാരം. ഞാൻ പോപ്പുവയിലെ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. സാറിന്റെ പരിപാടിയൊക്കെ നല്ലതാണ്. ഞാൻ അത് 11 മണിക്ക് ഉറങ്ങുള്ളൂ. പാട്ടെല്ലാം കേട്ട് തീർന്ന് എല്ലാം കഴിച്ചിട്ടാണ് ഉറങ്ങണത്.
2: കവിതയൊക്കെ കേൾക്കാറുണ്ടോ?
1: ഓ, ഞാൻ ഇത് കണ്ണശൈലി പറയുന്നതെല്ലാം ഞാൻ കേൾക്കും.
2: കവിത അല്ലാതെ വായിക്കാറൊക്കെ ഉണ്ടോ?
1: ഇല്ല.
0: പക്ഷേ കരുണാസൈല് ഓരോ ദിവസവും രാവിലെ ഓരോരോ കവിത തരയല്ലേ?
1: ഓ,
0: അല്ലാതെ ഉച്ചയ്ക്ക് ഇഷ്ടം കവിത. അതുകൊണ്ട് തന്നെ
1: എല്ലാ പരിപാടികളും ഞാൻ കേൾക്കും.
0: ആ, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കവിയാണ്. ആ, അത് നല്ല കാര്യമാണ്.
1: പിന്നെ വേറെ ഒരു പാക്കിയെക്കുറിച്ച് ഏട്ടൻ പറഞ്ഞില്ലേ, ഒന്ന് അടുക്കള മാറ്റണം, അടുക്കളയുടെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞു സാറിന്റെ അടുത്ത്.
0: ഓ, മാറ്റണോ?
1: അത് അടുക്കളയ്ക്ക് പേര് അടുക്കളയിൽ നിന്ന് തന്നെ പേരിടാൻ പറ്റും.
0: അതാണ് അഭിപ്രായം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയണം.
1: അടുക്കളയും നമ്മളെ നമ്മുടെ വീട് വയ്ക്കുമ്പോ കന്നിമൂല എന്നും പറഞ്ഞ സാധനമുണ്ട്, മുറിയായി മുറിക്കെടുക്കും.
0: അതെ,
1: അത് ഗണപതിയുടെ ഇതാണ്. അടുക്കള ഈ കന്നിമൂല എങ്ങനെ നോക്കോ അതേപോലെ അടുക്കളയും നമ്മൾ നോക്കണം.
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ പേര് തന്നെ തുടരാനാണ്.
1: ആ, എനിക്ക് ഇഷ്ടം അടുക്കള തന്നെ. ഞാൻ ടീച്ചറിന്റെ അടുത്ത് ഇതിനു മുമ്പേ ഗായത്രി ദേവി എടുത്ത് സല്യൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുക്കള കേട്ടിട്ട് അതിന്റെ അഭിപ്രായം കേട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നമ്മുടെ അടുക്കളയെ പോലത്തെ ഒരു അടുക്കളയുടെ കാര്യം പറഞ്ഞ്
0: ഇപ്പോഴും അതേ നിലവാരത്തിൽ തന്നെയല്ലേ പോണേ?
1: ഇപ്പോഴും അതേപോലെയാണ്. എനിക്ക് അതാണ് ഇഷ്ടം. അടുക്കളയ്ക്ക് അടുക്കള തന്നെ പേരിടണം, അടുക്കളയെ മാറ്റാൻ പറ്റൂല.
0: തർക്കം മുറുകട്ടെ, അഭിപ്രായങ്ങൾ ഒരുപാട്. ഏറ്റവും കൂടുതൽ വോട്ട് ഏതിന് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ വിജു കൊന്നമൂട് സാറിനോട് സംസാരിക്കാം.
1: പറയണോ? എനിക്ക് ഇങ്ങനെ വിളിക്കണം എല്ലാ ആഴ്ചയും. ഞാൻ വിളിക്കാം സാറിനെ, വിളിക്കണം വിളിക്കണം വിളിക്കാൻ
2: കിട്ടൂല.
1: ഇപ്പൊ ഞാൻ 3 മണിന്ന് പറഞ്ഞതും ഇപ്പൊ കൊച്ചിനെ വിളിക്കാൻ റോട്ടി ഇറങ്ങി പോണം. കൊച്ചുമോളെ വിളിക്കാൻ നേഴ്സറിയെന്ന് വരും, ഇറങ്ങി പോണം. അപ്പൊ അതിന് മുമ്പേ കിട്ടോ എന്താണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് 3 മണിയായിരുന്നു പെട്ടെന്ന് വിളിച്ചപ്പോഴും കിട്ടി. പോയിട്ട് വരുമ്പോ 3:30 കഴിയും, പിന്നെ സമയം കിട്ടൂല.
2: എന്താണ് കവിത കേക്കുമോ? ഞാനീ കവിതകൾ അങ്ങനെ പാടുക എന്നല്ല, കവിത ചൊല്ല. കവിതയുടെ പേര് അയലത്തെ പട്ടി എന്നാണ്. അയലത്തെ പട്ടി, അപ്പുറത്തെ വീട്ടിലെ പട്ടി. അയലത്തെ പട്ടി. അയൽപ്പക്കാരൻ ശത്രുവാണ്, ശത്രുത പട്ടിയിലേക്കും പടർന്നതാണ്. അയാൾ നന്നായി മദ്യപിച്ച നിലയിലാണ്. തുടല് പൊട്ടിച്ച പട്ടി വീട്ടുനടയിലാണ്. അയാൾ ഓട് പട്ടി എന്ന് ആട്ടി പട്ടി വാലാട്ടി നിന്നു. അയാൾ ഓടട നായിന്റെ മോനെ എന്ന് ആക്രോശിച്ചു. അർത്ഥം മനസ്സിലായിട്ടെന്ന വണ്ണം പട്ടി മുരണ്ട് സ്നേഹമോടെ വാലാട്ടി അരികിലെത്തി. താൽക്കാലികമായി കിട്ടിയ ബോധത്തിലോ അബോധത്തിലോ അയാൾ ചിന്തിച്ചു. ചിന്താനന്തരം അയാൾ അടുക്കളയുടെ പുറകിൽ കുട്ടികൾ കാണാതെ സൂക്ഷിച്ചിരുന്ന എലിവിഷമെടുത്തു. അവിച്ച മരച്ചീനയിൽ എലിവിഷവും കരുവാട്ടുകറിയും നന്നായി കുഴച്ചു. പട്ടി വീട്ടുമുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. കൈ നന്നായി സോപ്പിട്ട് കഴുകി. പിടുത്തം വിട്ട് സ്വതന്ത്രനായതുപോലെ തോന്നി. 1-2 കൂടി അടിച്ചു. നല്ല ചൂട്. കാറ്റുള്ള മുറ്റത്തേക്ക് ഒരു കസേര വലിച്ചിട്ടു. സുഖം, നല്ല സുഖം തോന്നി. സുഖിച്ച് സുഖിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മകന്റെ ശബ്ദം. ഞാനൊന്ന് ഓടി കളിച്ചോട്ടെ അച്ഛ. ഓക്കെ ഓടടാ ഓട്. ഓടിയവൻ പെട്ടെന്ന് മറിഞ്ഞു വീണു. വീണവൻ പിന്നെ എണീറ്റുമില്ല. വീടിന്റെ പിന്നിൽ പുകയെരിഞ്ഞു. അയലത്തെ പട്ടി നിർത്താതെ മോങ്ങി. ഇതാണ് കവിത.
0: ഒന്ന് കൈയടിക്കായിരുന്നല്ലേ നമുക്ക്. ഇങ്ങനെ പോക്കുവെയിൽ ലൈവായിട്ടൊക്കെ ഒരു കവിത കേൾക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരു കാര്യമല്ലേ. അതാണ് കരുണ സൈ റേഡിയോയുടെ പ്രത്യേകത. കവിത നല്ല ഇഷ്ടപ്പെട്ടില്ലേ. അപ്പൊ സാറിനൊരു സ്നേഹം അറിയിക്കാം.
1: നമസ്കാരം.
0: സംബോധന എനിക്ക് ഇഷ്ടപ്പെട്ടു. കവി സാറേ അത് കൊള്ളാം. കവി സാറേ നമസ്കാരം. ഇനിയുള്ള ഇനി വിളിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ പറയട്ടെ. കവി സാറേ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട്
0: മറന്നുപോയാ? അറിയാതെയോ?
1: അല്ല.
0: പിന്നെ അത് വേറൊരു കവിതയാണ് അല്ലേ? അത് ശരിക്കും പാട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് ശരിക്കും ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിതയാണ് അല്ലേ സാർ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊരു ശരിക്കും നല്ല കവിതയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാമോ? സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പിന്നെ രചന, കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയതല്ല, കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. കവിത പോലെ മനോഹരമായതാണ്. അപ്പൊ സാറിന് ഒരിക്കൽ കൂടെ സ്നേഹവും നന്ദി അറിയിച്ചാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: സാറേ നമസ്കാരം. കവി സാറിന് രണ്ട് സാറിന് നമസ്കാരം.
2: നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിൽ തുടരുന്നു. പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായി, കവിയായി, അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ കവി ബിജു കൊന്നമൂടാണ്. വളരെ മനോഹരമായ, ഒരുപക്ഷെ ഗ്രാമീണമായ, ചിന്തോദ്ദീപകമായ, വൈകാരികമായ കവിതകൾ എഴുതിയ കവി ബിജു കൊന്നമൂടാണ് ഇന്ന് പ്രത്യേകമായ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: കേൾക്കാം. എന്തൊരു ഒരു ഉഷാറില്ലാത്ത പോലെ.
1: എനിക്ക് എന്റെ റേഡി ഒരു അബദ്ധം പറ്റി സാറേ. ഇന്നലെ കാറ്റില്
0: അയ്യോ, അതാണ് കാര്യം. അതിന്റെ ഒരു ഉഷാറില്ലായ്മയാണ്.
1: ഉഷാറില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടിയിരിക്കുന്ന കവിയുടെ പേര് തന്നെ ഞാനിപ്പം എന്റെ മൊബൈലിൽ കൂടിയാണ് കേട്ടത്.
0: ആണല്ലേ, അപ്പോ കവിയോട് സംസാരിക്കാം, കവി സാറിനോട് സംസാരിക്കാം. ബിജു കൊന്നമൂട് കവി സാറാണ്, സാറിനോട് സംസാരിക്കാം.
1: കവി സാർ
2: നമസ്കാരം. നമസ്കാരം സാറൊന്നുമല്ല കേട്ടോ,
1: അല്ല
2: വിളിക്കുന്നതല്ലേ. ശരി ശരി, ചേട്ടാ പേരെന്താന്ന് പറഞ്ഞു?
1: പേര് ഹരിഹരദാസ്. ഞാൻ താമസിക്കുന്ന കട്ടാക്കടാമ്പലത്തും കാലം. ഞാൻ മിക്കവാറും ഈ സോഷ്യൽ പോക്കോയില് വിളിക്കും, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല. കഴിഞ്ഞാഴ്ചയും വിളിച്ച് കിട്ടിയില്ല.
2: ഒരുപാട് വിളിക്കല്ലേ. കവിതയൊക്കെ കേൾക്കാറുണ്ടോ? ഇതിലെ റേഡിയോ
1: വലിയ ഇഷ്ടമാണ്.
2: റേഡിയോ കവിത വായിച്ച്
1: വായിക്കുന്നത് വായിക്കാം സാർ, പക്ഷെ സ്കൂളില് പാടിത്തരുമ്പോ അത് കേൾക്കാൻ ഒരു പ്രത്യേക ഇമ്പോ. ഇപ്പൊ തന്നെ നമ്മളെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു, കേട്ടത് കൊണ്ട് കൊറേ മനസ്സിലായി. ആശാന്റെ കരുണയാണ് പറഞ്ഞത്. അത് ഞാൻ തീരുന്നേരം കേട്ടു.
0: നമ്മുടെ മറ്റു വിശേഷങ്ങളൊന്നും കവി സാറിനോട് പറഞ്ഞില്ല, അതല്ലേ പറയാൻ. കവിയാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മുടെ മറ്റേ വിശേഷങ്ങളാണ് പറയാൻ.
1: സാർ ഞങ്ങളെ വായനശാലയിലെ അടുത്ത മാസം സാറ് വരും, മതി സാറ് വരും. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് സാർ, ഒന്നുകൂടി ചെന്ന് വിളിക്കും. ഞങ്ങളിപ്പോ മാസത്തിൽ ഒരിക്കൽ പിള്ളേരെയും രക്ഷകർത്താക്കളെയും കൂട്ടിയിരുത്തി ഇതുപോലുള്ള മധുജൻ സാറിനെ പോലുള്ള നല്ല നല്ല ആൾക്കാരെ വിളിച്ച്, അറിവുള്ള ആളുകളെ വിളിച്ച് ക്ലാസ് കൊടുക്കാനാണ് തീരുമാനം.
2: മാസത്തിലൊരിക്കലാണ്
1: ഞങ്ങളുടെ വായനശാലയിലെ 75 വർഷമായിരുന്നു.
0: അത് പറയാനാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞതിനെ കുറിച്ചല്ല.
2: വായനശാലയുടെ പേരെന്താണ്?
1: സരസ്വതി വിലാസ ഗ്രന്ഥശാല. സരസ്വതി വിലാസം ഒന്ന് കൊടുത്തത് സരസ്വതി ദേവി ആണല്ലോ വിദ്യ. ആ ഉദ്ദേശത്തിലാണ് സരസ്വതി വിലാസം. ഇല്ല, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സാർ. 75 കൊല്ലമായി ഞാൻ ജനിച്ചതിലും 5 വർഷം മുമ്പ് തുടങ്ങിയതാണ്. എന്റെ അച്ഛനും അച്ഛന്റെ കൂട്ടുകാരും എല്ലാവരും കൂടി പതനവാടിയാണ് ഞങ്ങളൊരു കുറെ പുസ്തകം വാങ്ങിയത്. പിന്നെ ഒരു വാടക മുറിയിലായിരുന്നു. പിന്നെ അവിടെ ഒരാള് അതിന് ഒരു ഒരു സെന്റ് വസ്തു ഫ്രീ ആയിട്ട് തന്നു, അവിടെ കെട്ടിടം വെച്ചു. ഇപ്പൊ അത് 2 നില കെട്ടിടം ആയി.
2: എന്തായാലും നിങ്ങളെ മാസത്തിലൊരിക്കൽ ഒരു പരിപാടി ചെയ്യുന്നത് നല്ലത് തന്നെ
1: സാർ. ഈ 1 വർഷം ഉണ്ടായിരുന്നു സാർ, 75 വാർഷികം 21 തീയതി.
2: അത് കഴിഞ്ഞാൽ ഈ പരിപാടി തുടരണം.
1: അത് കഴിഞ്ഞാല് അടുത്ത ഈ വർഷത്തെ വാർഷികവും ഈ പറഞ്ഞ പരിപാടിയും അതിന്റെ 12 മാസം 1 വർഷത്തിൽ നടത്തുന്നതിന്റെ ഉദ്ഘാടനം സാറായിരിക്കും. അത് ചെന്ന് മാസത്തിൽ തുടങ്ങുമ്പോഴേ. ഓ, അങ്ങനെ നമ്മളെ വായനശാല അവിടെ പഠിച്ചിട്ടുള്ള ഈ പി എസ് സി ക്ലാസ്സിനുള്ള ഇതുണ്ട്, അവിടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും ജോലി കിട്ടാതിരുന്നു.
2: ഇങ്ങനെയാണ് വായനശാല സാംസ്കാരിക സ്ഥാപനങ്ങളായി മാറുന്നത്.
1: നമുക്ക് സ്പെഷ്യൽ ഗ്രേഡ് ആണ്,
2: സ്പെഷ്യൽ ഗ്രേഡ്,
1: ഡബിൾ ഗ്രാൻഡ് ഒക്കെ
2: കിട്ടും. നല്ലതല്ലേ. അപ്പൊ നിങ്ങൾ ഇനി പുസ്തകം വാങ്ങിക്കാൻ പോകുമ്പോ എന്റെ പുസ്തകം കൂടെ ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത് കൊന്നമൂട് ബിജുവിന്റെ കവിതകൾ മൈത്രി ബുക്സിലകത്ത് പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങള് കുറച്ചുണ്ട്, പേരിൽ തന്നെ ഉണ്ട്. കൊന്നമൂട് ബിജുവിന്റെ കവിതകൾ, ദരിദ്രവാസികൾ, ഉല്ലാസയാത്ര പോകരുത്, ബോൺസായി, ഇനിയിപ്പോ 1-2 എണ്ണം ഇറങ്ങാൻ.
0: രണ്ടാമത് പറഞ്ഞതിന്റെ പേര് കേട്ടോ, ദരിദ്രവാസികൾ, ഉല്ലാസയാത്ര പോകരുത്. എന്നെ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെയാണ് എനിക്കും.
2: എല്ലാരും അങ്ങനെ ഇത് കേൾക്കുന്ന എല്ലാരും എന്നെ എന്നെ പറയുന്നു.
1: ഞാൻ അപ്പോഴും വിചാരിച്ചു ഈ പിന്നെ കൊന്നമൂട് സാർ എന്റെ എന്റെ ഫ്യൂച്ചർ എങ്ങനെ അറിഞ്ഞു
2: എന്നെ കുറിച്ചും കവിത എഴുതിയാ.
0: അപ്പൊ അതിലൊരു കവിത കേട്ടാല
1: ഒന്നും അയ്യോ അത്യാവശ്യം ഞാൻ അത് പറയാൻ തന്നെ ഇന്ന് പറഞ്ഞില്ല ഒന്ന് എനിക്ക് വേണ്ടി
0: സരസ്വതി വിലാസം ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി
2: നിങ്ങളുടെ ഗ്രന്ഥശാലയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അത് നല്ല സജീവമായി പോകുന്ന എല്ലാ ഗ്രന്ഥശാലയും നാടിന് ആവശ്യമാണ്.
1: അപ്പൊ
2: അതിന് നിങ്ങളെല്ലാം നിങ്ങളാണല്ലോ എന്റെ ആൾക്കാർ. നിങ്ങൾക്ക് അതിന്
1: ഒരു പറ്റം ചെറുപ്പക്കാരും വയസ്സായവരും പിന്നെ ഓണാഘോഷത്തിന് ഒരു 8-10 ലക്ഷം രൂപയുടെ പ്രോഗ്രാമാണ് ഇട്ടത്.
2: ശരി ഞാനൊരു ചെറിയ കവിത ചൊല്ലട്ടെ എന്നാ നിങ്ങൾക്ക് വേണ്ടി. കവിതയുടെ പേര് തീരെ പതുക്കെ പെയ്യുന്ന ഒരു മഴ.
1: അതെ,
2: ഇത് ഉഷ്ണകാലം ഏതോ തണുത്ത പുരാതന സങ്കൽപ്പൻ ഈ കലിച്ചൂടിൽ വെട്ടിത്തിളച്ച് പരമരഹസ്യമായി തന്നെ ഉരുകിയില്ലാതെയാകുന്നു. ഇത് ഉഷ്ണകാലം ഏതോ തണുത്ത പുരാതന സങ്കൽപ്പൻ ഈ കലിച്ചൂടിൽ വെട്ടിത്തിളച്ച് പരമരഹസ്യമായി തന്നെ ഉരുകിയില്ലാതെയാകുന്നു. അമ്മയെ വിട്ട് ഭൂമിയെ വിട്ട് സ്വന്തം ഇടമൊക്കെയും വിട്ട് അങ്ങ് ദൂരെ ധൂമപാളികൾക്കിടയിൽ കറുത്ത ഘനീഭൂതൻ അർത്തു പെയ്യാൻ മടിക്കയാണെങ്കിലും ചാറ്റലായി ചുണ്ടിൽ വിതുമ്പുന്ന വിമ്മിട്ടൻ അർത്തു പെയ്യാൻ മടിക്കയാണെങ്കിലും ചാറ്റലായി ചുണ്ടിൽ വിതുമ്പുന്ന വിമ്മിട്ടൻ. ഇത്രയേ ഉള്ളൂ കവിത, ചെറിയ കവിതയാണത്. ഇഷ്ടമായ കവിത
1: എനിക്ക് ഇതുപോലത്തെ കവിതയും പുസ്തകങ്ങളും പുസ്തകം വായനയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി. വായിക്കുന്നത് ഞാൻ ഈ 11 മണിക്കുള്ള മദ്ധ്യം സാറിന്റെ പരിപാടി 11 മണി വരെ ഉണ്ട്. അത് തീർന്നതിനാണ് വായന അവിടെ ഒരു 12 മണി വരെ
0: പിന്നെ ലൈബ്രറിയിലേക്ക് പോകുമ്പോ കൊന്നമൂട് ബിജുവിന്റെ കവിതകളും അതുപോലെ ദരിദ്രവാസികൾ ഉല്ലാസ യാത്ര പോകരുത് ആ പുസ്തകം എടുക്കണം. അതെടുക്കണം, അതാണ്
1: അത് പോയിട്ട് പിന്നെ ഉണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് ഗ്രാൻഡ് ഉണ്ട്. അബദ്ധത്തിൽ വിട്ടുപോയാൽ ഞാൻ സാറിനെ വിളിക്കാം.
0: എന്നെ വിളിച്ചാൽ മതി.
1: അതുപോലെ എന്റെ ചെറുമക്കുള്ള പുസ്തകത്തിന്റെ പേര് പറഞ്ഞത് മറന്നു, ഇപ്പോഴും പറയില്ല, എന്റെ പേന ഇല്ല.
0: വേണ്ടേ
1: ഞാൻ പറഞ്ഞത് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ
0: വേനലിൽ ഒരു മഴയാ തെറ്റിപ്പോയോ
1: വയലാറിന്റെ ഗാനമല്ലേ
0: അതാണോ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടാണോ
1: അതാണോ എന്തോ നല്ല പാട്ടാണ്
0: നല്ല പാട്ടാണ്
1: അയാള് പിശകിയെന്നിരിക്കുമ്പോൾ
0: ലങ്കാദഹനം എന്ന് നന്ദകുമാർ എന്നെ സഹായിച്ചു ലങ്കാദഹനം രചന ശ്രീകുമാരൻ തമ്പി സാറാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. അതെ ആണ് വയലാറിന്റെ അല്ല, ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയാണ്. എം എസ് വിശ്വനാഥന്റെ സംഗീതം. അതെ, 50 മാർക്ക് എനിക്ക്, 50 മാർക്ക് നന്ദകുമാറിന്. അപ്പൊ ബിജു കൊന്നമൂട് സാറിന് കവി സാറിന് നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞ് നമുക്ക് പാട്ടിലോട്ട്
1: പോവാം. മധുജൻ സാറിനെ മധു സാർ ആരോ ഒരാൾ വിളിച്ചു അല്ലേ?
0: മധുജൻ സാറിനെ
1: മധു സാറും.
0: അതെ, അതൊക്കെ സ്വാഭാവികം, ഒരു ജനൊക്കെ വിട്ടുപോകും.
1: ഒരു അക്ഷരം വിട്ടെങ്കിലും അത് കൊള്ളാമെന്ന് നല്ല പേര്. നേരത്തെ വിളിച്ച മേഡം മധു സാറെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇത് ക്ലിയർ അല്ലായിരുന്നു
0: റേഡിയോ പറയും.
1: അപ്പൊ സാറ് സ്റ്റോക്ക് നോക്കിയോ?
0: ഏതാ
1: സ്റ്റോക്ക് നോക്കിയോ?
0: ക്ലോക്ക് നോക്കിയോന്നോ?
1: ഇല്ല, സ്റ്റോക്ക് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു.
0: റേഡിയോ സ്റ്റോക്ക് നോക്കി ഒരു ദിവസം വന്നാൽ മതി, നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുക്കാം. റേഡിയോ ചീത്ത ആയിരിക്കല്ലേ, അപ്പൊ നമുക്ക് എടുക്കാം.
1: അപ്പൊ രണ്ടുപേർക്കും എന്റെ നമസ്കാരം.
2: നമസ്കാരം.
0: അപ്പൊ പാട്ടിലോട്ട് പോവാം.
1: പാട്ടിലോട്ട് പോവാം.
0: ശരി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125-ആയി ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരമുള്ള പരിഷ്കാരങ്ങൾ. 2025-ലെ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മല സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിജെപി അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗവുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE ആറുവരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
2: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन उसमें कानपुर से काबराई के बीच में 4 लेन एक्सेस कंट्रोल हाईवे 7,145 करोड़ और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है. एक्सेस कंट्रोल करना उसकी वाइडनिंग इम्प्रूवमेंट वो सब भी उसमें इंक्लूडेड है.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ 2 ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30, USA ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവി കൊന്നമൂട് ബിജുവാണ്. ശ്രോതാക്കൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ ചോദിക്കാം, ഒക്കെയായി ഈ പോക്കുവയിൽ സാർത്ഥകമാകട്ടെ. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
2: ഞാൻ സാർ കൊല്ലം കരുനാഗപ്പള്ളി.
1: കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന്
2: അൻസാർ.
1: ഓക്കെ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവി കൊന്നമൂട് ബിജുവാണ്. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
2: നമസ്കാരം സാർ.
3: ആ നമസ്കാരം, നമസ്കാരം.
2: ആ ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ഈ പാട്ടിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഒരു പാട്ട് കേട്ടിരുന്നേ, ഈശ്വരൻ ഒരിക്കലും വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. അപ്പൊ ദൈവത്തിന് വല്ലതും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ലല്ലോ. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കാര്യം ആവശ്യമില്ല. പിന്നെ ഊണോ വെള്ളമോ മറ്റുള്ള സാധനമോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല.
3: ശരിക്കും ശരിക്കേ അങ്ങനെ ഒരു കഥ, കഥയുടെ ഇത്, അത് ആ കഥ അറിയാമോ? അറിയാമോ?
2: ഈശ്വരൻ ഒരുപിടി ചോറിനെ ജാതിച്ചു ദൈവം.
3: അതങ്ങനെ പാട്ടാക്കിയതാ.
2: തിരികൾ ഉയർന്നു സദസ്സിൽ എന്ന് പറഞ്ഞ ആ പാട്ട്, കാരണം ദൈവം സർവശക്തനായ ദൈവമാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങ് ഒരുപിടി ചോറിന് പോലും ആവശ്യമില്ല. അവര് പാട്ട് കേട്ടപ്പോ എനിക്ക് തിരി വന്നതാണ് ഞാന് പറയാൻ കാരണം കേട്ടോ. അതും ഒരു കവിതയാണല്ലേ.
3: ആ അത് വേറെ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും അത് ഈ പഴയൊരു പുരാണ കഥയെ പൊളിച്ച് വേറൊരു പാട്ട് കവിത പോലെ ചെയ്തിരിക്കുന്നതാണത്. അതറിയാമെങ്കിലേ അത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ.
2: എന്തോ?
3: ആ കഥ മനസ്സിലാവുമെങ്കിൽ അറിയുന്നുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: മോഹൻലാൽ ചിത്രമായ പഞ്ചാക്കിനി എന്ന ചിത്രത്തില്
3: സാഗരങ്ങളെ,
2: ആ സാഗരം ആ പാട്ട് പറഞ്ഞപ്പോഴേ മനസ്സിലായില്ല. സാറിന്റെ വീട് എവിടെയാ?
3: എന്റെ വീട് നെടുമങ്ങാടെന്ന്.
2: ആ നെടുമങ്ങാട് കീഴാറ് എന്ന് പറയുന്ന സ്ഥലത്താണോ?
3: കീഴാറ് അല്ല, ഇത് നെടുമങ്ങാടെന്ന്. പിന്നെ പാലോടൊക്കെ അറിയാമോ?
2: ആ പാലോട്,
3: ആ ആ ഭാഗത്താണ്. അങ്ങ് പോണ്ട, അതാണ് ആ വഴി.
2: ആ പാലോട് പോകണ്ട, അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്.
3: റൂട്ടാണ്, റൂട്ടാണ്. ഞങ്ങൾക്ക് പാലോട് പോകാൻ കുറച്ച് ദൂരമുള്ളൂ, ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ.
2: പാലോടാണോ? വേറൊരു സ്ഥലം ഉണ്ടല്ലോ, പാലുവള്ളി എന്ന് പറയുന്ന സ്ഥലം.
3: പാലുവള്ളിയും പാലോട് പോകുന്ന റൂട്ടാണ് അത്.
2: പാലുവള്ളി,
3: പാലുവള്ളി
2: കല്ലറ റൂട്ടാണോ? കല്ലറ
3: അല്ലേയും അങ്ങോട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ഇതെല്ലാം ഇങ്ങനെ പിരുന്ന് പിരുന്ന് 4 സൈഡ് പോവും. കല്ലമ്പലം അവിടെ അല്ല, അത് കല്ലറ പോകുന്നത് കല്ലറ എന്ന് പറയുന്ന ശരിക്കും
2: കേട്ടിട്ടുണ്ട്.
3: അടുത്തടുത്ത് തന്നെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്.
2: കരുനാഗപ്പള്ളി അല്ലേ
3: അഷിന്റെ പേര്? സ്ഥലം പറഞ്ഞ കരുനാഗപ്പള്ളി എന്നല്ലേ?
2: എന്റെ സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി. കൊല്ലം ജില്ല 3 കാര്യം കൊണ്ട് വളരെ അനുഗ്രഹീതമായ ജില്ലയാണ്. ഒന്ന് കോക്കനട്ട് ഓയില്, അതായത് വെളിച്ചെണ്ണയുടെ മെയിൻ ഓഫീസ് ഇവിടെ കേരഫിഡ്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കാണ്. 2, കശുവണ്ടിപ്പരിപ്പിന്റെ വിപണന കേന്ദ്രം എന്ന് പറയാം, പ്രധാനപ്പെട്ട വിപണന കേന്ദ്രം കൊല്ലം ജില്ലയിലാണ്. പിന്നെ മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലം കൊല്ലം ജില്ലയാണ്. അങ്ങനെ 3 കാര്യം കൊണ്ട് വിദ്യാസമ്പന്നമായ ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പൊ എനിക്കൊരു പാട്ട് വേണം. ഈ പാട്ട് വെച്ചിരുവോ?
1: അതല്ലേ സാഗരങ്ങളെ ചോദിച്ചത്.
2: ആ
1: ബോംബെ രവി സംഗീത സംവിധാനം ചെയ്ത് പഞ്ചാഗ്നി എന്ന ചലച്ചിത്രത്തില് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് ചോദിക്കുന്നത്.
2: ഡെഡിക്കേഷനുണ്ട്. ശിവ കുമരകം കോട്ടയം. പിന്നെ പി വി മുഹമ്മദ് വടക്കേവാന്ന് ഒരു പാലക്കാട്. പിന്നെ സന്തോഷ് നടക്കാവ് കോഴിക്കോട്. ആനന്ദം വിലാനൂര് കണ്ണൂര്. പിന്നെ സാറിനും പിന്നെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും പിന്നെ റേഡിയോ റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
4: ഇനി ഒരു 8 ജില്ലയിലെ ആൾക്കൂടെ ആയി കഴിഞ്ഞാൽ കേരളം മുഴുവൻ.
2: ശരി എന്നാ, ഓക്കെ, താങ്ക് യു.
4: അപ്പൊ പാട്ടിലേക്ക് പോവാം.
2: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ നമുക്ക് സ്നേഹിതനായിട്ടുള്ളത് കവി കൊന്നമൂട് വിജുവാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നല്ല നമസ്കാരം.
1: രണ്ട് സാറന്മാർക്ക് നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം.
1: എന്റെ പേര് ജോസഫ് ആണ്. നെടുമങ്ങാട്, നെടുമങ്ങാട് കുറളിയോടാണ്.
2: നെടുമങ്ങാടാണ്. കൊന്നമൂട് സ്ഥലം ഒരുപാട് സ്ഥലത്തുണ്ട്. എല്ലാ സ്ഥലത്തും ഓരോ കൊന്നമൂട് കാണും. പണ്ടങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും കൊന്നമൂട്, മുളമൂട്, തെറ്റിമൂട്, താന്നിമൂട്, കാരമൂട്, ഇത്രയും സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇനി വേറൊക്കെ അന്വേഷിച്ച വേറെ കാണും. തെറ്റിമൂട് തന്നെയാണ് ശരിക്കും. തെറ്റിമൂട് തന്നെയാണ് കൊന്നമൂട്. അങ്ങ് താഴെ വഞ്ചിപുത്ത് ആ ഭാഗത്തോട്ട് ഇറങ്ങൂലേ, അതിന്റെ പഴയ പേരാണ് കൊന്നമൂട് എന്ന് പറയുന്നത്. കോതകുളങ്ങര അങ്ങനെ താഴോട്ട് റോഡ് കിടപ്പുണ്ട്, വഞ്ചിപുത്ത് എന്ന് കയറുന്ന ആ ഭാഗമാണ് കൊന്നമൂട് എന്ന് പറയുന്നത്. പേരൊന്നുകൂടെ പറയൂ. പേര് ഞാൻ
1: എന്റെ പേര് ജോസഫ് എന്നാണ്. എന്റെ വീട് കുറളിയോടാണ്. ഞാൻ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നേ. ഇപ്പം പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് കാലൊന്നും വയ്യാത്തത് ഇങ്ങനെ വീട്ടിലാണ്. അങ്ങനെ രണ്ടു മക്കളാണ്, രണ്ടു മക്കളാണ്. മൂത്തയാള് ടീച്ചറാണ് സ്കൂളില്. ഇളയാള് നമ്മുടെ ഇവിടെ അർദ്ധ സർക്കാർ, നമ്മളെ ഈ ഇവിടെ വെള്ളനാട് തന്നെ കുണ്ണീർ എന്ന് പറയും. കുണ്ണീർ സ്ഥലത്ത് സ്കൂളിൽ ഒരു പള്ളിയുടെ സ്കൂളാണ്. അവിടെ ടീച്ചറാണ്. ഇളയാള് നെടുമങ്ങാട് ആശുപത്രി നേഴ്സാണ്. രണ്ട് കൊച്ചുമക്കൾ രണ്ടുപേരുണ്ട്. പിന്നെ രണ്ട് മോളുടെ ഭർത്താവ് ഇലക്ട്രിസിറ്റിയിലാണ് ജോലി. ഇളയാള് ഇളയാളുടെ ഐ എസ് ആർ പോകുന്നു.
2: അങ്ങനെ
1: വൈഫ് വൈഫ് മരിച്ചുപോയി സാറേ. അവർക്ക് 18 വർഷമായി. നാളെ മറ്റന്നാളെ 18 വർഷം തികയാണ്.
0: കവിത കേട്ടാലോ?
2: ഈ കവിത ഇത് ചൊല്ലൽ കവിത ഒന്നല്ല കേട്ടോ, ഈണമുള്ള ഒരു കവിത ഒന്നല്ല. പക്ഷെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു കവിത ചൊല്ല. ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ഒരു അനുഭവം. ചൂരൽ വെട്ടാൻ പോയ, ചൂരൽ വെട്ടാൻ പോയ. നമ്മൾ എന്നൊക്കെ ചൂരൽ വെട്ടുമല്ല കുട്ടികളെ അടിക്കാൻ, കുട്ടികൾ തന്നെ പോയി ചൂരൽ വെട്ടിക്കൊണ്ടുവരുമല്ലോ. അതാണ് ഞാൻ ചുരൽ വെട്ടാൻ പോയ ആവറേജ് കുട്ടികൾ. ഈ കവിത നടക്കുന്നത് 80കളുടെ അന്ത്യത്തിലാണ്. കുട്ടികൾ കാണാപ്പാഠം പഠിച്ചിരുന്ന കാലത്ത് പഠിക്കാത്ത കുട്ടികളെ അടിച്ച് മയപ്പെടുത്തുന്ന മാഷന്മാരുണ്ടായിരുന്ന കാലത്ത്. കുട്ടികളെ അടിച്ചെന്ന പരാതി, കുട്ടികളെ അടിച്ചെന്ന രക്ഷിതാക്കളുടെ പരാതികൾ പോലീസ് സ്റ്റേഷന്റെ പടിക്കലോളം എത്താതിരുന്ന കാലത്ത്. കുട്ടികൾ തർക്കൊല ചെയ്യാതിരുന്ന കാലത്ത് ചൂരൽ അന്നൊരു പ്രഥമ അധ്യാപകനോളം പ്രാധാന്യത്തോടെ വിലസിയിരുന്ന കാലത്ത്. ചൂരൽ വെട്ടാൻ പോയിരുന്നത് ആവറേജന്മാരായ ആൺകുട്ടികളായിരുന്നു. മിടുക്കന്മാർക്ക് ചൂരലിന്റെ മുള്ള് ഒരു പ്രഹേളികയായിരുന്നു. അവരത് വെട്ടുന്നവരെ അസൂയ കലർന്ന ബഹുമാനത്തോടെ നോക്കുന്ന കാലമായിരുന്നു. മണ്ട ശിരോമണികളാണ് ചൂരൽ വെട്ടുന്ന കാര്യത്തിൽ മിടുക്കരെങ്കിലും തനിക്ക് താൻ തന്നെ വടി വെട്ടി വരുന്നതിൽ എതിരായിരുന്നു അക്കൂട്ടർ. ചൂരൽ വെട്ടുന്ന ആവറേജന്മാർ, അവർ ധീരന്മാർ, അവർ വീരന്മാർ. അവർ നയിച്ചൊരു പാതയിലൂടെ സഖാക്കൾ നമ്മൾ വനത്തിലേക്ക്. വെള്ളിയാഴ്ചകളിലാണ് ചൂരൽ വേട്ട നടന്നിരുന്നത്. ഹെഡ്മാസ്റ്ററുടെ മേശയ്ക്കടിയിലെ വളഞ്ഞ വെട്ടുകത്തി എടുക്കാൻ പോയ ആവറേജന്മാർക്ക് അനുവാദം ചോദിക്കാതെ അകത്ത് പ്രവേശിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. സാറന്മാരുടെ കയ്യിലെ ചൂരൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുള്ള ആവറേജന്മാരുടെ കാലം, ആവറേജന്മാർ ആവേശഭരിതരായിരുന്ന കാലം. മക്കളെ, മക്കളെ, ന്യൂ ജനറേഷൻ ആവറേജന്മാർ വീടുവിടുന്നു, നാടുവിടുന്നു. ഒരു നെടുനീളൻ ട്രെയിനിന് തലവെച്ച് ഈ ഭൂമി തന്നെ വിടാൻ അവർക്ക് ചൂരൽ വെട്ടുന്ന ലാഘവമേ ഉള്ളൂ. തീരുന്നത്. ഇത് നമ്മുടെ ഇളവട്ടത്ത് വിആർഎം ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അന്ന് അവിടുത്തെ നമ്മളിങ്ങനെ ചുരൽ വെട്ടാൻ പോകരുത്, എന്റെ പുറകുവശത്ത് ചെറിയ വനമാണല്ലോ. മക്കളുടെയൊക്കെ പറഞ്ഞാ മതി ഇങ്ങനൊരു കവിത കേട്ടു.
0: ഇന്ന് വിളിച്ചപ്പോ കിട്ടിയല്ലോ. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായി എന്താ പറയാമോ, നമ്മുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ എന്നിട്ട് മൂളി മൂളി കേക്ക്, അതുപോലെ കവിത ശരിക്കും മൂളി കേട്ടു എന്നുള്ളതാണ്
2: എന്റെ ഒരു കവിത.
0: അത് ഭയങ്കര സന്തോഷം ഉണ്ടായി കേട്ടാ, സത്യമായിട്ടും ഒരു കവിത മൂളി കേട്ടത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്.
1: കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, പണ്ട് ഞാനൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചൂരലുണ്ട് നല്ല അടി
2: കിട്ടിയിട്ടുണ്ട്.
1: അയ്യോ ഇപ്പൊ അന്ന് പിറ്റേ ദിവസം ആ സാറ് ജയിലിലാവും, അന്നൊക്കെ ഞങ്ങള് കരഞ്ഞോണ്ട് വീട്ടിൽ പോവുള്ളൂ.
2: വീട്ടിൽ ചെന്ന് പറഞ്ഞ
0: ഞാൻ വിചാരിക്കുന്ന എന്താണെന്നറിയാമോ, ഈ കേസ് ഈ പൂർവകാല പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നാണ്. എങ്കിൽ എന്നെ തല്ലി എല്ലാം അകത്ത് കിടക്കും. ഒരു ഏതാണ്ട് ഒരു 60 വർഷത്തെ പ്രാബല്യത്തിന് പിൻകാല പ്രാബല്യം.
1: പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അന്നത്തെ കുട്ടികളെ കുറിച്ച് കുസൃതിയൊന്നും അല്ലായിരുന്നു, എങ്കിലും അടിയൊക്കെ കിട്ടുമായിരുന്നു.
0: മോശമൊന്നുമില്ല
2: അന്നത്തെ കാലത്തിന്റെ കുസൃതിയുണ്ട്,
0: ആരും മോശമൊന്നുമില്ല.
2: നമുക്ക് കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഉണ്ടാകുന്ന നമ്മള്
0: അതേ ഉള്ളൂ. ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: ഞാൻ ഇന്ന് വേണ്ടത് എന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു മറ്റന്ന 18 വർഷം തികയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്. ഭാര്യ ഭാര്യ എന്ന സിനിമയില് മണ്ണിനോട് യാത്ര പറഞ്ഞു മക്കളെ വിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: എവിടുന്ന് തപ്പിക്കൊണ്ട്
1: ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ സാറേ, പഴയ
0: സിനിമ ഒരുവിധപ്പെട്ടതെല്ലാം ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ഈ റേഡിയോയിൽ എഴുതി എഴുതി. മണ്ണിനോട് യാത്ര പറഞ്ഞു ഭാര്യ, പക്ഷെ ആ സിനിമ ഭയങ്കര ഹിറ്റ് സിനിമയായിരുന്നു ഒരു കാലഘട്ടത്തില്. ആയിരത്തി 1960കളിൽ ഉണ്ടായ അടിപൊളി സിനിമയാണ് ഭാര്യ. വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ശരിയല്ലേ? എവിടുന്ന് തപ്പിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞില്ല. അത് പാട്ടറിയാവുന്നതല്ല കേട്ടാ, ഭാര്യ എന്ന സിനിമ അറിയാവുന്നത് കൊണ്ടാണ്. ഭാര്യ എന്ന സിനിമയിൽ ഇവര് മൂന്ന് പേരുമാണ്. വയലാർ രാമവർമ്മയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. ദേവരാജന്റെ രാഗിണിയുണ്ട്. അതെ അതെ അതെ അതെ അതെ അതെ. അപ്പൊ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം സന്തോഷം അറിയിച്ചു കഴിഞ്ഞാൽ
2: നമസ്കാരം. എന്റെ കവിത മൂളി കേട്ട നിങ്ങൾക്ക് നന്ദി.
0: ഇനി ഇനി ഇനി ജോസഫ് നോക്കിയോ ഈ കാര്യം, ഒരു 10 കവിയരെങ്കിലും പറയും
2: പറയും
0: ജോസഫ് വയറലാവും.
2: അത് ഞാൻ പറയും, ഉള്ളുവേങ്ങാമൂടല്ലേ,
1: കുറളിയോട്
2: കുറളിയോട് കുറളിയോട്
1: ശരി സാർ.
0: അപ്പൊ പാട്ട് കേട്ടോ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവി കൊന്നമൂട് ബിജുവാണ്. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, നമസ്കാരം. ഞാൻ കൊറളിയോടുന്ന് നിർമ്മല.
0: വീണ്ടും കൊറളിയോടുന്ന്, തൊട്ട് മുമ്പത്തെ ശ്രോതാവൻ കൊറളിയോടുന്നാണ്.
1: എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവാണ്.
0: അത് വളരെ സന്തോഷം. റേഡിയോയുടെ ശബ്ദം അല്പം കുറച്ച് വെച്ചതിന് ശേഷം ഇന്നത്തെ അതിഥി കവി കൊന്നമൂട് ബിജു സാറിനോട് സംസാരിക്കും.
1: കൊന്നമൂടൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്, അതാണ് ഇന്ന് വിളിക്കാന്ന് വിചാരിച്ചത്. ഞാൻ
0: വിളിച്ചാലേ പറ്റൂ. അപ്പൊ സംസാരിച്ചോളൂ. നിങ്ങൾ പരിചയക്കാരായി, അയൽപക്കക്കാരായി, നിങ്ങളായി, നിങ്ങളുടെ പാട്ടായി.
1: കണ്ടിട്ടുണ്ടോ? സംശയമുണ്ട്.
2: റേഡിയോ കൂടെ കാണാൻ പറ്റില്ലല്ലോ.
1: പറ്റൂല. അല്ലാതെ കണ്ടിട്ടുണ്ടാന്ന് തോന്നാണ് നേരില്.
2: അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കേൾക്കാം.
1: ബിജു സാറിന് നമസ്കാരം.
2: ആ നമസ്കാരം. നമസ്കാരം. പേരെന്തോന്ന് പറഞ്ഞാ?
1: എന്റെ പേര് നിർമ്മല. ഞാൻ കൊത്തപ്പണിക്കാണ് പോണത്. കുഴിനട വലിയൊരു കെട്ടിടം വെച്ചിരിക്കുന്നില്ലേ, അതിന്റെ എന്താ
2: മൂന്ന് നില കെട്ടിടം.
1: ആ മൂന്ന് നില കെട്ടിടം. അതിന്റെ വർക്കിന് 2 വർഷം

0: അവിടെയൊക്കെ തന്നെ സുനിലിന് അവിടെയൊക്കെ തന്നെ പണി.
1: അവരെ കൂടെയാണല്ലേ?
0: ആ അവരെ കൂടെയാണ് പണിയാട്ട്.
2: ഈ അഡ്വക്കേറ്റ് ജയകുമാർ തീർത്ഥത്തിന്റെ വീട് വെച്ചത്, വീട് വെച്ചപ്പോ നിങ്ങളാണ്
1: പണിയുണ്ട്?
0: രണ്ടാം മക്കളില്ല, ആദ്യത്തതും അപ്പനും ഞങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തതും സുനിലാണ് വെച്ചെന്ന് പറയുന്നു.
2: അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്താണ്, ജയകുമാർ തീർത്ഥം. വളരെ അടുത്ത സുഹൃത്താണ്. അതായത് ഇപ്പൊ ഇതിലൂടെ ജയകുമാർ തീർത്ഥ സാർ നമസ്കാരം.
0: സാറിന് ഒരിക്കൽ ഒരവസ്ഥം പറ്റി. ഞാൻ ആനാട ഞാൻ പോവാറില്ല, പക്ഷെ ഞാനാണെന്നും പറഞ്ഞു സാർ എന്നെ പിറകെ വിളി വിളി തന്നെയായിരുന്നു അന്ന് പെണ്ണമ്പിള്ളേരുടെ ചെന്ന് പറഞ്ഞെന്ന്. അവര് കോളേജ് ലെക്ചറാണ് സാറിന്റെ ഭാര്യ, എങ്ങനെ പറഞ്ഞെന്ന്. എന്നിട്ടും അവര് മിണ്ടിയതേ ഇല്ല, ഇത്രയും ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന അവരെന്റെ കൂടെ മിണ്ടിയില്ല ചെന്ന്
2: പറയാം. സാറിന്റെ ഒരു കവിത കേട്ടാലോ നമുക്ക്?
0: ആ സാറിന്റെ ഒരു കവിത കേക്കണം. തൊട്ട് മുമ്പേ ചൊല്ലിയ കവിത അടിപൊളിയായിരുന്നു.
1: ഇത് ഞാന് കുറച്ച് പഴയ ഒരു കവിത ചൊല്ലാം. അത് ശരിക്കും കുറേ കാലമായി ഒരു കവിതയുടെ രൂപമല്ല. നമ്മൾ സാധാരണ കവിത എന്ന് പറയുമ്പോൾ എല്ലാരും ഒരു പാട്ട് പോലെ ഈണം ഉള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്.
0: പുതിയ
1: കാലത്ത് ഇങ്ങനെയുള്ള കവിതകളുണ്ട്, നിങ്ങൾ അറിയണ്ടേ? മറ്റേ കവിതകളൊക്കെ നമ്മളിൽ ഉണ്ട്. ഇത് നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ എടുത്തത്. ഇങ്ങനെയാണ് ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കവിതകൾ എഴുതി തുടങ്ങി. നമ്മൾ പഠിച്ചത് മാത്രമല്ലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. ഇത് കവിതയുടെ പേര് ആശ്വാസം എന്നാണ് കേട്ടോ. കുറച്ച് പഴയ കവിതയാണ്
0: ആശ്വാസം.
1: തട്ടുദോശ കുഞ്ഞുങ്ങളിൽ ഒരുവനാണ് ഞാൻ. ഇന്നലെ വരെ ഉഴുന്നും അരിയുമായി വേറിട്ടു നിന്ന എന്നെ ആട്ടിയരച്ച് ഉപ്പിട്ട് പുളിപ്പിച്ച് കോരി ഒഴിച്ചു. തട്ടുദോശ കുഞ്ഞുങ്ങളിൽ ഒരുവനാണ് ഞാൻ. ഇന്നലെ വരെ ഉഴുന്നും അരിയുമായി വേറിട്ടു നിന്ന എന്നെ ആട്ടിയരച്ച് ഉപ്പിട്ട് പുളിപ്പിച്ച് കോരി ഒഴിച്ചു. ചുട്ടകല്ലിൽ തിരിഞ്ഞും മറിഞ്ഞും വെന്തു പാകപ്പെട്ട എന്റെ മുതുകിൽ മുളക് തേച്ച് നീട്ടവേ ആർത്തിയോടെ വിഴുങ്ങാൻ വന്നവന്റെ കൈ ഞാൻ പൊള്ളിച്ചു. പെട്ടെന്ന് വായിലിട്ട അവന്റെ നാവു ഹാവു. ഇത്രയേ ഉള്ളൂ കവിത, അതാണ് ആശ്വാസം. ഇരുപത്തഞ്ചു വർഷം മുമ്പ് എഴുതിയൊരു
0: കവിത.
1: കവിത കേട്ട കേട്ട് ചിരിച്ചിരിച്ചാണ് കേട്ടത്. അനുഭവം എന്റെ ജീവിതത്തില് 30 വർഷം കൊണ്ട് കവിത എഴുത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കരുണതായിയുടെ ഈ റേഡിയോയിൽ വന്നപ്പോഴും ഒരാള് നേരത്തെ കവിത
2: മൂളി ഒരേ
1: മൂളി മൂളി കഥ കേൾക്കുമ്പോൾ കേട്ട്. നിങ്ങളിപ്പോ എന്റെ കവിത കേട്ട് ആസ്വദിച്ച് ചിരിച്ച് ചിരിച്ച് കേട്ട്
0: കവിത എഴുതി.
1: ഞാൻ ശരിക്കും അല്ലാതെയൊക്കെയുള്ള കവിതകളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള കവിത നിങ്ങൾ അറിയണ്ടേ? അല്ലെങ്കിൽ മറ്റേത് നമ്മളല്ലാതെ കേൾക്കുന്നുണ്ടല്ലോ. മുരുകൻ കടക്കടയുടെ കവിതകളും അതുപോലെ മത്സുന സാറിന്റെയും വയലാറിന്റെ ഒക്കെ കവിതകള് നമ്മളൊരു പ്രത്യേക താളത്തിൽ ഈണത്തിൽ കേട്ട് പോകുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള കവിതകളും ഉണ്ട്. എന്തായാലും സന്തോഷം.
2: പക്ഷെ ഇതായിരുന്നു കവിത അല്ലേ?
1: അങ്ങനെയൊന്നും
2: എന്തൊക്കെയോ ഉണ്ട്, എവിടെയൊക്കെയോ കൊള്ളുന്ന എന്തൊക്കെയോ ഉള്ള കവിത.
1: അത് ശരിക്കേ നമ്മൾ പാട്ട് കേൾക്കുമ്പം സാഡ് സോങ് ദുഃഖമുണ്ട്, അതുപോലെ സന്തോഷമുള്ള പാട്ടുകളുണ്ട്, പിന്നെ ഇപ്പൊ വേടനൊക്കെ പറയുന്നുള്ള റാപ്പ് പോലത്തെ പാട്ടുകളുണ്ട്, അതുപോലെ സ്പീഡുള്ള അങ്ങനെയുള്ള പല സൈസിലുള്ള പല അതായത് പല അഭിരുചിയുള്ളവർക്ക് പറ്റുന്ന പാട്ടുകൾ ഉള്ളതുപോലെ തന്നെ കവിതയിലും ഈ വ്യത്യസ്തത എല്ലാത്തിലും ഉണ്ട്, സിനിമയിലും ഒക്കെ ഉണ്ട്.
2: പിന്നെ ഏത് പാട്ടാണ് വേണ്ടേ?
0: ഇന്ന് എനിക്ക് മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഋതുഭേദകൽപ്പന ചാരുത നൽകിയ കവിത
2: തന്നെ. എം ഡി രാജേന്ദ്രന്റെ രചനയാണത്, അതാണ് എന്റെ അല്ലേ?
0: അതെ അതെ,
2: അതാണ് എന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമ മംഗളം നേരുന്നു അല്ലേ?
0: മംഗളം നേരുന്നു
2: അതായിരുന്നു എന്റെ. ഓക്കെ ഓക്കെ, അത് എന്തോ വരിയല്ലേ ഋതുഭേദകൽപ്പന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത
0: ിതോഷികം പോലെ
2: ഇളയരാജയുടെ സംഗീതം. പക്ഷെ സിനിമ എനിക്ക് പെട്ടെന്ന് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്.

0: മംഗളം നേരുന്നു എന്ന്. അതിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്ന ഒത്തിരി നല്ല പാട്ടാണ് അല്ലെ. ഇത്ര നന്നായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് എം ഡി രാജേന്ദ്രൻ. അതെ അതെ അതെ, ഈ പാട്ട് പക്ഷെ ഈ എഴുതുന്ന ആൾ എം ഡി രാജേന്ദ്രൻ അധികം ആളുകൾ എന്ത് ചെയ്തിട്ടില്ല ശ്രദ്ധിച്ച്. ഇതിൽ അല്ലിയിളം പൂവ്, അതെ അതെ, ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് നല്ല സാഹിത്യ ഭംഗിയുള്ള ഒരു കവിത പോലെ മനോഹരമായ കവിത തന്നെയാണ്. അപ്പോ കവിക്ക് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലോട്ട് പോകാം.
1: നന്ദി, നമസ്കാരം.
0: അതും ഇരിക്കട്ടെ, അപ്പൊ പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് ഇന്ന് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ കൊന്നമൂട് ബിജുവാണ്. കവി, വിവർത്തകൻ, ബാലസാഹിത്യകാരനുമൊക്കെയായ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ വെള്ളറട കല്ലിമൂടിൽ നിന്ന് സുധയാണ്.
0: ഒറ്റ ശ്വാസത്തില് വെള്ളറട കല്ലിമൂടിൽ നിന്നും സുധയാണ്.
1: സുധയാണ്
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ബിജു സാറാണ്, കവിയാണ്, ഒരു കവി സാറാണ്.
1: നമസ്കാരം സാറേ, കവി സാറിനും നമ്മളെ സാറിനും നമസ്കാരം.
2: നമസ്കാരം.
1: എന്റെ സഹോദരന്റെ പേര് ബിജു എന്നാണ്.
2: അപ്പൊ
1: സാറ് ദോശ ഒക്കെ ചുരുന്ന കവിത ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിക്കാന്ന്.
2: ദോശ ചുട്ട് തരുമോ അടുത്ത്?
1: സാറ് ഉള്ളിൽ കൂടെ അരച്ച് ആറ്റിയൊക്കെ ദോശ ചുട്ടല്ലേ ഇപ്പൊ?
2: കവിതയൊക്കെ അങ്ങനെ കവിത കവിത ചെയ്യുന്നതും അങ്ങനെയാണല്ലോ, സങ്കടം സന്തോഷം
1: എല്ലാം കൂടെ. ഞാൻ വിചാരിച്ചു ചൂടാടെ വിളിക്കാന്ന്.
2: ചൂടാടെ വിളിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ?
1: വെറുതെ കവിത ഒന്നും ഞാൻ കേട്ടില്ല, വിചാരിച്ചൊന്ന് വിളിക്കാം.
0: ഒരു കവിത കൂടെ കേക്കണോ? ഒരു കവിത കൂടെ കേക്കണോ?
2: നിങ്ങള് പല വെള്ളറടയെന്നല്ലേ പറഞ്ഞല്ലേ?
1: ഓ സാറേ, വെള്ളറട ചെമ്പൂരി വരി വെള്ളറട.
2: ഞാനൊരു കാര്യം ചെയ്യാം. ഒരു നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്ന തക്കല, നമ്മുടെ ബോർഡർ തന്നെ, അവിടെ ഒരു കവിയുണ്ട്, സൗമ്യ, ഡോക്ടർ സൗമ്യ. അവരൊരു കോളേജ് അധ്യാപികയാണ്.
1: നിങ്ങൾക്ക്
2: അറിയാമോന്ന് ചോദിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു കവിയുണ്ട്,
1: നമ്മുടെ ഇവിടെ നമ്മുടെ വീടിന് കുറെ അപ്പുറത്താണ് കൊടപ്പനം ഉണ്ടെന്ന്. അതുവഴി പിന്നെ തമിഴ്നാട് ബസ് പോകും.
2: അത് ശരി, ഞാൻ പറഞ്ഞത് അവിടെ ഒരു കവി ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ആ കവിയുടെ തമിഴ് കവിതയെ ഞാൻ മലയാളത്തിലാക്കിയിട്ടുണ്ട്. ആ കവിത ഒന്ന് ചൊല്ല. അപ്പൊ സൗമ്യ, അവരവിടത്തെ ഒരു ഡോക്ടർ സൗമ്യ എന്ന് പറയും, അവിടത്തെ ഒരു കോളേജിൽ അധ്യാപികയാണ്. അപ്പൊ അവരെഴുതിയ ഒരു പുസ്തകം എനിക്ക് തന്നു. അതില് 10-15 കവിത ഉണ്ട്, അതിൽ 15 എണ്ണം ഞാൻ മലയാളത്തിലാക്കി. ഈ കവിതയുടെ പേര് പത്തായപ്പുര. പത്തായപ്പുരൈ എന്ന് അവരെഴുതിയിട്ടുണ്ട്, നമ്മളതിനെ പത്തായപ്പുര എന്ന് വായിക്കും. പത്തായപ്പുര. സർപ്പക്കാവിൽ തീപിടിച്ചു, തീനാവുകൾ നൃത്തമാടി, വെള്ളം കോരി കോരി ഒഴിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം. സർപ്പക്കാവിൽ തീപിടിച്ചു, തീനാവുകൾ നൃത്തമാടി, വെള്ളം കോരിക്കോരി ഒഴിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം. കനൽ ചൂട് സഹിക്ക വയ്യാതെ അലറിയാടി സർപ്പങ്ങൾ. ഗൗരിച്ചേച്ചി കുളം വറ്റുവോളം വെള്ളം കോരിക്കോരി കനലാറ്റിക്കൊണ്ടേയിരുന്നു. പാമ്പുകൾ അവളെ വിശ്വാസത്തോടെ നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് മച്ചിയായിരുന്ന ഗൗരിച്ചേച്ചിക്ക് വയറ്റിലുണ്ടായത്. അവൾ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അതിലൊന്ന് സർപ്പക്കുഞ്ഞ്. സർപ്പക്കുഞ്ഞ് അവളോട് സംസാരിച്ചു, ക്ഷേത്രകാര്യങ്ങളും പൂജാകാര്യങ്ങളും ചൊല്ലിക്കൊടുത്തു. അത് അവിടുത്തെ പത്തായപ്പുരയിൽ ചുരുണ്ടു കിടന്നു. വീട്ടിലെന്തുണ്ടായാലും നല്ലതാകട്ടെ ചീത്തയാകട്ടെ, സർപ്പം അവളുടെ കാതിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കും. ഇത് അവരെഴുതിയ ആ ഒരു തമിഴ് കവിത, അതിനെ ഞാൻ ഇങ്ങനെ മലയാളത്തിലുണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അവരുടെയാണ്, പറയണ്ട, ഞാൻ പറയാം.
0: നിങ്ങളാണ് മൂളിക്കേട്ട് ആരും കവിത കേൾക്കൂല ഇല്ലേ സുധ? കവിത മൂളി മൂളി കേട്ട് ആസ്വദിച്ചില്ലേ? അതെ അതെ
2: അതെ.
1: നമുക്ക് സാറ് ഇവരെ കേട്ടും സാറ് ഇങ്ങനെ പിടിച്ചാൻ തരണേ.
0: ഇതുപോലെ കൊറേ എണ്ണം ഉണ്ട്,
2: ഇനി ആൾക്കാരുണ്ട്, നമ്മള് കൊണ്ടുവരൂടാ. ഇല്ലാതെ നമുക്ക് ലോകം നാളെ കൊണ്ട് അവസാനിക്കില്ല എന്നും കേൾക്കില്ല.
0: എന്നല്ല ചോദ്യാണ്, ഇതിനൊക്കെ എവിടെ നിന്ന്
1: പറ്റുള്ളൂ.
0: പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കവിത, മൂന്നാല് കവിത കേട്ടേല് ദോശ തട്ടുദോശ തന്നെയല്ലേ കയ്യിൽ നിക്കണ.
1: ഞാൻ
2: ചെത്തിട്ടാണ് ദോശ കവിത കേട്ടോണ്ടിരുന്നത്.
3: ചുട്ട് തള്ളണ
2: ചുട്ട് മുളവും തേക്കുന്നു.
3: ഇന്ന് ഏത് ഏത് പാട്ടാ വേണ്ടേ
1: സാറേ? എനിക്ക് മൈനാഹം കരയിൽ നിന്നുയരുന്നു ആ പാട്ടാണ്
3: ജാനകിയമ്മ പാടിയ പാട്ട്, ബിച്ചു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം, സിനിമ തൃഷ്ണ.
1: പാടത്തിന്റെ പേര് എന്റെ ഒരു നാലില് അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത്
2: ചെമ്പൂര് എന്നുള്ള സ്ഥലത്ത് ഒരു കവി ഉണ്ടാവും, ചെമ്പൂര് സുകുമാരൻ നായർ, അറിയാമോ? മരിച്ചുപോയി, ഒരു ട്യൂട്ടർ അധ്യാപകനൊക്കെ ആയിരുന്നു, അറിയാമോ ചെമ്പൂര് സുകുമാരൻ നായർ? ആ ഞങ്ങളൊക്കെ പരിചയക്കാരായിരുന്നു.
3: പോയാ? നിശബ്ദത, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്. രണ്ടിലൊന്നും അറിഞ്ഞേ പോവുള്ളു. അതെ അതെ, എന്തായാലും നമ്മളും രണ്ടിലൊന്നും അറിഞ്ഞേ
1: പോവുള്ളു.
3: പിന്നെ നമ്മളല്ലേ കൂട്ട്? പിന്നെ കരുണാസായി റേഡിയോ ആണ് കൂട്ട്, അതൊക്കെ അവൻ കന്നായിട്ട് അറിയാം. അപ്പൊ സാറിന്റെ അടുത്തോടെ ഒന്നുകൂടെ നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ എന്ന സിനിമയിൽ ശ്യാം സംഗീതം ചെയ്ത്, ബിച്ചു തിരുമല എഴുതി, എസ് ജാനകി പാടിയ, ജൈവി ശശി സംവിധാനം ചെയ്ത ആ സിനിമയിലെ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ സാറിനോട്
2: നന്ദിയോട് പറയുന്നു. ശരി എന്നാ,
3: അപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും സ്നേഹാന്വേഷണം, എല്ലാവർക്കും ആയിട്ട് പാട്ട് കേൾക്കാം.
1: കേൾക്കാം സാറേ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവി കൊന്നമൂട് ബിജുവാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ ഹലോ, കേൾക്കാവോ?
1: കേൾക്കാം കേൾക്കാം. നമസ്കാരം, ഞാൻ ശങ്കരൻ നായർ.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവിയാണ്. എല്ലാവരും കവി സാർ എന്ന് വിളിച്ച കൊന്നമൂട് ബിജു.
1: കവി സാർ എന്ന് ഒരിക്കൽ വിളിച്ചാൽ പോരെ, കവിത കേട്ട് പത്ത് പിടിച്ചു സാറെ.
0: ആണല്ലേ, പത്ത് വശമൊക്കെ തലക്കിരിക്കുന്നു.
1: അത് നമ്മള് ബാലേന്ദ്ര സാറ് മനസ്സിൽ നിറങ്ങി പോയില്ല, അപ്പൊ ഇത് അടുത്ത കവി.
0: അപ്പോ വീട് എവിടെയാണ്? വീട്
1: വീട് മുണ്ടല.
0: അത് കേട്ടു, അതാണ് ഇങ്ങനെ എന്ന് കേൾക്കില്ല.
1: എന്തായിരുന്നാലും വളരെ ഭയങ്കരമായിരിക്കുന്നു. എനിക്ക് അതിന് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു പേരാണ് സാറെ, ദാരിദ്ര്യവാസി ഉല്ലാസയാത്രയ്ക്ക് പോകരുത്.
0: എന്തായാലും ആരെങ്കിലും കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞതായിട്ട് തോന്നിയ?
1: അത് എന്ത് അർത്ഥമായിട്ടുള്ള ഒരു വാക്ക് നീ
2: ആലോചിക്കുക.
1: ഒന്നിനൊന്ന് ഏത് മോശം ഏത് നല്ലതെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ.
2: അപ്പൊ ചേട്ടാ, എന്നെ കുറച്ചു പേര് വിളിച്ചിട്ടേ ഈ ദരിദ്രവാസികൾ ഉല്ലാസയാത്ര പോകരുന്ന പേര് നീ എന്തിനാണ് ഇട്ടെന്ന് ചോദിച്ച സുഹൃത്തുക്കളും പരിചയമില്ലാത്തവരും ഉണ്ട്. അതെന്താ അവർക്ക് പോയാ എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു.
1: അല്ല അത് സാറേ, അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു വാക്കല്ലേ സാറേ. അത് ദരിദ്രവാസി ഉല്ലാസയാത്രയ്ക്ക് പോയാൽ വീട് മുടിക്കും, അത്രേ
2: ഉള്ളൂ.
1: പണ്ട് നമ്മളെ നാട്ടിൽ കല്യാണം നടത്തി കുടുംബം മുടിച്ചിട്ടുള്ളത് പോലെ. എന്തായാലും
0: ഞാന് ഹരിഹരദാസ് സാറും തമ്മിൽ തർക്കമുണ്ട്. ഞാൻ പറഞ്ഞ ആ കവിത എന്നെ കുറിച്ചുള്ളതാണ്, അപ്പൊ പുള്ളി പറഞ്ഞ പുള്ളിയെ കുറിച്ചുള്ളതാണ്.
1: ഞാന് അതിന് ഞാന് അദ്ദേഹത്തിന് ഹരിഹരദാസിന് എന്റെ ഒരു വലിയ നമസ്കാരം. കാരണം ഇത്രയും ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ, കാരണം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്റെ അച്ഛന്റെ കാലത്ത് അച്ഛനും കൂട്ടുകാരും ഭജന പാടിയാണ് ബുക്ക് വാങ്ങിച്ചെന്നാണ് പറയുന്നത്. ആ കാശ് കൊണ്ട് ബുക്ക് വായിച്ചു കൂട്ടി, അപ്പൊ ഇത്രയും ഭയങ്കരമായിട്ട് അതിനെ ഈ സ്വന്തം മക്കളെ കൊണ്ട് നടക്കുമ്പോലെ കാലുവലിച്ച് കൊണ്ട് നടന്ന് അതിനെ വളർത്തി ഇത്രയും വലുതാക്കി എന്ന് പറയുമ്പോൾ അതിനൊരു ഭയങ്കര, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആദരിക്കേണ്ടതാണ്.
0: നമ്മുടെ മൂന്ന് പേരുടെയും നമസ്കാരം അദ്ദേഹത്തിന്.
1: അതെ, അത് തീർച്ചയായിട്ടും കാരണം അത്രയും ഇതായിട്ട് ഞാൻ ഈ അദ്ദേഹം പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ടുണ്ട്. ഈ ഓരോ ബുക്കുകളുടെ കാര്യം പറയുന്നത് അതുമായിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മൾ ഉണ്ടല്ലോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ അതുപോലെ നമ്മുടെ കവിസാറ് എന്തായാലും കവിസാറ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവും.
0: കവിത കേൾക്കാമോ?
1: അതെ കേക്കാം കേക്കാം.
2: ആ കവിത തന്നെ ആവാം, ദരിദ്രവാസികൾ ഉല്ലാസയാത്ര പോകരുത്.
0: ആ കവിത
2: കന്യാകുമാരിക്ക് ഒരു ഉല്ലാസയാത്ര, ട്യൂഷൻ സെന്ററിന്റെ വക, ഗതികെട്ട മാഷിന് ടിക്കറ്റ് ഫ്രീ. അമ്മ വീട് തമിഴ്നാട്ടിലാണെന്നറിയാം, അമ്മയോടുള്ള സ്നേഹം തമിഴിനോടും ഉണ്ട്. വയല് കണ്ടപ്പോൾ പോത്തിയെ ഓർത്തു, പോത്തി എന്ന് പറഞ്ഞ അപ്പൂപ്പൻ. വയല് കണ്ടപ്പോൾ പോത്തിയെ ഓർത്തു, പോത്തിയുടെ മുന്നിൽ സ്നേഹത്തോടെ നിന്ന് കൊഞ്ചിക്കുഴഞ്ഞു. പോത്തി ചോദിച്ചു, നെല്ലും പുല്ലും തമ്മിലുള്ള വ്യത്യാസം? നെല്ലും പുല്ല് തന്നെ, നെല്ല് നമ്മൾ തിന്നും, പുല്ല് പശു തിന്നും. ഓർമ്മകളുടെ ചില്ലുടച്ചുകൊണ്ട് അടുത്തിരുന്ന എന്റെ സ്റ്റുഡന്റ് വിളിച്ചു, ഡിഗ്രി രണ്ടാം വർഷം, പേര് പറയുന്നില്ല. സാർ പുറകിലേക്ക് വാ, കുറച്ച് നാടനുണ്ട്, നാടൻ പാട്ടുമുണ്ട്. ഞാൻ ചോദിച്ചു, നെല്ലും പുല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താ? നെല്ല് കാണണമെങ്കിൽ തമിഴ്നാട് വരെ വരണം, പുല്ല് കാണണമെങ്കിൽ മുറ്റത്തിറങ്ങി കുനിഞ്ഞു നോക്കിയാൽ മതി. രണ്ടെണ്ണം അടിച്ചപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു, വയല് രണ്ടെണ്ണം അടിച്ചപ്പോൾ വീണ്ടും ചോദിച്ചു, വയല് കാണുമ്പോൾ മരിച്ചുപോയ അപ്പൂപ്പനെ കാണാൻ പറ്റുന്ന അത്ഭുത വിദ്യ നിനക്കറിയാമോ? ലഹരി മോക്കുമ്പോൾ പൂരപ്പാട്ട് വരുന്ന ഉന്മാദസ്ഥിതി സാറിനുണ്ടോ? എനിക്ക് ഒന്നുകൂടി ഒഴിക്കുമ്പോൾ അവൻ ഉറക്കെ പറഞ്ഞു, ഇത് കണ്ടു, സോഷ്യലിസം നടപ്പിലാകും സാറേ, നമ്മൾ ഇങ്ങനെ മനസ്സ് വെച്ചാൽ മാത്രം മതി. കന്യാകുമാരിയിലെ തിരക്കെനിക്ക് മനമറിക്കലായി, കടൽ എനിക്ക് രസിച്ചില്ല, പാറ എനിക്ക് പിടിച്ചില്ല, അത് അസ്തമയം എനിക്ക് സുഖിച്ചില്ല, വെളുത്ത തമിഴത്തികളുടെ മാത്രം ഉഴുത്തമേനി നോക്കി ഞാൻ മണലിലിരുന്നു. എല്ലാവരും ഷോപ്പിംഗ് നടത്തി വാങ്ങി വാങ്ങി വാരി വാരി കൂട്ടി, ഞാൻ വെറുതെ പോലും പോക്കറ്റിൽ കൈയിട്ട് നോക്കിയില്ല. പള്ളുങ്കുമാല വിൽക്കുന്ന തമിഴ് പെൺകുടിയോട് ഞാൻ ചോദിച്ചു, പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അവളൊന്ന് ചിരിച്ചു ഞാനും. ഇത്രയേ ഉള്ളൂ കവിത. ഒരു കൂട്ടിച്ചേർക്ക ഒരു കാര്യമൂടെ പെട്ടെ, ഞാൻ ഇതിനകത്ത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മദ്യപാനിയാണ്, ഞങ്ങളെല്ലാം കൂടി വെള്ളം അടിച്ചെന്ന് വിചാരിച്ചാളെ, പ്രേക്ഷകരെല്ലാവരുടെ കൂടെയാണ് പറയുന്നത്. ഇത് കവിതയ്ക്ക് നമ്മളിങ്ങനെ പ്രമേയം വച്ചതേ ഉള്ളൂ.
1: അല്ല സാറേ, ഈ കവിതയ്ക്ക് വേറെ ഏത് പേരുടെ, ഈ കവിതയ്ക്ക് പറ്റിയ പേര് തന്നെ.
2: ഞാൻ പുസ്തകം ആ പേര് തന്നെ ഇറക്കി.
1: പിന്നെ എന്തായാലും ഇന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു പ്രയാസമായി പോയാണ്. ഞാൻ കുറെ നേരത്തെ നോക്കിയാണ്, എനിക്ക് തുടക്കം മുതലേ ഞാനിത് കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്.
0: ഒരു രസമുണ്ട് കവിതകളല്ലേ?
1: നല്ല രസമുണ്ട് സാറേ, വരുത് നല്ല ഒന്നും നമുക്ക് കേട്ട മതി വരാത്ത, വീണ്ടും വീണ്ടും കേൾക്കണമെന്നുള്ള ഒരു തോന്നലുള്ള കവിതകളാണെല്ലാം.
0: ചിന്തിക്കാൻ വകയുള്ള കവിതകൾ.
1: തീർച്ചയായിട്ടും.
2: ഇന്ന് ഇവിടെ വന്നില്ലെങ്കിൽ എനിക്കും അതൊരു വലിയ നഷ്ടമാണ്. എന്റെ കവിതയെ കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിക്കും.
1: ശരിക്കും സാറൊരു നാട്ടിൻ പുറത്തുകാരൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സാറിന്റെ കവിതകളെല്ലാം അതിനോട് നമ്മുടെ ജീവിതത്തിനോട് താരതമ്യപ്പെട്ട ഏകദേശം ഉള്ളതെല്ലാം അങ്ങനെയാണെന്നൊരു തോന്നല് മനസ്സിലുണ്ട്.
2: നമ്മള് ഒരു നാട്ടിൽ, ഞാൻ മഞ്ച സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് രണ്ടു വർഷം. ആ മുക്കോലൊക്കെയാണ്, അമ്മയുടെ വീട് മുക്കോലൊക്കെയായിരുന്നു. അപ്പൊ അവിടെ നിന്നിട്ട് രണ്ടു വർഷം മഞ്ച സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബാലേന്ദ്ര സാറിന്റെ, കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറൻ എന്റെ ഇളയ മാമനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. പറഞ്ഞതേ ഉള്ളൂ.
0: മഞ്ച സ്കൂളിൽ പഠിച്ച ഒരാളിന് മുണ്ടയില അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ.
2: വന്നിട്ടുണ്ട്, ഞാൻ അവിടെ കവിയരങ്ങനെ പണ്ട് വന്നിട്ടുണ്ട്.
0: പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് അതുവഴി നടന്നു പോയിട്ടുണ്ടാവും. ക്ലാസ് കട്ട് ചെയ്ത് അതുവഴിയല്ല, അരുവിക്കരോട്ടാണ്
1: പോകുന്നത്,
2: അങ്ങോട്ടാണ്
1: പോകുന്നത്.
2: അതുവഴി അങ്ങ് പോകും.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിന്ന് സുഖമെവിടെ ദുഃഖമെവിടെ എന്ന് തുടങ്ങുന്ന ശ്രീകുമാരൻ തമ്പിയുടെ ഒരു അതിമനോഹരമായ ഒരു പാട്ട്, ഒരു കവിയല്ലേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്, അപ്പൊ അതിനുമായിട്ട് സാമ്യമുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: അതൊരു കവിത പോലെ സുന്ദരമാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതന്നെ, അതുപോലെ അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ട്.
0: യേശുദാസിന്റെ
1: സംസ്ഥാന അവാർഡായി കിട്ടിയ പാട്ടാണ്,
0: ദക്ഷിണാമൂർത്തിയുടെ
1: ശ്രീകുമാരൻ തമ്പി.
0: അതെ അതെ അതെ, മനോഹരമായ പാട്ടാണ്.
1: അപ്പൊ എന്തായിരുന്നാലും സാറിന് ഇനിയും ഒരുപാട് കവിതകൾ എഴുതി ഇനിയും നേരും പ്രശസ്തി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇനിയും കർണാടകയിൽ ഒന്ന് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ വളരെ നന്നായിരിക്കും.
2: എന്നെ വിളിച്ചാൽ ഞാൻ എന്നും വരും. വല്ലപ്പോഴും
1: അല്ല, നമുക്ക് ഈ സംസാരിക്കുമ്പോ ഇങ്ങനെ ഉള്ള ആൾക്കാരെ കൂടെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവര് സംസാരിക്കുന്നത് കേക്കോ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സുഖവുമുണ്ട്.
0: അതെന്തെന്നറിയാമോ,
1: നമ്മള് അതിലങ്ങ് നമ്മൾ അങ്ങ് ലയിക്കും.
0: അതെന്തെന്നറിയാമോ, ജാടയും പോരൊന്നുമില്ലാതെ സംസാരിക്കുന്നുണ്ട്.
1: അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു ഞാനൊരു വലിയ കവിയാണ് അല്ലെങ്കിൽ മറ്റേതാണ് അങ്ങനെയല്ല, നമ്മൾ സാധാരണ മതിയം സാറിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് കൂട്ടുകാരെ പോലെ, കൂട്ടുകാരായിരിക്കാമെങ്കിലും ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത്, അതുപോലെ വിളിക്കുന്ന ആൾക്കാരുടെ കൂടെയും ആ രീതിയിലാണ്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും
0: കുളിർമ
1: തീർച്ചയായിട്ടും.
2: അല്ല, അതൊക്കെ മാറുന്നു, ഞാൻ വലിയ കവിയായി പറഞ്ഞേ ഉള്ളൂ. വരുമ്പം ഞാൻ കാണിക്കും,
0: കാത്തിരുന്ന് കാണുക. ജാടയും പോരും
2: വരുന്നു, ജാടയും പോരും അടുത്ത കവിതയാണ്.
1: എന്തായാലും ശരി സാറേ, മനസ്സ് നിറഞ്ഞു. ഇത്രയും സമയം ഇത് കേട്ട് നമ്മുടെ മനസ്സിനൊരു കുളിർമ മനസ്സ് നിറഞ്ഞു.
2: ശരി, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ കവിത എഴുത്ത് നിർത്തൂല. കാരണം ഞാൻ എഴുതുന്നതൊക്കെ ശരിക്കും കവിതയാണോ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നോ എന്നൊരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ലെന്ന്.
1: ഇതിപ്പോ സാറ് എത്രയോ കവിത, പക്ഷെ അത് ചില കവിതകൾ സാർ ഈ ഒരു ഗദ്യം പോലെ പറഞ്ഞു അത് കവിത ആ രീതിയിൽ പറഞ്ഞ് അത് നമുക്ക് ശരിക്കും അത് മനസ്സിലാകത്തക്ക രീതിയിലാണ് സാർ പറഞ്ഞത്. ഒരു കവിത ചൊല്ലും പോലെ അല്ലെങ്കിലും ആ നിർത്തി ഓരോ ഇത് പറഞ്ഞത് നമുക്കത്, അതുകൊണ്ട് ഒന്നും ഒരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ നല്ലത് ഏത് മോശം ഏതെന്ന് പറയാൻ നമുക്ക് ഒപ്പില്ല. ഒന്നിനൊന്നിന് മിച്ചം. ഇന്നിപ്പോ ഈ കേട്ട കവിതകള് എല്ലാം ഒന്നിനൊന്നിന് മിച്ചം.
0: അതുകൊണ്ടാണ് ആളുകൾ മൂളിക്കേട്ട് ചിരിച്ചു കേട്ട്.
1: അതെ, അത് ചിരിച്ചു പോവും. നമ്മൾ അറിയാതെ നമ്മുടെ ആ മനസ്സിനെ, ഞാൻ പറഞ്ഞില്ല, മനസ്സിന് ഒരു എന്തോ ഒരു നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു കവിത. നമ്മൾ ഒരു പാട്ട് കേൾക്കുന്നത് പോലെ അല്ല.
0: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോകാമോ? സാറിനോട് ഒരിക്കൽ കൂടെ നന്ദിയോ നമസ്കാരമോ സ്നേഹമോ സന്തോഷമോ.
1: അത് സ്നേഹം എത്രത്തോളം സ്നേഹമുണ്ടോ അത്രയും സ്നേഹം സാറിന് തരുന്നു, അതുപോലെ മധുജൻ സാറിനും ടീച്ചറെ എന്റെ പ്രത്യേക അന്വേഷണം അറിയിച്ചിരിക്കുന്നത്, അവിടെ എവിടെയെങ്കിലും കാണും. എന്നാലും സാറിന് എന്തായാലും നമ്മുടെ കവി സാറിന് കവി സാറിന് തന്നെ ഒന്നുകൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലോട്ട്
2: പോവാം. നന്ദി നന്ദി.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ അതിന് തിരശ്ശീല വീഴുവാനുള്ള സമയമായിരിക്കുന്നു. സമയം പോയതറിഞ്ഞില്ല. എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വാക്കുകൾ കേട്ട് ചിരിച്ച് മൂളി വർത്തമാനം പറഞ്ഞ് കവിതകൾ കേട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. വളരെ സന്തോഷം ശ്രോതാക്കൾ ഇത്തരത്തിൽ കവിത ആസ്വദിക്കുമ്പോൾ, കവിതയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ, പാട്ടുകൾ ചോദിക്കുമ്പോൾ ഒക്കെയുള്ള സന്തോഷം ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയിൽ അല്ലെങ്കിൽ ഈ പോക്കുവയിൽ സാർത്ഥകമാകുന്നു ഇന്നത്തെ ഈ ദിവസം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പേരിലും ഈ പോക്കുവയിൽ അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ എൻ്റെ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും പ്രിയ സ്നേഹിതനും കവിയുമായ കൊന്നമൂട് ബിജു സാറിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആശംസകൾ അറിയിക്കുന്നു.
2: നന്ദി നന്ദി. ഒരു വലിയ സന്തോഷം തന്നെ. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഒരു പുതുമയാണത്.
0: യെസ്. അപ്പോൾ വളരെ നന്ദി, സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഈ പോക്കുവയിൽ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സ്നേഹിതൻ കൊന്നമൂട് ബിജു, പിന്നെ നന്ദകുമാർ, പിന്നെ എൽ ആർ മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കവിതകളെപ്പോലെ മാനവ സങ്കല്പ ലോകത്തെ ഇത്രമേൽ ഭാവാർദ്രമാക്കിയ മറ്റൊന്നും സാഹിത്യത്തിലില്ല. അത്രമേൽ മാസ്മരികമാണ് കവിതകളുടെ പ്രഭാവം. ചില കവിതകൾ മനസ്സിലായില്ല എന്ന് വന്നാലും ഇഷ്ടപ്പെടും. അതാണ് കവിതകളുടെ മാജിക്. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. ആ കവിതയും ആലാപനവും ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

പറയാതെ പോയി നീ നക്ഷത്രമേ, എൻ്റെ ആകാശമെങ്ങോ മറഞ്ഞു. നീ യാത്ര പോയതിൽ പിന്നെ എൻ ഹൃദയമൊരു കവിതയും മൂളിയില്ലല്ലോ. പണ്ടെങ്ങോ എഴുതിയതാണ്. കൗമാരകാലത്ത് ആർക്കും ഒരു കവിതയൊക്കെ എഴുതാൻ തോന്നും. അങ്ങനെ കുറേ എഴുതിയതിലെ നാലു വരികളാണ് അത്രമേലിഷ്ടമാണ് ഇപ്പോഴും ഈ വരികൾ.

പാബ്ലോ നെരൂദയുടെ കഠിന ദുഃഖത്തിൻ്റെ കവിത കൗമാരകാലത്ത് എത്രയോ വട്ടം വായിച്ചു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വിവർത്തനവും അപ്പോൾ തോന്നി ഒന്ന് മൊഴിമാറ്റം ചെയ്താലോ എന്ന്. അങ്ങനെ ഒരു രാത്രിയിൽ എഴുതി നോക്കിയതാണ്. കഠിന ദുഃഖത്തിൻ്റെ കവിത കുറിക്കുവാൻ കഴിയുമെനിക്ക് ഈ അഭിശപ്ത രാത്രിയിൽ. നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാവിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന ഗായകൻ. ഇന്നും കവിതയുടെ നോട്ട്ബുക്കിൽ ആരും വായിക്കാതെ ആ വരികൾ പഴമയുടെ ഗന്ധം കൊണ്ട് കിടക്കുന്നു. അത്രമേലിഷ്ടം കവിതയും നെരൂദയും ചുള്ളിക്കാടുമൊക്കെ.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഒരു നല്ല കാവ്യശകലമേ ഒരു നല്ല ചലച്ചിത്രഗാനമാകൂ. കവിതയ്ക്ക് അലങ്കാരങ്ങൾ വേണം, ചലച്ചിത്രഗാനത്തിന് അതിൻ്റേതായ മീറ്ററും വേണം. എന്നാലും ചില ചലച്ചിത്രഗാനങ്ങൾ കേൾക്കുമ്പോൾ അതിൽ കവിതയുടെ സൂര്യാംശം പതിഞ്ഞുകിടക്കുന്നത് പോലെ തോന്നും. കവിതയിൽ നിന്ന് ഊറിത്തെളിയുന്ന ഗാനങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

അസ്വസ്ഥമാകെ പകയ്ക്കുന്നു. മനസ്സിൽ ഉന്മാദലാവ തിളച്ചു പൊന്തുന്നു. വരിക മനോരോഗ പരിശീലക തരിക നിദ്രയിലേക്കുള്ള ദിവ്യ ഔഷധം. ബിരുദത്തിന് പഠിക്കുമ്പോൾ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലെ കവിതാരചനാ മത്സരത്തിൽ എഴുതിയ കവിതയാണ്. സമ്മാനം കിട്ടിയ കവിതയായതുകൊണ്ടാവണം ഇന്നും നോട്ട്ബുക്കിൽ മാത്രമല്ല മനസ്സിലും മായാതെ കിടക്കുന്നത്. കവിതയുടെ ആ കാലങ്ങളാകെ ഇഷ്ടം, അത്രമേലിഷ്ടം.

കവിതകൾ അധികം അങ്ങനെ ചലച്ചിത്ര ഗാനങ്ങളായിട്ടില്ല. ചലച്ചിത്രത്തിലേക്ക് വന്ന കവിതകളാവട്ടെ അതിഗംഭീരവുമായിരുന്നു. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിൽ കവി മധുസൂദൻ നായരുടെ ഭാവതൂലിക വിടർത്തിയ ഒരു കവിതയുണ്ട്. ആത്മാവ് കൊണ്ട് മുറുകെ പിടിച്ച മണ്ണിൽ നിന്നും ആകാശത്തു നിന്നും അടരുവാൻ വയ്യ, ഇനി ഏത് സ്വർഗം വിളിച്ചാലും എന്നുറക്കെ പറയുന്ന മനുഷ്യരെക്കുറിച്ചുള്ള കവിത. ഇഷ്ടം, അത്രമേയിൽ ഇഷ്ടം ആ മനോഹര കവിത.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: വീഴാതെ വയ്യ, വസന്തങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂക്കൾക്ക് കരയാതിരിക്കുവാൻ വയ്യ. ഒക്കെ തിരികെ തരുന്നു ഞാനും പടിയിറങ്ങുന്നു, ഗാന്ഡീവവും പടച്ചട്ടയും അമ്പൊടുങ്ങാത്ത ആമനാഴിയും തിരികെ തരാം. കാർവർണ നീ പകർന്നേകിയ മനോബലം ഞാൻ തിരികെ കൊടുക്കുവതെങ്ങനെ? കരുതി വെച്ച കവിതകളിലൊന്നാണിത്. ഒരു കവിതാസമാഹാരം സ്വപ്നമായിരുന്ന കാലത്തിലേത്, ഇന്നത് പൊടി പിടിച്ചിരിക്കുന്നു. ഉറങ്ങാത്ത കണ്ണുകളുണ്ടായിരുന്ന ആ കവിതക്കാലം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ആടിക്കൊഴിഞ്ഞ തൻ കൊച്ചരിപ്പല്ലുകൈ വെള്ളയിൽ വച്ചു വിതുമ്പലോടി. ആരാരുമില്ലാത്ത ഫ്ളാറ്റിൽ ജനാലക്കൽ ആറു വയസ്സുള്ള മുത്തിയമ്മ. അല്ലല്ല ഒരാളുണ്ട് കൂട്ടിന്, സിറ്റൗട്ടിൽ ആലോലമാടുന്ന കൂട്ടിനുള്ളിൽ പല്ലില്ല പക്ഷേ കിളിക്കൂട്ടുകാരിക്ക് അതോർത്തിട്ട് അവൾക്ക് ചിരിയുമുണ്ട്. അൻവർ അലിയുടെ വരികളാണ് പുതിയ കവിത മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതാ സമാഹാരത്തിൽ ഇത്. മഴക്കാലമാണ് മനസ്സീർപ്പമാർന്നു മഹാരോഗമെന്നും വരുത്തേണ്ട കുഞ്ഞേ എന്നെഴുതിയ കവി ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ആകാശവാണിയിൽ രാത്രി പ്രക്ഷേപണം ചെയ്യുന്ന യുവവാണിയിൽ കവിതകൾ വായിച്ചിരുന്ന കാലം. കവിത സ്വീകരിച്ചിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് റെക്കോർഡിങ്ങിൻ്റെ തീയതി കുറിച്ചു വരുന്ന കത്ത് കയ്യിൽ കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതൊന്ന് വേറെയാണ്. യുവവാണിയിൽ ആദ്യം വായിച്ചത് വലിയ വീട് എന്ന കവിതയാണ്. അതിൽ ഒരു പൂവുമനിയത്തിയാചിച്ച പാവയും ഒരു നാളുമേ തന്നു മിണ്ടാത്തൊരച്ഛനെ ഓർക്കുന്നതെങ്ങനെ കിനാവിലാണെങ്കിലും അറിയുന്നതെങ്ങനെ ചിരിക്കുന്നതെങ്ങനെ എന്ന വരികൾ കേട്ട് കത്തയച്ച ഒരു ശ്രോതാവിനെ മറന്നിട്ടില്ല. അതയാളുടെ കഥയാണെന്ന് പറഞ്ഞ് കരഞ്ഞയാൾ. അതുകൊണ്ട് തന്നെ യുവവാണിയിൽ വന്ന ആ കവിത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കാലം ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം, അമ്മക്കിളിയുടെ ചിറകിലൊരു

0: പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: മറക്കുവാൻ വന്നതാണു ഞാൻ നിന്റെ ചാരത്തിരുന്നൊക്കെയും, അസ്വസ്ഥ ഗ്രീഷ്മം പുകച്ചൊരുഷ്ണത്തിൽ ഞാൻ നൊന്തും കരഞ്ഞും ഭയന്നിരിക്കുന്നു. മറിച്ചൊന്നും അരളിയില്ലെങ്കിലും സ്നേഹമേ, നീ അടുത്തുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നിനുമല്ലാതെ എഴുതുക എന്നതും ഒരു സുഖമാണ്, സന്തോഷമാണ്. കവിത അത്രമേൽ ഇഷ്ടമായ ഒരു ഭാവപ്രകാശമാണ്. കവിത പ്രണയമാണ്, വിരഹമാണ്, വിശപ്പാണ്, വിപ്ലവമാണ്, മൊത്തത്തിൽ ജീവിതവുമാണ്. കവിതകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.
2: അത്രമേൽ ഇഷ്ടം അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രി.
2: സുഖദമീ രാത്രിയിലേക്ക് സ്വാഗതം. കാട്ടുതാളിലയൊത്ത കോമള കർണങ്ങളിൽ കൂട്ടുകാരിയോടവൻ മന്ത്രിച്ചോ മനോരഥം. വയലുപ്പള്ളിയുടെ സഖ്യന്റെ മകനിലെ വരികളാണെന്നാണ് ഓർമ്മ. ആനയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വയലുപ്പള്ളി വരച്ചിടുന്ന കൃതി. നാട്ടിലെ ആനയ്ക്ക് അത് ആനയാണെന്ന അനുഭവം നഷ്ടപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണോ ആ അനുഭവം ഉണ്ടാകുന്നത്, അപ്പോൾ അത് പാപ്പാൻ്റെ മരണമാണ്. കൂർത്ത തോട്ടി ചാരട്ടെ കൃഷഗാത്ര നീ പാപ്പാൻ എന്നു കവി. ആനയുടെ കാലിൽ തോട്ടിച്ചാരി വെച്ചിട്ട് ആനക്കാരൻ കുടിക്കാൻ പോകുന്നു. കുടിച്ചെവിടെയോ വീണുറങ്ങുന്നു. ആനയാണെങ്കിലോ അവനു വേണ്ടി അനങ്ങാതെ കാത്തു നിൽക്കും. കൽപ്പന അനുസരിച്ചേ തീരൂ. ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് തൻ്റെ കടമയാണെന്ന് അത് വിശ്വസിക്കുന്നു. അങ്ങനെ അത് പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. കാട്ടിലെ ആനയ്ക്ക് ഇതൊന്നും ബാധകമല്ല. അതിൻ്റെ കാലിൽ ഒരു പാപ്പാനും തോട്ടിവെക്കാനാവില്ല. മനുഷ്യവംശവും ഏതാണ്ട് ഇതുപോലെയാണ്. ബഹുഭൂരിപക്ഷം പേരുടെ കാലിലും മതത്തിൻ്റെയോ സ്വാർത്ഥ രാഷ്ട്രീയത്തിൻ്റെയോ കമ്പ് ചാരിവെച്ചിരിക്കുകയാണ്. പ്രതികരിക്കാൻ പറ്റാതെ, അഭിപ്രായം പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്ന എത്രയോ പേർ. ഏതോ ബലം കുറഞ്ഞ പാപ്പാൻ അവൻ്റെ സൗകര്യത്തിനായി കമ്പ് ചാരിവെച്ചിരിക്കുകയാണ്. കൊള്ളാം അല്ലേ? വയലുപ്പള്ളിയുടെ കവിതയും ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയും. ഒരു പാട്ട് കേട്ടാലോ?

ഈ ഭൂമി നരകമാണോ? ഇതല്ലേ യഥാർത്ഥ ലോകം? ഇവിടുത്തെ ജീവിതം കഠിനമാണോ? ഇവിടെ ചെയ്യുന്നതെല്ലാം മറ്റേതോ ലോകത്ത് നല്ലത് കിട്ടാൻ വേണ്ടിയാണോ? അങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചു പോരുന്നത്. ഒരു കാവ്യശകലം തന്നെ അങ്ങനെയല്ലേ? നരകത്തിൽ നിന്നെന്നെ കരകയറ്റിയിടണം, തിരുവയ്ക്കം വാഴും ശിവശംഭോ. എത്രയോ കാലമായി ഈ പ്രാർത്ഥനയുണ്ട്. എത്രയും വേഗം ഇവിടെ നിന്ന് മരിക്കണം, മറ്റൊരു ലോകത്ത് പോകണം. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ, പ്രതികരണങ്ങൾ, നന്മകൾ, സേവനങ്ങളെല്ലാം പരലോകത്ത് നല്ലത് കിട്ടാനാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. വേറൊരു ലോകത്ത് സുഖിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഞെരിഞ്ഞ് അമരണമെങ്കിൽ ആ മറ്റേ ലോകത്തെ സുഖം എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം, തിരുവയ്ക്കം വാഴും ശിവശംഭു എന്ന പ്രാർത്ഥനയേക്കാൾ എനിക്കിഷ്ടം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ടാണ്. കേട്ടാലോ?

0: സുഖതമീരാത്രി.
1: എങ്ങനെയെങ്കിലും മേലോട്ട് പോണം, അവിടെ സ്വർഗമുണ്ടത്രേ, അവിടെ പോയി സുഖിക്കണം. അതിന് ഇവിടെ മതമേലാളന്മാരുടെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിതത്തെ സമ്മർദ്ദപ്പെടുത്തണം എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ആ സ്വർഗത്തെ ഇവിടെ പണിഞ്ഞെടുക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നതല്ലേ നല്ലത്? ഇവിടുത്തെ ഗംഗയെ മലീമസപ്പെടുത്തിയിട്ട് ഏതു സ്വർഗഗംഗയുടെ വിശുദ്ധി കാണാമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ആദ്യം നമ്മൾ വസിക്കുന്ന ഭൂമിയെ മനോഹരമാക്കാം, വൃത്തിയാക്കാം, നന്ദാവനമാക്കാം, അളകാപുരിയാക്കാം, സ്വർഗമാക്കാം, ഏദൻതോട്ടമാക്കാം. അതായിരിക്കും ഏറ്റവും വലിയ വിപ്ലവ രാഷ്ട്രീയം. അത് സാധിക്കാത്തവർ ആകാശത്തിൻ്റെ അപാരതയിൽ പോയി എന്തു പണിയാനാണ് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

ഗോദാർദ് ലോക പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചലച്ചിത്രത്തിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങൾ ഒരാളെ കൊന്നാൽ കൊലപാതകി, 100 പേരെ കൊന്നാൽ രാജാവ്, എല്ലാവരെയും കൊന്നാൽ ദൈവം. എന്തൊരു പരമാർത്ഥം അല്ലേ! രാജാക്കന്മാരും ഭരണാധികാരികളും ബഹുമാനിക്കപ്പെടുന്നു. ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ കൊല നടത്തിയവരാണ്, അതായത് കൂട്ടക്കൊല നടത്തിയവർ. ചെയ്തുകൂട്ടിയ കൊല അത്ര ഭംഗിയായില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അശോകനെ നമ്മൾ മഹാനായ അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകയുദ്ധം നടന്നപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നത് ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്നാണ്. ഇത്ര കാലമായിട്ടും ചർച്ചിൽ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുദ്ധമാണത്രേ. അതെന്താണ് അറിഞ്ഞുകൂടാ? ഒരു പാട്ട് കേട്ടാലോ?

ഇക്കണ്ടതെല്ലാം മായയാണ്, മൂഢത്വമാണ്, യാഥാർത്ഥ്യം വേറെങ്ങോ ആണ് എന്നാണ് കുട്ടിക്കാലം മുതലേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. 10-25 വർഷം പഠിച്ചതും ജോലി ചെയ്യുന്നതും സാമൂഹിക സേവനം ചെയ്യുന്നതും കുടുംബവും സമൂഹവും ഒക്കെയായി ജീവിക്കുന്നതുമെല്ലാം മായയാണോ ആണെന്നാണ് പറഞ്ഞു പഠിപ്പിച്ചത്. നിന്റെ ലോകം പരലോകമാണ്, അവിടെയാണ് ശാശ്വത സമാധാനം. ഈ മണ്ടത്തരം ആര് വിശ്വസിച്ചാലും അവർക്ക് നഷ്ടപ്പെടുന്നത് ജീവിതം എന്ന വലിയ അനുഭവമാണ്. ഇങ്ങനെ ദ്വൈതം അഥവാ രണ്ട് പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇഹലോകം പരലോകം, ആകാശമെന്ത് എന്നറിഞ്ഞുകൂടായിരുന്ന കാലത്ത് അവിടെയാണ് പരലോകം എന്ന് വിശ്വസിച്ചു. ഗലീലിയെ പോലുള്ള ആളുകൾ വന്നിട്ട് ദൂരദർശിനിയൊക്കെ ഉണ്ടാക്കി, ഗോളാഗോളങ്ങളല്ലാതെ സ്വർഗവും ദൈവവും ഒന്നും അവിടെ ഇല്ലെന്ന് തെളിയിച്ചു തന്നു. എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ ഇഹലോകത്ത് കിടന്ന് നട്ടം തിരിയുന്നു സ്വർഗലോകത്തിൽ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി. കഷ്ടമാണ്, ഒരു പാട്ട് കേട്ടാലോ.

0: സുഖതമീരാത്രി.
1: എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദം? സ്വന്തം തൊഴിൽ ചെയ്യുന്നതിലുള്ള ആനന്ദമാണ്. എന്നുവെച്ചാൽ അഭിരുചിയുള്ള, താല്പര്യമുള്ള തൊഴിൽ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ആനന്ദം. അങ്ങനെ അഭിരുചിക്കനുസരിച്ച തൊഴിൽ ചെയ്യാനുള്ള ഇടം എവിടെയുണ്ടോ ആ മണ്ണ് സ്വർഗീയമാണ്. ഇഷ്ടപ്പെട്ടതും അഭിരുചിക്കുമനുസരിച്ച് പഠിക്കാൻ കഴിയുന്ന അവസരം കുട്ടികൾക്ക് കൊടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും കഴിയുമെങ്കിൽ അവിടം നന്ദനോദ്യാനമാണ്. ഏതെങ്കിലും ഒരു ഭരണകൂടം എല്ലാം സൗജന്യമായി കുട്ടികൾക്ക് ലഭ്യമാക്കുന്നുവെങ്കിൽ അതിനർത്ഥം കുട്ടികളെ മൗലിക ജീവിത അനുഭവത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നു എന്നതാണ്. ടൂ മെനി യൂസ്ഫുൾ തിങ്സ് മേക്ക് ടൂ മെനി യൂസ്ലെസ് മാൻ എന്ന് പറഞ്ഞത് മാർക്സാണ്, കാറൽ മാർക്സ്. ഒരുപാട് സാധനങ്ങൾക്കിടയിൽ മനുഷ്യൻ ഒരു പാഴ്വസ്തുവായി പോകും. ഒരു പാട്ട് കേട്ടാലോ?

സ്വന്തം തൊഴിൽ ചെയ്യുന്നതിനുള്ള ആഹ്ലാദമാണ് ലോകത്തിലേറ്റവും യഥാർത്ഥമായ ആനന്ദം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ ലോകത്തിലേറ്റവും വലിയ അശ്ലീലം എന്താണെന്നറിയുമോ? തൊഴിൽ ചെയ്യുന്നവനുണ്ടാക്കുന്ന മുതൽ എന്തിൻ്റെയെങ്കിലും പേരിൽ ചൂഷണം ചെയ്ത് നയിക്കുന്ന ഔദാര്യ ജീവിതങ്ങളുണ്ട്. ഔദാര്യ ജീവിതത്തെക്കാൾ അപഹാസ്യമായി മറ്റൊന്നുമില്ല. അവനവൻ്റെ തൊഴിലിൽ കൂടി ഒരാൾ നടത്തുന്നത് ആത്മാവിഷ്കാരമാണ്. കലാകാരന്മാർക്ക് മാത്രമല്ല ആത്മാവിഷ്കാരമുള്ളത്. ചോറ് വയ്ക്കുന്നതും ചെടി നടുന്നതും ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതും എന്തിന് ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതും എല്ലാം അയാളിൽ ആനന്ദമുണ്ടാക്കുന്നു. ആ ആനന്ദം തന്നെയാണ് മനുഷ്യൻ്റെ ഭൗതികമായ ആനന്ദം. അതുതന്നെയാണ് ആത്മീയമായ ആനന്ദവും. അല്ലാതെ ആത്മീയമായ ആനന്ദം മറ്റൊന്നല്ല തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

എങ്ങെഴുന്നേൽക്കാൻ പിടയും മനുഷ്യൻ, അവിടെ ജീവിച്ചിടുന്നു ഞാൻ എന്ന് എൻ വി കൃഷ്ണവാര്യർ. അങ്ങനെ ഒരു മാനസികാവസ്ഥയുണ്ടോ നമുക്ക്? സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയുമെന്ന് വയലാർ രാമവർമ്മ. വേദനിക്കുന്നവർക്ക് എങ്ങനെ കൈത്താങ്ങാകാം, എങ്ങനെ പിന്തുണ നൽകാം എന്ന ചിന്തയൊക്കെ പോയി മറഞ്ഞോ? അറിഞ്ഞുകൂടാ. എങ്ങനെ വേദനിപ്പിക്കാം, എങ്ങനെ അവസാനിപ്പിക്കാം എന്ന ചിന്ത എവിടെയും അഭിരമിക്കുന്നുവോ അതും അറിഞ്ഞുകൂടാ. അങ്ങനെ തോന്നുന്നു, ആളുകളെ പ്രചോദിപ്പിക്കാനും വിമർശിക്കാനും ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ എത്തിക്കാനുമല്ലേ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. നടക്കുന്നത് എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കാൻ ഒരു മാധ്യമം തയ്യാറാവുകയാണെങ്കിൽ അതിനർത്ഥം ആ മാധ്യമത്തിന് കച്ചവടത്തിൻ്റെ മാത്രം കഴുകൻ കണ്ണുകളാണുള്ളത് എന്നാണ്. ഒരാളെ മറ്റൊരാൾ അടിക്കുന്നു. അടി കൊണ്ടയാൾ അയാളുടെ പുറത്തു വീണ അടി പിറ്റേ ദിവസം റിപ്പോർട്ടായി വായിക്കേണ്ടതില്ല. മറിച്ച് അയാളുടെ പുറത്തു വീണ അടിയെപ്പോലും യഥാർത്ഥമല്ലാത്ത സംഭവമാക്കി ചിത്രീകരിക്കാനും അയാൾ ചെന്ന് ചോദിച്ചു വാങ്ങിയ അടിയായി തെറ്റിദ്ധരിപ്പിക്കുവാനും കഴിയുന്ന മാധ്യമപ്രവർത്തനം ഒരു നാടിനെ നശിപ്പിച്ചുകൊള്ളും. സംശയം വേണ്ട. ഒരു പാട്ട് കേട്ടാലോ?

അയഥാർത്ഥമായ വാർത്തകൾ കുമിഞ്ഞുകൂടുമ്പോൾ, അന്ത്യചർച്ചകൾ ടെലിവിഷന്റെ ദൃശ്യചാരിതകളെ വിഴുങ്ങിക്കഴിയുമ്പോൾ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ന്യൂനപക്ഷം ഉടലെടുക്കും. ഒന്നിലും പ്രതികരിക്കാത്ത ഒരു ന്യൂനപക്ഷവും ഒരർത്ഥവുമില്ലാതെ എല്ലാറ്റിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷവും മാത്രമായ സമൂഹത്തിൽ ജീവിതം അനുഭവിക്കുന്നു എന്ന് അറിയാത്ത അവസ്ഥയുണ്ടാവും. കലയും സംസ്കാരവും സാഹിത്യവും അങ്ങനെ ഒരു സമൂഹത്തിൽ നിർജീവമായി പോകും. അങ്ങനെ ഭീകരവും ഭയാനകവുമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ഒരാശങ്ക വെറുതെ ആയിരിക്കുമല്ലേ? ആ ആശങ്ക ഒരു പാട്ട് കേട്ടാലോ?

അനുഭവങ്ങളാണ് അറിവുകൾ. പാഠപുസ്തകങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിച്ചാലും, സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് എന്തൊക്കെ തിരഞ്ഞാലും, അനുഭവങ്ങളിൽ നിന്ന് ആർജിക്കുന്ന അറിവുകൾ കൂടിച്ചേർന്നാലേ അതിനൊരു കരുത്തുണ്ടാവും. ഒരു ബൊഹീമിയൻ കവിതയാണ് ഓർമ്മ വരുന്നത്. നീന്തിയവരോ മുങ്ങി മരിച്ചുപോയി, മുങ്ങിയവരോ സമുദ്രത്തെ മുറിച്ചു കടന്നു. പരീക്ഷ ലക്ഷ്യം വച്ച് ജനറൽ നോളജ് കാണാതെ പഠിച്ച് ഉത്തരം എഴുതിയുണ്ടാക്കുന്ന മാന്യതകൾ പലതും പാഴായി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും ഏറ്റവും നീളം കൂടിയ നദിയും വലിപ്പം കുറഞ്ഞ ഗ്രന്ഥവും ആദ്യത്തെ ഗവർണറും ആദ്യത്തെ വനിതാ പൈലറ്റും കാണാതെ പഠിച്ച് പാസ്സാകുന്ന ഉദ്യോഗസ്ഥന് ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ലെങ്കിൽ പിന്നെ എന്തു പ്രയോജനം? ഒരു പാട്ട് കേട്ടാലോ?

വിവേകാനന്ദൻ അമേരിക്കയിൽ താൻ താമസിച്ചിരുന്ന നാലാം തരം ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പ്രസംഗിക്കുവാൻ പോകുമ്പോൾ ആ നിരത്തുവക്കിൽ, ആ പഴയ അമേരിക്കൻ നിരത്തുവക്കിൽ, ഒരു കച്ചവടക്കാരൻ ക്ലാസിക് ചിത്രങ്ങളുടെ റീപ്രിന്റ് എടുത്തുവെച്ച് വിൽക്കാറുണ്ട്. നവോത്ഥാന കാലത്തെ ഡാവിഞ്ചിയുടെയും മൈക്കലാഞ്ചലോയുടെയും ചിത്രങ്ങളുണ്ട് കൂട്ടത്തിൽ. അതിലൊരു ചിത്രം, ഒരു ക്ലാസിക് ചിത്രം കുറേ നേരം വിവേകാനന്ദൻ നോക്കിക്കൊണ്ടു നിൽക്കും. കാവി വസ്ത്രക്കാരനായതുകൊണ്ടാകണം കച്ചവടക്കാരൻ ഒരു ദിവസം ആ ചിത്രമെടുത്ത് വിവേകാനന്ദന് നേരെ നീട്ടി. എടുത്തുകൊള്ളൂ, കുറേ കാലമായി നോക്കി നിൽക്കുകയല്ലേ? വിവേകാനന്ദൻ പറഞ്ഞു, വേണ്ട, ഞാനത് വാങ്ങിയാൽ അതിൻ്റെ ഉടമയാകും ഞാൻ, പിന്നെ എനിക്കത് ആസ്വദിക്കാനാവില്ല. വിവേകാനന്ദൻ അമേരിക്കയിലായിരുന്നപ്പോൾ പണം അയച്ചു കൊടുത്തത് തമിഴ്നാട്ടിലെ ഒരു ചെട്ടിയാരാണ്. അയാൾ വിവേകാനന്ദൻ അയച്ച കത്തുകൾ പ്രസിദ്ധമാണ്. കുറച്ച് പണം കൂടി മണി ഓർഡറായി അയച്ചു തന്നാൽ ഞാൻ കുറച്ച് ദിവസം കൂടി താമസിച്ച് ഈ നാട്ടിൽ ഇന്ത്യയെക്കുറിച്ച് പ്രസംഗിക്കാം എന്ന് വിവേകാനന്ദൻ ചെട്ടിയാർക്ക് എഴുതി. താൻ അമേരിക്കയിൽ വന്നത് ഇന്ത്യയെക്കുറിച്ച് ഇവിടെ ഉള്ളവരോട് പറയുവാനാണ്, അല്ലാതെ ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുവാനായിരുന്നില്ല. അവിടെ ഇല്ലാത്തത് കൊടുക്കണം, അല്ലാതെ അവിടെ ഉള്ളത് എടുക്കണം എന്ന ചിന്തയില്ലാതെ അമേരിക്കയിൽ പോയ ഒരാൾ വിവേകാനന്ദൻ. സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എന്നാലല്ലേ കർമ്മനിരതമായി പ്രവർത്തിക്കുവാനാകൂ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാകൂ. അതുകൊണ്ട് ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജൻ.